0: ഉപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കും. എൽ നിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്നലെ ഷിഗെല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1 മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 2:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഭ്രമരഗീതി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, FIFA 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, വിദ്യാർത്ഥികളുടെ ബസ് യാത്രയും അവരുടെ അവകാശങ്ങളും, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, കൊങ്കണി ഗാനങ്ങൾ ആദ്യ ഭാഗം, ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി, തുടർന്ന് ഇന്ന് ഈ നിലയിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽപ്പ് ലൈൻ, പ്രായമായവരുടെ നട്ടലിന്റെ ആരോഗ്യവും വയോജനക്ഷേമ വകുപ്പിനുള്ള ചില നിർദ്ദേശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. 9 മണിക്ക് സാഹിത്യസുരഭി, പ്രകൃതി ക്ഷേത്ര നടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാലോകം ചിത്രീകരണം, രചന VM ഗിരിജ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം, 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
4: Prime Minister Narendra Modi will be on a day-long visit to Rajasthan and Gujarat today. The Prime Minister will first travel to Rajasthan, where he will inaugurate the new terminal building of Jodhpur Airport this morning. The project, worth 480 crore rupees, is designed to handle up to 20 lakh passengers annually. He will also

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ജി വേണുഗോപാൽ പാടിയ പരമ്പരാഗത ഗാനം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് KM ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഉണ്ണിമേനോൻ പാടിയ ഗാനം, ഗാനരചന വയലാർ രാജേഷ് കുമാർ, സംഗീതം MG അനിൽ.

ഈ ഗാനത്തോടെ പ്രഭാതഗീതങ്ങൾ സമാപിച്ചു. പ്രഭാതഗീതങ്ങൾ ഇനി നാളെ രാവിലെ 6:10. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:00 17:15. ഇപ്പോൾ കാർഷിക വാർത്തകൾ കേൾക്കാം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10 വരെ. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 98 95 77 67 30, 98 95 77 67 30. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷന് കെപ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 94 95 00 09 15. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിൽ ഉള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. വിളിക്കേണ്ട ഫോൺ നമ്പർ 04 842 80 99 63, 04 842 80 99 63. മൊബൈൽ നമ്പറുണ്ട്, 80 75 22 08 60, 80 75 22 08 60. മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പിടക്കോഴി കുഞ്ഞിന് 25 രൂപയും പൂവന് 5 രൂപയുമാണ് നിരക്ക്. വിളിക്കേണ്ട ഫോൺ നമ്പർ 04 812 37 37 10, 04 812 37 37 10. മൊബൈൽ നമ്പർ 83 01 89 77 10, 83 01 89 77 10. ഇടപ്പള്ളി മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ എടുത്ത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഈ മാസം 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വിതരണം ചെയ്യും. വില കോഴി 1 130 രൂപ. കൂടുതൽ വിവരങ്ങൾ കൈ വിളിക്കേണ്ട ഫോൺ നമ്പർ 98 95 20 58 67, 98 95 20 58 67. സബ്സിഡി വളം വിതരണം സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ

0: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് FFS എന്ന FFS എന്ന പേരിൽ പുതിയൊരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ട ഫോൺ നമ്പർ 90 48 17 81 01, 90 48 17 81 01. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04712 44 57 49, 04712 44 57 49. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര ക്വിന്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,800, കുരുമുളക് അൺഗാർബിൾഡ് 69,800 രൂപ, റബ്ബർ RSS 4 26,900, RSS 5 26,500 രൂപ. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
2: വിഡ്ഢികളായ മൃഗങ്ങൾ അവനെ ദൈവമെന്ന് വിളിക്കട്ടെ, പക്ഷെ ഞാൻ എന്റെ ബുദ്ധി പണയം വെച്ചിട്ടില്ല. എടാ കപട വേഷക്കാരാ, നിന്റെ ഈ നീലമുഖമൂടി ഞാൻ ഉടനെ അഴിച്ചു മാറ്റും.
3: എന്തുട്ടെ ഗടി പറയണേ, ഞാൻ ആരാന്ന് അറിയിഷ്ടാ നിങ്ങക്ക്? ഈ ഗടിയുടെ സൗണ്ട് എട കേട്ടിട്ടുണ്ടല്ലോ. ഇമ്മടെ ഗടി ഓലിടണല്ലേത്.
1: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രധാന പത്രവാർത്തകൾ. US പ്രതിരോധ വകുപ്പിന് വേണ്ടി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കാനുള്ള വ്യാജ കരാർ കാട്ടി 700 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ ഹർജിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ സാധാരണ ലഭിക്കേണ്ടിയിരുന്നതിനേക്കാൾ 32% കുറവുണ്ടായതായി റിപ്പോർട്ട്. US അധിഷ്ഠിത മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിന്റെ കൊച്ചി ഓപ്പറേഷൻസിൽ നിന്ന് 500 ജീവനക്കാരെ പിരിച്ചുവിട്ടു. മുൻകൂർ അറിയിപ്പില്ലാതെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മാനേജ്മെന്റിന്റെ നടപടി. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കങ്ങളുള്ള പരസ്യം ഇൻസ്റ്റാഗ്രാം പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിൽ മെറ്റയെ വിളിച്ചു വരുത്താനൊരുങ്ങി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം. ഇത്തരം ഉള്ളടക്കം നീക്കം ചെയ്യാൻ എന്ത് നടപടിയെടുത്തെന്നും കേന്ദ്രം മെറ്റയോട് വിശദീകരണം തേടും. കായികരംഗം. ലോകകപ്പ് മത്സരത്തിലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ 2-1 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനായി റൊണാൾഡോയും ഗൊൻസാലോ റാമോസും ഗോളുകൾ നേടി. വനിതാ 2020 ലോകകപ്പ് സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 40 തോൽപ്പിച്ച് ആതിഥേയരായ ഇംഗ്ലണ്ട് ഫൈനലിൽ കടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഇംഗ്ലീഷ് താരം നാറ്റ് സിവർബ്രന്റാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ്മ.

0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ഭ്രമരഗീതി എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിത ഭ്രമരഗീതി. ആലാപനം രവിശങ്കർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, ക്ഷമിക്കണം, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണി പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി. കാർഷിക യന്ത്രവൽക്കരണത്തിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ SMAM കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. സമയം 6 മണി കഴിഞ്ഞ 43:32. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.

0: ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. സാദുൽപൂർ ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ്

0: ിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി 2 ഗോളടിച്ച് പൊരുതിയ കെബോ വർദയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സമ്മതിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-115 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2-ാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1-ാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി നൊവാക് ജോക്കോവിച്ച്. 7-തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $1,00,000 കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 13 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഡയറി ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

ചിന്താശകലം. അധികാരം ദുഷിപ്പിക്കുന്നു. കേവലമായ അധികാരം പരിപൂർണമായും ദുഷിപ്പിക്കുന്നു. ലോർഡ് ആക്ടന്റെ വാക്കുകൾ. അധികാരം ദുഷിപ്പിക്കുന്നു. കേവലമായ അധികാരം പരിപൂർണമായും ദുഷിപ്പിക്കുന്നു. ലോർഡ് ആക്ടൺ. FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യം, എന്താണ് SFIO? എന്താണ് SFIO? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടു മുൻപ്.

നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഗാനമേള വൈകിട്ട് 6 മണിക്ക്. ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാലയിൽ ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണം വൈകിട്ട് 5. കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ തേടൽ തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം കൂവാകം വൈകിട്ട് 6 മണിക്ക്. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: play Underdog Vapes. Let's play football.
1: FIFA World Cup 2026 updates. It is the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി കാത്തിരിക്കുന്ന തീപാറുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ. ജൂലൈ 4-ാം തീയതി, അതായത് ഇന്ന് രാത്രി 10:30 ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4, 10:30 PM. ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 2:30. മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിനെ എതിരിടുന്നു ജർമ്മനിയെ വീഴ്ത്തിയെത്തുന്ന കോൺഫിഡൻസുമായി ലാറ്റിനമേരിക്കൻ ശക്തികൾ പാരഗ്വേ. ഫ്രാൻസ് വേഴ്സസ് പാരഗ്വേ ജൂലൈ 5, 2:30 AM.
0: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: കെസിബി അറിയിപ്പ്. തേവിക്കൽ സെക്ഷൻ പരിധിയിൽ ജഡ്ജിമുക്ക്, തൃക്കാക്കര അമ്പലം, പൈപ്പ് ലൈൻ, പുലിമുകൾ, ഹിൽവാലി, ഉണിച്ചിറ തൈക്കാവ്, ഉണിച്ചിറ പള്ളി, വെള്ളക്കൽ ജംഗ്ഷൻ, ടോൾ എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ വൈദ്യുതി മുടങ്ങും. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ ജിഷി ഹോസ്പിറ്റൽ, മുണ്ടൻവേലി പള്ളി, ഫ്രണ്ട്സ്, രാമേശ്വരം ട്രാൻസ്ഫോമർ പരിസരങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. മറ്റൊരു പ്രത്യേക കെഎസ്ഇബി അറിയിപ്പ്. പെരുമ്പാവൂർ 110 KV സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എല്ലാ 11 KV ഫീഡറുകളിൽ നിന്നുള്ള വൈദ്യുതി വിതരണം നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തടസ്സപ്പെടുമെന്ന് സ്റ്റേഷൻ എഞ്ചിനീയർ അറിയിക്കുന്നു. നിങ്ങൾ കേട്ടത് കെഎസ്ഇബി അറിയിപ്പുകൾ. സമയം 7 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
2: പറ കേരളീയ ജീവിതവുമായി

0: കേരളീയ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ് പറ. പറയുക, പറക്കുക തുടങ്ങിയ ക്രിയകളുടെ ധാതുരൂപം പറ എന്നാണ്. കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു അളവ് പാത്രത്തിനും പറ എന്ന് പറയുന്നു. അധികവും പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് ചുറ്റും പിത്തള കെട്ടിയാണ് പറ ഉപയോഗിക്കുന്നത്. എട്ടാംപറ, പത്താംപറ, ഏട്ടൻപറ, പാട്ടുപറ, വടിപ്പൻപറ തുടങ്ങി പല വിധത്തിലും അളവിലും പറയുണ്ട്. മലബാറിൽ പത്തിടങ്ങഴിയാണ് ഒരു പറ. ചില സ്ഥലങ്ങളിൽ എട്ടിടങ്ങഴിയാണ് ഒരു പറ. വള്ളുവനാടൻ ഭാഗങ്ങളിൽ 60 നാഴി അഥവാ 10 നാരായം കൊള്ളുന്ന നാരായപ്പറയാണ് നിലവിലുണ്ടായിരുന്നത്. കൃഷിസ്ഥലങ്ങളുടെ അളവ് വരെ പറക്കണക്കിൽ പറയാറുണ്ട്. 10 പറ കണ്ടമെന്നാൽ 10 പറ വിത്ത് വിതയ്ക്കാൻ വേണ്ട സ്ഥലമാണ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിൽ ജലസേചനത്തിനായി ചെയ്യുന്ന സംവിധാനമാണ് പെട്ടിയും പറയും. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയും ഇറക്കിയും ജലനിരപ്പ് നിയന്ത്രിക്കാൻ പെട്ടിയും പറയും ഉപയോഗിച്ചിരുന്നു. കൃഷിയുമായി ഇഴചേർന്ന ഒരു അനുഷ്ഠാനമാണ് പറ വയ്ക്കുക. നെല്ല് സമൃദ്ധമായി വിളയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ദേശദേവതയ്ക്ക് ഭക്തിപൂർവം സമർപ്പിക്കുന്നു. പറയിടൽ എന്നും ഇതിനെ പറയാറുണ്ട്. പറയെടുപ്പ്, പറയെഴുന്നള്ളത്ത് തുടങ്ങിയ ആചാരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളും പലതരം വിളക്കുകളും കുടകളും അകമ്പടിയായി ദേവവിഗ്രഹം എഴുന്നള്ളിക്കുന്നു. നിറപറയും ദക്ഷിണയും നിലവിളക്ക് സാക്ഷിയായി സമർപ്പിച്ച് കുടുംബങ്ങൾ ദേവിയെയോ ദേവനെയോ വരവേൽക്കുന്ന ചടങ്ങാണിത്. നിറപറ മംഗളകർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നു. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ നെല്ല് നിറച്ച് പറ ഒരുക്കുന്നു. അതിൽ തെങ്ങിൻ പൂക്കുല വയ്ക്കുന്നു. നിറപറയും നിലവിളക്കും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു. ചെണ്ടയുടെ ആകൃതിയിലുള്ള ഒരു തുകൽ വാദ്യത്തിനും പറ എന്ന് പറയുന്നു. പറകൊട്ടി അറിയിക്കുക എന്നാൽ ദേശം മുഴുവൻ വിളംബരം ചെയ്യുക എന്നാണ്. വീക്ക് ചെണ്ട, അച്ഛൻ ചെണ്ട, പറച്ചെണ്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഇവയ്ക്ക് സാധാരണ ചെണ്ടയേക്കാൾ ഉയരം കുറവാണ്. അടിസ്ഥാന താളം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു തരം ചെണ്ടയാണിത്. ബാധ ഒഴിപ്പിക്കാൻ നടത്തിയിരുന്ന ഒരു ആഭിചാര പ്രയോഗത്തിന് പറ തട്ടി ഊതുക എന്നാണ് പറഞ്ഞിരുന്നത്. 1799 മെട്രിക് സിസ്റ്റത്തിലെ അളവുകൾ ലോകവ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കേരളത്തിലും പറ എന്ന അളവ് പാത്രത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു വന്നു. ഇന്ന് നാം കിലോ ലിറ്റർ കണക്കുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും പറ നാം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടായിരിക്കാം പഴയ അളവ് പാത്രമായ പറ ഇന്ന് മലയാളിയുടെ സ്വീകരണ മുറിയിൽ അലങ്കാര വസ്തുവായി സ്ഥാനം പിടിച്ചിരിക്കുന്നതും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഉപഭോക്താക്കൾ അറിയാൻ
4: IVF ചികിത്സാ വാഗ്ദാനം പാലിച്ചില്ല. 2.66 ലക്ഷം രൂപ പിഴ ചുമത്തി ഉപഭോക്തൃ കോടതി. വന്ധ്യതാ ചികിത്സയ്ക്കെത്തിയ ദമ്പതികൾക്ക് കൃത്രിമ ബീജസങ്കലനം വഴി കുട്ടികൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ചികിത്സ നടത്താമെന്നും അത് 100% വിജയമായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്ത് വൻതുക കൈപ്പറ്റി കബളിപ്പിച്ചുവെന്ന പരാതിയിൽ 2.66 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി. വന്ധ്യതാ ചികിത്സയ്ക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ 100% വിജയം വാഗ്ദാനം ചെയ്യുകയും അഡ്വാൻസായി ദമ്പതിമാരിൽ നിന്ന് 1000 രൂപ കൈപ്പറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് 240,000 രൂപ ഫീ ഇനത്തിൽ ദമ്പതിമാരിൽ നിന്നും വാങ്ങി. പണം മുഴുവൻ വാങ്ങിയതിനു ശേഷം IVF വിജയിക്കുക എന്നത് സംശയാസ്പദമാണ് എന്ന് പറയുകയും കൂടുതൽ പരിശോധനയ്ക്കായി 40,000 രൂപ അധികമായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പരാതിക്കാരി ആ തുകയും നൽകി. തുടർന്നാണ് ഇവർ വെറും മാർക്കറ്റിംഗ് ഏജന്റുമാർ മാത്രമാണെന്നും ഇവരുടെ വാഗ്ദാനത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നും പരാതിക്കാരിക്ക് ബോധ്യപ്പെട്ടത്. വാങ്ങിയ തുക തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എതിർകക്ഷിയെ സമീപിച്ചുവെങ്കിലും അത്

0: നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഉപഭോക്തൃ കോടതിയെ പരാതിക്കാരി സമീപിച്ചത്. എറണാകുളത്തെ ബ്രൗൺ ഹോൾ ഇന്റർനാഷണൽ ഇന്ത്യ എന്ന ഫെർട്ടിലിറ്റി ക്ലിനിക്കിനെതിരെയാണ് പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. വാഗ്ദാനം ചെയ്ത സേവനം നൽകിയില്ല എന്ന് മാത്രമല്ല 100% വിജയം വാഗ്ദാനം ചെയ്യുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ സാമ്പത്തിക നഷ്ടവും മനക്ലേശവും ഇതുമൂലം പരാതിക്കാരിക്കുണ്ടായി. ആരോഗ്യരംഗത്തെ അനാരോഗ്യകരവും അധാർമികവുമായ വ്യാപാര രീതിയാണിത്. ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ ശക്തമായ ഇടപെടൽ അനിവാര്യമാണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വ്യക്തമാക്കി. പരാതിക്കാരി നൽകിയ 241,000 രൂപ എതിർകക്ഷി തിരിച്ചു നൽകണം, കൂടാതെ കോടതി ചെലവ്, നഷ്ടപരിഹാരം എന്നീ ഇനങ്ങളിൽ 25,000 രൂപയും 30 ദിവസത്തിനകം പരാതിക്കാർക്ക് നൽകണമെന്നും എതിർകക്ഷിക്ക് കോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.

0: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തുന്ന ബിടെക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാമിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 6 തിങ്കളാഴ്ച സർവകലാശാലയിലെ സെമിനാർ കോംപ്ലക്സിൽ വെച്ച് നടത്തും. SC ST വിഭാഗത്തിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷനും ഇതോടൊപ്പം നടത്തുന്നതായിരിക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 10 മുതൽ 11 വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 97 78 78 31 91. 97 78 78 31 91. കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടിയിട്ടുണ്ട്. 12 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 99 95 11 30 19 99 95 11 30 19.
1: ആ മാഷേ, സുഖാണോ?
2: ആ, സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റി തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. MTech ME ബിരുദധാരികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7 ഉച്ചയ്ക്ക് 2:30 ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 46 55 68 76. 94 46 55 68 76.

0: സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി സംഗീത നേരം.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ബാലു മഹേന്ദ്ര തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ ചിത്രമാണ് ഓളങ്ങൾ. അമോൽ പലേക്കർ, പൂർണിമ ജയറാം, അംബിക അടൂർ ഭാസി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഒ എൻ വിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് യേശുദാസും സംഘവും.

0: ഒപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
0: വിട്ടാപ്പുള്ളിൽ ഏജൻസീസ്.
2: ആരോഗ്യക്കുറിപ്പുകൾ. ഒരുപാട് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പം കണ്ണിന്റെ റെറ്റീന, അത് ഞരമ്പിന്റെ ആ ഒരു റീജിയൻ, അവിടെ ഒരുപാട് ഡീജനറേഷൻ നടക്കും. ബിക്കോസ് ബ്ലൂ ലൈറ്റ് അത് ഡയറക്ട്ലി റെറ്റീനയിലോട്ടാണല്ലോ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് റെറ്റീനയിൽ ഡീജനറേഷനും നടക്കും. അപ്പം നമ്മളിപ്പോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും സ്ക്രീൻ ടൈം കുറയ്ക്കുക. ടെക്നോളജി വന്നത് കോവിഡ് ടൈമിനാണ്. അതൊരു ബ്ലൂ ഫിൽറ്റർ ലെൻസ് എന്ന് പറയും. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ ലൈറ്റ് കട്ട് ഓഫ് ചെയ്യും ആ ഗ്ലാസ് വെക്കുമ്പോൾ. പോരാത്തതിന് നമ്മളിപ്പം മറ്റേ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് അല്ലെങ്കിൽ ലൂബ്രിക്കൻസും കൊടുക്കും കൂടെ. കണ്ണിന്റെ ആ മോയ്സ്ചറൈസേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്സും അതിൻ്റെ ഒപ്പം സപ്ലിമെന്റ് ചെയ്യാൻ കൊടുക്കും. ഇടയ്ക്ക് നമ്മളൊരു ഒരു 3 times ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഡ്രോപ്സ് കൊടുക്കുന്നത്. അത് ലോങ് ടേം യൂസേജിലും ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവത്തില്ല. ഭയങ്കര ബെനിഫിഷ്യലാണ് ഡ്രോപ്സും ബ്ലൂ ഫിൽറ്റർ ലെൻസും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഭയങ്കര ദോഷമാണ് കണ്ണിന്, എസ്പെഷ്യലി കണ്ണിൻ്റെ റെറ്റിനയ്ക്ക്. IT കമ്പ്യൂട്ടർ യൂസേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ഫോൺ നോക്കുമ്പം ഫോണിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ഇപ്പോൾ ഫോണിൽ കുറേ മറ്റേ ഐ ഷീൽഡ് പ്രൊട്ടക്ഷനും സെറ്റിംഗ്സ് ഉണ്ട്. മാക്സിമം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റിയും കുറയ്ക്കുക. പിന്നെ മെയിനായിട്ട് ഫോൺ പലവർക്കും രാത്രി ഫോൺ റൂമിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോണിന് സ്ക്രോൾ ചെയ്യുന്നൊരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഫോൺ നോക്കുന്നൊരു ശീലമുണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പം ഫോണിന്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി അത്രയും ബ്രൈറ്റ് ആവും. ഇപ്പം എപ്പോഴും ഞാൻ പറയുന്നത് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഫോണിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓണായി കിടക്കണം. പിന്നെ അധികം നേരം സ്ക്രീൻ ടൈം ഉള്ളപ്പോഴും നമ്മളൊരു 20-20-20 റൂൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ 20 minutes സ്ക്രീൻ ടൈം ഉള്ളപ്പോൾ 20 seconds ബ്രേക്ക് എടുക്കുക, ആൻഡ് 20-foot distance അത്രയും ദൂരം നമ്മൾ കണ്ണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇപ്പം നമ്മുടെ IT ഫീൽഡിലൊക്കെ ആൾക്കാരോട് നമുക്കിപ്പം സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് 20 minutes സ്ക്രീൻ ടൈം ഉള്ളപ്പം കോൺഷ്യസ്ലി അത് ആൾക്കാർ 20 seconds ബ്രേക്ക് എടുത്തിട്ട് ഫോണും നോക്കാൻ പാടില്ല, ദൂരോട്ട് നോക്കണം. ദാറ്റ് ഈസ് 20-foot distance നോക്കണം.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റീന എം ആൻഡോ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഗുഡ് മോർണിംഗ് കേണൽ സാബ്.
7: ഗുഡ് മോർണിംഗ്. എവിടെയൊക്കെ രണ്ടുപേരും കൂടി? ബൈ ദ വേ, ഇതാണ് കൂടെ.
6: ഓ സോറി, പരിചയപ്പെടുത്തിയില്ലല്ലേ. ഇത് നമ്മുടെ അജിയുടെ കസിൻ ബ്രദറാ സജി. ഇപ്പൊ അജിയുടെ റോൾ നമ്മുടെ കൂട്ടായ്മയിൽ സജിയാണ് നോക്കുന്നത്.
7: ഓ അജി, പണ്ട് എനിക്ക് ബയലോ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് മുങ്ങിയവൻ, പിന്നെ കണ്ടിട്ടില്ല. ഇറസ്പോൺസിബിൾ ഫെലോ.
6: സാറേ, അതിന് അജി നാട് വിട്ടു, ഇപ്പൊ ജർമ്മനിയിലാ.
7: എവിടെ പോയാലും റെസ്പോൺസിബിൾ ആവണ്ടേ, ഇല്ലെങ്കിൽ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. ലീവ് ഇറ്റ്. ഇപ്പോ രാവിലെ നിങ്ങൾ എങ്ങോട്ടാ?
6: ഞങ്ങളൊന്ന് മണിച്ചേച്ചിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവുക.
7: ഓ മണിബഹൻ, എന്ത് പറ്റി?
8: ചേച്ചിക്ക് തലയ്ക്ക് നല്ല സുഖമില്ല.
7: വാട്ട്? തലയ്ക്ക് സുഖമില്ലെന്നോ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്.
6: അല്ല ചേച്ചിക്ക് ഒരു തലചുറ്റൽ, ഇയർ ബാലൻസിങ്ങിന്റെ എന്തോ പ്രശ്നമെന്നാ പറഞ്ഞത്.
7: അതിനാണോ ഇയാൾ ഈ വിഡിത്തമൊക്കെ പറയുന്നത്? സോറി, തന്റെ പേരെന്താ പറഞ്ഞത്?
8: അല്ല അത് പിന്നെ സജി.
7: സ്വന്തം പേര് പറയാൻ പോലും സംശയോ? ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഉറക്കം തൂങ്ങികളാവരുത്. ഇങ്ങനെ സീരിയസ് ആയി പറയുമ്പോൾ യാൺ ചെയ്യുന്നത് ഇംപ്രോപ്പറാണ്.
8: അല്ല ഈ കേണൽ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല കേട്ടോ സാറെ. എനിക്ക്
6: കാര്യമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കോട്ടുവായി ഇടരുതെന്ന്.
8: അത് പിന്നെ ഇന്നലെ കളി കാണാൻ ഉറക്കം വിളിച്ചിരുന്നു കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഉറക്കം വരുന്നു.
7: താൻ ഫുട്ബോൾ മാച്ചൊക്കെ കാണാറുണ്ടോ? ഓക്കെ, ഇന്നലത്തെ കളിയെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ?
8: അത് സാറെ, കളി കണ്ടിരുന്നു ഞാനങ്ങ് ഉറങ്ങിപ്പോയി, മാച്ച് മുഴുവൻ കണ്ടില്ല.
6: മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണേ, ഓ ടൈമിലല്ലേ കളി നടക്കുന്നേ.
7: കളിയിൽ റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉറക്കം വരില്ല.
6: ഒട്ടുമിക്ക പേരേ ഫുട്ബോൾ തങ്ങൾക്ക് അറിയുമെന്ന് കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്.
8: എന്റെ കാര്യം അങ്ങനെയൊന്നും അല്ല, എനിക്ക് സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റാ, ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്.
7: താൻ ഏതെങ്കിലും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? കോളേജിലോ സ്കൂൾ

0: അതില്ല, എനിക്ക് കളി കാണാനാ ഇഷ്ടം.
1: വെരി സാഡ്. നമ്മുടെ യൂത്തിനും ഇപ്പോൾ ഇതുപോലെ കളി കാണാനാ ഇഷ്ടം, അതുപോലെ ഫ്ലെക്സ് വെക്കാനും പോസ്റ്റർ അടിക്കാനും.
2: ഈ കളിക്കാരുടെ ഒന്നും നാട്ടിൽ പോലെ ഇത്ര വലിയ ഫ്ലെക്സുകളൊന്നും വെച്ച് കാണില്ലാന്നേ.
0: സാറേ, ഇതൊക്കെയല്ലേ ഒരു രസം. നാട്ടിൽ കൊറേ പേരുണ്ട് ഇങ്ങനെ ഫുട്ബോൾ ഭ്രാന്തന്മാരായിട്ട്.
1: ഫുട്ബോൾ എന്ന് പറയണ്ട, ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ മതി. അത് പണ്ട് ഒരു മഹാൻ പറഞ്ഞിട്ടില്ലേ, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. ഡു യു നോ ഹിം?
0: അല്ല, അതെനിക്ക് അറിയാമായിരുന്നു. നാരായണ ഗുരുവോ ചട്ടൻ ബിസാമിയോ രണ്ടിലാരോ ആണ്, അതാ എന്റെ സംശയം. ആരാത് സാറേ?
2: സംശയിക്കണ്ട സജി, നിന്റെ ഉത്തരം തെറ്റാ. അങ്ങനെ പറഞ്ഞതേ സ്വാമി വിവേകാനന്ദനാണ്.
1: യെസ്, യു ആർ റൈറ്റ്, സ്വാമി വിവേകാനന്ദനാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ എക്സർവീസ് ലീഗിൽ എന്റെ ഒരു സ്പീച്ചുണ്ട്, പിന്നെ മറ്റൊരു റിമംബറൻസ് കൂടിയുണ്ട്.
0: അതാരുടെയാണ്? ജൂലൈ 4-ന് ഒരു പിടിയും കിട്ടുന്നില്ല.
2: എങ്ങനെ പിടികിട്ടും? വല്ല സിനിമാക്കാരുടെയോ ആണെങ്കിൽ സാജി ഇപ്പൊ പറഞ്ഞേനെ.
1: അതാ ഇവിടെയുള്ള മറ്റൊരു പാത്തറ്റിക് കണ്ടീഷൻ, സിനിമ ക്രിക്കറ്റ് പൊളിറ്റിക്സ്. ഇതിൽ മാത്രമാണ് എല്ലാവർക്കും താല്പര്യം. രാജ്യത്തിന് വേണ്ടി റിയൽ ലൈഫിൽ ഫൈറ്റ് ചെയ്തവരെ ഓർക്കില്ല. അവർക്ക് ഫ്ലക്സുമില്ല, പാലാഭിഷേകവുമില്ല.
0: അല്ല സാർ, ആരെയാ ഉദ്ദേശിച്ചത്? പറഞ്ഞില്ലല്ലോ.
1: ജനറൽ മനേക് ഷാ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു ജൂൺ 27. രണ്ടും കൂടി ഇന്നാ ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്.
0: വാ സാറേ, നമുക്ക് പോവാം.
2: ഓക്കെ സാർ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ.
1: അതാ നല്ലത്, ഇയാൾ വീണ്ടും കോട്ടുമായിട്ട് തുടങ്ങി.
0: അല്ല, ഞാനൊരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു.
1: വൈ നോട്ട്, എനി ടൈം ഈസ് എ ടീ ടൈം. ഓവർ എ കപ്പ് ഓഫ് ടീ നമുക്ക് സംസാരിക്കാം, എനിക്ക് സമയമുണ്ട്.
2: അല്ല, ഞങ്ങൾക്ക് ചേച്ചിയെ കണ്ടിട്ടേ പെട്ടെന്ന് പോകണമായിരുന്നു.
1: ദെൻ ഓക്കെ, നെക്സ്റ്റ് ടൈം ആകാം. പിന്നെ ഒരു കാര്യം, ഈ വയ്യാതിരിക്കുന്നവരെ പോയി കാണരുത്. ഒന്ന്, അവരുടെ ആരോഗ്യസ്ഥിതി മോശം. പിന്നെ നിങ്ങൾ അവർക്ക് ഇൻഫെക്ഷൻ കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് അസുഖം ഭേദമാവട്ടെ, എന്നിട്ട് പോവാം. ദാറ്റ്സ് മൈ പോളിസി. ഓക്കെ, സി യു ദെൻ.
0: അല്ല സാറേ, എനിക്ക് അറിയാമായി എന്നിട്ട് ചോദിക്കുക. അസുഖം ഭേദമായി ഒരാളെ കാണാൻ പോകുന്നത് എന്തിനാ?
2: പുള്ളി പറഞ്ഞാലും കാര്യമില്ലേ സജി, നമുക്ക് പോകണോ?
0: വെറുതെ അല്ല, കേരളം ഭ്രാന്താലയമാ എന്ന് സ്വാമി പറഞ്ഞത്.
3: ശബ്ദം നൽകിയവർ MV ശശികുമാർ, R ഉണ്ണികൃഷ്ണൻ, വിനോദ് കുരിയാപ്പിള്ളി. രചന MV ശശികുമാർ.

അട്ടപ്പാടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റ് വിഭാഗക്കാരെയും പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 രാവിലെ 11 മണിക്ക് അട്ടപ്പാടി MRSൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0492425 3347, 0492425 3347. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തിരിച്ചെത്താം അടുത്ത ഭാഗവുമായി 7:35. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തി

0: ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ, വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. 1 ട്രില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ്ജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ്ജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജ്ജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ LPG കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5-ാമത് നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നെയിനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും.

0: ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഘാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 കൊല്ലപ്പെടുകയും 18 പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7 ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.inഒ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:35.

0: സമകാലികം.
1: കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്രാനുഭവങ്ങൾ നമ്മളെ വളരെയധികം നിരാശരാക്കാറുണ്ട്. അത്തരത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു തൃശൂർ വടക്കാഞ്ചേരിയിൽ ബസ്സിൽ കയറാൻ അനുവാദം ചോദിച്ച് കൈകൂപ്പി അപേക്ഷിച്ച വിദ്യാർത്ഥിയുടെ ദൃശ്യം. 4 വിദ്യാർത്ഥികളെ മാത്രം ബസ്സിൽ കയറ്റി യാത്ര ആരംഭിക്കുകയും മറ്റു വിദ്യാർത്ഥികൾ എത്ര ആവശ്യപ്പെട്ടിട്ടും കയറ്റാൻ വിസമ്മതിക്കുകയുമായിരുന്നു കണ്ടക്ടർ.

0: ചില ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നതും കൺസെഷൻ നിരക്കിന്റെ പേരിൽ സീറ്റിലിരുത്താത്തതും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ യാത്രാനുകൂല്യം നിഷേധിക്കുന്നതും നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. സ്വകാര്യ ബസ്സുകളിൽ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ.
1: പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എസ് ടി തരാറില്ല. ഞങ്ങൾ എസ് ടി എത്ര ചോദിച്ചാലും അവർ തരൂല. ഞങ്ങളുടെ ഒരു ഫുൾ ടിക്കറ്റ് എങ്ങനെയെങ്കിലും മേടിക്കും. ഞങ്ങളുടെ ആ സമയത്തൊക്കെ കാശൊന്നും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ ഉണ്ടായ ചില്ലറയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് അവർക്ക് കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ കാശില്ലെങ്കിലും കൂട്ടുകാർത്തിയുടെ ആരെങ്കിലുടെ ഞങ്ങൾ മേടിച്ചിട്ടാണ് ആ കാശ് കൊടുക്കുന്നത്. എസ് ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരുടെയും ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ടിക്കറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്.
2: പലപ്പോഴല്ല മിക്കപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റോപ്പിലോ ബസ് സ്റ്റോപ്പിലോ അല്ലാണ്ട് സ്കൂളിന്റെ സ്റ്റോപ്പിലോ നിൽക്കുമ്പോ ബസ്സുകാര് നീക്കി നിർത്തും. അതായത് നമ്മൾ നിൽക്കുന്നതിന് ബാക്കിലോ ഫ്രണ്ടിലോട്ട് നീക്കി നിർത്തത്തുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെ കാണുമ്പോഴായിരിക്കും ഇവര് നീക്കി നിർത്തുക. അതുപോലെ നമ്മൾ ഓടിച്ചെന്ന് ബസ്സിൽ കയറാൻ ശ്രമിച്ചാലും ഇവര് പെട്ടെന്ന് തന്നെ ബസ് എടുക്കുകയും കുറെ കുട്ടികൾക്ക് ഇതുവരെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ബസ്സിൽ കയറുമ്പോ ബസ് എടുത്തു കളയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ആ ചേട്ടൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ അധ്യാപകർ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തു.
1: പൊതുവെ ബസ്സിൽ കയറിയാലും ഞങ്ങളോട് കണ്ടക്ടർമാരെ പെരുമാറുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്. അത് ഞങ്ങളോട് എന്തൊരു ദേഷ്യമുള്ള പോലെയാണ് ഞങ്ങളോട് പെരുമാറാറുള്ളത്. ബസ്സില് സീറ്റ് ഇല്ലെങ്കിലും ഞങ്ങളോട് അവരാവശ്യപ്പെട്ട് ഞങ്ങളുടെ ഷട്ടിലൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഞങ്ങളോട് പോയി ഇരിക്കാൻ പറയാറുണ്ട്. ഞങ്ങളുടെ ബാഗിൽ പിടിച്ച് വലിക്കുകയും ഞങ്ങളെ ഷട്ടില് പിടിച്ച് വലിച്ച് അവിടെ പോയി ഇരിക്കാന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീലാവാ. എല്ലാ ബസ്സുകാരെ കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറയണത്. ചില ബസ്സുകാര് മോശമായിട്ട് പെരുമാറാറുണ്ട്. ചില ബസ്സുകാര് ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ ഞങ്ങളോട് ഭയങ്കരമായിട്ട് എന്താണ് ഒന്നും പറയാത്ത രീതിയിൽ ഞങ്ങളോട് മക്കളെ പോലെ തന്നെയാണ് നോക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴും ചില ബസ്സുകാര് മോശമായിട്ട് പെരുമാറണമെന്നാണ് സത്യം.
3: ഞാനും എന്റെ ഫ്രണ്ടും കൂടെ സ്കൂളിലെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പോണ ടൈമിൽ ബസ്സിൽ കയറി എസ് ടി തരൂല എന്ന് പറഞ്ഞു ആ കണ്ടക്ടർ. പിന്നെ ഞങ്ങൾ ഇറക്കി വിടുകയും ചെയ്തു. എസ് ടി തരൂല, പറ്റൂല, ഒട്ടും പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞ് റൂഡായിട്ട് പെരുമാറി ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് തന്നെ ആ റൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറെ പറഞ്ഞ് എന്നിട്ട് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു ആ ഒരു ഇത്. ചില ബസ്സിൽ അങ്ങനെയാണ് പൊതുവെ. എനിക്കും എന്റെ ഫ്രണ്ടിനും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്.
4: സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ടൈമിലോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ടൈമിലോ കൺസെക്ഷൻ വന്നത് 3 രൂപയോ 2 രൂപയോ ആയിരിക്കും. നമ്മുടെ ചില്ലറ ഇല്ലാത്ത കാരണത്താൽ നമ്മൾ 5 രൂപ കൊടുക്കുമ്പോൾ അവർ ബാക്കി പൈസ തരാതെയും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് നേരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ യൂണിഫോമിനെ പറ്റി പല കാര്യങ്ങളും കണ്ടക്ടർമാർ മറ്റൊരാളോട് പറയുന്നതായും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ പല കുട്ടികൾക്കും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരായിരിക്കാം.
5: ഞാനും എന്റെ കൂട്ടുകാരത്തെയും കൂടെ എസ് പി സി ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ബുധനാഴ്ച ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങള് ഏതോ ഒരു ബസ്സിൽ കയറി. ഞങ്ങൾ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോ കണ്ടക്ടർ കുറെ നേരമായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ യൂണിഫോമ് ഞങ്ങളുടെ മോറൊക്കെ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങള് എസ് ടി കൊടുത്തപ്പോ പെക്കം അവരൊരു നോട്ടം നോക്കി. അപ്പൊ ഞങ്ങൾക്കത് ഒരു ആദ്യ നോട്ടമായി പോയി. ഞങ്ങളെ മാത്രം ഇങ്ങനെ ഒരു ആദ്യ നോട്ടം നോക്കി. എന്നിട്ട് ഞങ്ങള് അങ്ങോട്ട് നീങ്ങിന്നപ്പോ കണ്ടക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് വന്നിട്ട് ഞങ്ങളുടെ കാക്കി യൂണിഫോം വന്നിട്ട് വലിച്ച് അവിടെ ഇരിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്ക് ഇവിടെ ഇവിടെ നിന്ന് നിൽക്കല്ലേ ഇത്ര ഞങ്ങൾക്ക് നടക്കാനുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നോക്കിയിട്ട് അവിടെ സ്ഥലങ്ങളൊന്നും കണ്ടില്ല. അവിടെ ഞങ്ങൾ ഇരുന്നില്ല. പക്ഷെ ആ ഒരു ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഫീലായി. കാരണം ഞങ്ങൾ കാക്കി യൂണിഫോം ഞങ്ങൾക്കൊരു ഞങ്ങളൊരു അഭിമാനത്തോടെയാണ് ഇട്ടുകൊണ്ട് പോകണത്. പക്ഷെ അവരത് ഞങ്ങൾക്കൊരു അറ്റൻഷൻ തരാത്ത പോലെ ഞങ്ങളുടെ യൂണിഫോം പിടിച്ച് വലിച്ചിട്ട് അവിടെ ഇരിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കുന്ന പറയുമ്പോൾ ഞങ്ങൾക്കതൊരു ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എസ് ടി കൊടുക്കുമ്പോഴും അവർക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്.
6: ഞങ്ങൾക്ക് പൊതുവെ എസ് പി സി ആറ്റിറ്റി ഉണ്ടാവാറുള്ളത് ബുധനാഴ്ച ശനിയാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു ശനിയാഴ്ച ഞങ്ങൾ എസ് പി സി ആറ്റിറ്റിക്ക് വേണ്ടി പോകുന്ന സമയം ബസ്സിൽ ഞങ്ങൾക്ക് എസ് ടി തരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ തന്നെ വിചാരിച്ചു പോയി ഇതെന്താണ് എസ് ടി തരത്തില്ലല്ലോ എന്ന്. 5 കാഡറ്റ്സ് ആയിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. 5 കാഡറ്റ്സിന്റെ കയ്യിൽ നിന്നും 10 രൂപ വീതം വാങ്ങിച്ചു. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് ചാർജുള്ള പോലീസുകാരെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അവരതിനെതിരെ രൂക്ഷമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുറെ കുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ട്. ബസ്സുകാർക്ക് അറിയാം കുട്ടികൾക്ക് എസ് ടി കൊടുക്കണം എന്നുള്ളത്. എസ് ടി എന്നത് കുട്ടികളുടെ അവകാശമാണ്. എങ്കിലും എസ് ടി തരാൻ അവർക്കൊരു മടിയാണ്.

0: ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ഞാൻ ദാർലുലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സാജിദ ബീവി എല്ലാം. വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള യാത്രാ ഇളവുകളും നിയമാനുസൃതമായ യാത്രാ സൗകര്യങ്ങളും നിഷേധിക്കരുത്. ബസ്സിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയോ അനാവശ്യമായ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കും. സ്കൂളിലേക്കും തിരിച്ചും സുരക്ഷിതമായും സമയബന്ധിതമായും യാത്ര ചെയ്യാൻ കഴിയുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ്. അതിനാൽ എല്ലാ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളോട് മാന്യമായും സൗഹൃദപരമായും പെരുമാറുകയും നിയമപ്രകാരമുള്ള യാത്രാ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പൊതുവെ സ്വന്തം വരുമാനമുള്ളവരല്ല. ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന വീടുകളും ഉണ്ടാവും. എല്ലാവർക്കും ഫുൾ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുമല്ല. പലതവണയായി വിദ്യാർത്ഥികൾ എസ്ടി ലഭിക്കാത്തതിനെ പേരിൽ പരാതി തരികയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കുറച്ചു നാളിലേക്ക് കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും, വീണ്ടും പഴയ പോലെ തുടരും.
2: നമസ്കാരം, എന്റെ പേര് ശ്രീകാന്ത് ജി. ഞാൻ എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലെ PTA പ്രസിഡന്റ് ആണ്. നമ്മുടെ ഈ നഗരത്തില് ചില സ്വകാര്യ ബസ്സുകളില് വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള കൺസെഷൻ പലപ്പോഴും നൽകുന്നില്ല. സ്കൂളുകൾ തുറന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പല സ്കൂളുകളിലും കുട്ടികൾക്കുള്ള ഐഡന്റിറ്റി കാർഡുകൾ നൽകി കഴിഞ്ഞിട്ടില്ല. അതേപോലെ യൂണിഫോമിന്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം ഇല്ല അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കൺസെഷൻ നിഷേധിക്കപ്പെടുമ്പോൾ മറ്റ് യാത്രക്കാരുടെ മുമ്പില് കുട്ടികളെ അപമാനിതരാകുകയും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അത് കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദവും ഭയവും ഇതൊക്കെ കാരണമാവുകയും അത് അവരുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ അന്തസ്സും അവകാശവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൺസെഷൻ നിഷേധിക്കുന്നവർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ബസ്സുകളിൽ തന്നെ കുട്ടികളോട് മാന്യമായി അവരോട് പെരുമാറുകയും അവർക്ക് വിദ്യാർത്ഥി സൗഹൃദ യാത്ര നടത്തുന്നതിന് വേണ്ട മേൽനടപടികൾ ബന്ധപ്പെട്ട മേലധികാരികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.
3: എന്റെ പേര് വിനോദ് കുമാർ, എറണാകുളം RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. നമുക്ക് വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരാതികൾ വിദ്യാർത്ഥികൾ തന്നെ RTO ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിലും അതിലെ സ്കൂള് കോളേജ് അധ്യാപകരും ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ 40 കിലോമീറ്റർ ആണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ കൂടാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അവധി ദിവസങ്ങളിലും കൺസെഷൻ കൊടുക്കണം എന്നാണ് ഓർഡറിൽ കാണുന്നത്. പക്ഷെ പല കണ്ടക്ടർമാരും അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കാറില്ല എന്നുള്ള പരാതികൾ വരുന്നുണ്ട്. അത് ശരിക്കും പാടില്ല. പിന്നെ 2.5 കിലോമീറ്ററിനാണ് ആദ്യത്തെ ₹1 എന്ന് പറയുന്ന നിരക്ക് വരുന്നത്, 2.5 കിലോമീറ്റർ. പിന്നെ 40 കിലോമീറ്റർ വരെ ഇപ്പൊ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ₹6 ഉള്ളൂ. ഇതിനകത്ത് സ്റ്റുഡൻസിന് രണ്ട് രീതിയിലാണ് സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ, ഒന്ന് ഗവൺമെന്റ് സ്കൂള് കോളേജുകളൊക്കെ വരുന്ന ഡയറക്റ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള സ്കൂള് കോളേജുകൾ, അവർക്ക് അവര് കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഐ ഡി കാർഡുകൾ ഉണ്ടാവും. അത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും സൈൻ ചെയ്ത് വെച്ചിരിക്കുക. യൂണിഫോമില് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്ത ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കണ്ടക്ടർമാര് അനുവദിക്കാറുണ്ട്. ഞങ്ങള് അങ്ങനെ അനുവദിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഏതെങ്കിലും ബോർഡ്, ഗവൺമെന്റിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഏജൻസി നടത്തുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉള്ള പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡുണ്ട്. അത് RTO ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ്. അവർക്ക് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇപ്പൊ നിലവില് അശാംബു ബേണിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു MVD ലീഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പില് സ്റ്റുഡൻസിന് കൺസെഷൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഏതാണ്ട് പല സ്കൂളുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലൊക്കെ മിക്കവാറും MVD ലീഡ്സ് വഴിയുള്ളതായിരിക്കും. അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അതാത് RTO ഓഫീസുകളിൽ നിന്ന് എല്ലാ സ്കൂൾ കോളേജുകൾക്കും മേടിക്കാവുന്നതാണ്. മറ്റേ പഴയ സിസ്റ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിസ്റ്റം ഓരോരുത്തരോരുത്തരായിട്ട് ചെയ്തു വരുമ്പോൾ പുതിയ സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യും. ഈ കൺസെഷന്റെ സമയം 7:00 മുതൽ 7:30 വരെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് സമയത്തിനല്ലാതെയുള്ള കുട്ടികളുടെ യാത്ര യാത്ര കഴിയുന്നത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതൊരു സമയം പ്രത്യേകം ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ബസ്സുകളെ കുറിച്ച് പരാതി പറയാനായിട്ടാണെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പരാതിപ്പെടാം, അതല്ലെങ്കിൽ നിയറസ്റ്റ്

0: ആർടിഒ അല്ലെങ്കിൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസായിട്ടുള്ള ഓഫീസുകളിൽ പരാതിപ്പെടാം. ഇനിയിപ്പോൾ പോയി പരാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ട് പരാതിപ്പെടാം, അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരം പരാതിപ്പെടാം. അപ്പോൾ ഇമെയിൽ ഐ ഡി ഓഫീസുകളുടെ സബ് ആർടിഒ ആർടിഒ ഓഫീസുകളുടെയൊക്കെ ഇമെയിൽ ഐ ഡി കിട്ടാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആ ആർടിഒയുടെ കോഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ എറണാകുളത്തേക്കാണെങ്കിൽ KL07, എല്ലാം സ്മോൾ ലെറ്റർ ആണ്, KL07 ആണ് എറണാകുളം കോഡ് വരുന്നത്. KL07.MVD@Kerala.gov.in ഇതാണ് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജനറൽ ആണ്. .MVD@Kerala.gov.in കോമൺ ആണ്. അതിപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു വണ്ടിയാണ്, ഒരു കേസാണെങ്കിൽ KL01 ആവും. അതുപോലെ മട്ടാഞ്ചേരി KL43, പറവൂര് KL42 എന്ന് പറയുന്ന പോലെ ആ മാറ്റമേ അതിനകത്തുള്ളൂ. ഇനി അത് ആർടിഒ എൻഫോഴ്സ്മെന്റിലേക്കാണ് പരാതിപ്പെടേണ്ടത് എങ്കിൽ അതിനകത്ത് ഇമെയിലിൽ RTOE07.MVD, ബാക്കിയെല്ലാം കോമൺ ആണ്. ആർടിഒ എൻഫോഴ്സ്മെന്റിന്റെയാണ് RTOE എന്ന് പറയുന്നത്. 07 അവിടുത്തെ കോഡാണ്. പിന്നെ .MVD അത് കോമൺ ആണ്, എല്ലാ മെയിലിലും കോമൺ ആണ്. ഇനി ഫോൺ മുഖാന്തരമാണ് പരാതിപ്പെടാൻ താല്പര്യമെങ്കിൽ ഫോണിൽ പരാതിപ്പെടാവുന്നതാണ്. CUG നമ്പറുകളുടെ തുടക്കം അവസാനത്തെ 2 ഡിജിറ്റ് മാത്രമേ മാറ്റമുള്ളൂ എല്ലാ ഓഫീസുകളും തമ്മിൽ. അതിന്റെ നമ്പർ എങ്ങനെയാണ് തുടങ്ങുന്നത്? 8547-6390, ഇത്രയും കോമൺ ആണ്. 8547-6390 പിന്നെ വരുന്ന 2 ഡിജിറ്റ് നമ്മുടെ RTO കോഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ തിരുവനന്തപുരമാണെങ്കിൽ 01, 02, അങ്ങനെ എറണാകുളം 07, തിരുമ്പാവൂരാണെങ്കിൽ 40, ആലുവ 41 എന്ന് പറയുന്ന പോലെ ഉള്ള മാറ്റം ആ ഫോൺ നമ്പറിൽ വരുന്നുള്ളൂ. ഈ ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് RTO അല്ലെങ്കിൽ ജോയിന്റ് RTOയുടെ ഡയറക്റ്റ് ഉള്ള ഫോൺ CUG നമ്പറുകളാണ്. ഇതിനകത്ത് വിളിച്ചും പരാതിപ്പെടാം, അല്ലെങ്കിൽ വാട്സാപ്പ് മുഖേനയും പരാതിപ്പെടാവുന്നതാണ്. ഇതിനെല്ലാം വാട്സാപ്പും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് മുഖേനയും പരാതിപ്പെടാവുന്നതാണ്. ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ ജെനുവിൻനെസ് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളാണെങ്കിൽ അതിനെന്തെങ്കിലും ചിലപ്പോൾ എവിഡൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടികൾ കണ്ടക്ടർ മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ചിലർ വീഡിയോ വഴിയെടുക്കാം, ചിലർ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാർ വഴി ആരെങ്കിലും പറഞ്ഞും മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പരാതികളായിട്ടും വരാം, അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരമുള്ള പരാതികളാണ് വരുന്നതെങ്കിൽ അത് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഏത് വണ്ടിക്കെതിരെയാണ് പരാതി, ആ വണ്ടിയിലെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറോ ഡ്രൈവറോ ആരാണോ അവരെ വിളിച്ച് ഓഫീസിൽ വരുത്തിയതിനു ശേഷം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് ഞങ്ങൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേജ് ഗാരേജ് ബസ്സാണെങ്കിലും എല്ലാ ബസ്സിലും ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ ഉള്ളിലേക്കും ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫുട്ടേജ് ഇത്ര ഒരാഴ്ച മുമ്പുള്ള പരാതിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുള്ള പരാതിയാണെങ്കിലും അതിന്റെ ഫുട്ടേജ് വീഡിയോ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ആ ടൈമിൽ വീഡിയോ എടുത്ത് വരാൻ പറയും. അങ്ങനെ ആ വീഡിയോ എടുത്ത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ. ആ നടപടി വീഡിയോയിൽ കറന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കണ്ടക്ടർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കണ്ടക്ടറിൽ പ്രധാനമായിട്ടും പോലീസിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ ജോലിക്കാർക്കും കണ്ടക്ടർ ഡ്രൈവർക്കും ഒക്കെ വേണമെന്നുണ്ട്. അത് പരിശോധിക്കും. അപ്പൊ അതില്ലാത്ത ഒരു കണ്ടക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടക്ടർ ലൈസൻസ് പരിശോധിക്കും. കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളോ ആണെങ്കിൽ നിർബന്ധമായും വണ്ടിക്ക് കേസുകൾ എടുത്ത് ചെല്ലാൻ പ്രിപ്പയർ ചെയ്യും. അത് പെർമിറ്റ് കണ്ടീഷന്റെ വയലേഷൻ എന്നുള്ള രീതിയിൽ തന്നെ കേസെടുക്കാനാണ് ബന്ധപ്പെട്ട RTO നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്കൂള് വിടുന്ന സമയത്ത് സ്കൂൾ അല്ലെങ്കിൽ കോളേജിന്റെ ബസ് സ്റ്റോപ്പുകളിൽ വണ്ടികൾ നിർത്തുന്നില്ലെങ്കിൽ അത് അവർക്ക് വീഡിയോയിൽ ചിത്രീകരിക്കാം, വണ്ടി നിർത്താതെ പോകുന്നതൊക്കെ. ഇപ്പൊ എല്ലാ കേസുകളും ഞങ്ങൾക്ക് വരുന്നത് കൂടുതലും വീഡിയോയുടെ എവിഡൻസോട് കൂടിയാണ് വരുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് കേസ് വേറെ ഒരു അന്വേഷണം ഇല്ലാതെ തന്നെ കേസെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ മൊബൈലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും മുതിർന്ന ആളുകൾ കാണുകയാണെങ്കിൽ അവരോടൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറയുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബസ്സിന്റെ ഫ്രണ്ട് വ്യൂവില് ഫ്രണ്ടിലേക്ക് ഉള്ള വീഡിയോ ആ ക്യാമറ വർക്ക് ചെയ്യുന്ന ക്യാമറ ആയിരിക്കണം എന്നുണ്ട്. ആ ക്യാമറയിലെ ഫുട്ടേജ് നോക്കിയിട്ട് അത് നിർത്തിയോ നിർത്തിയില്ലോ എന്നും കൂടി കറക്റ്റ് ആയിട്ട് അറിയാനും സാധിക്കും. അപ്പൊ അങ്ങനെ കുറെ എവിഡൻസുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ.
1: ബസ് കൺസെഷൻ സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ല, അത് കുട്ടികളുടെ അവകാശമാണ്. വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനകരമായ അനുഭവങ്ങൾ, അവരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. ആത്യന്തികമായി എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് യാത്രാനുകൂല്യം നൽകുന്നത് എന്ന ബോധ്യം ബസ് ജീവനക്കാർക്കുണ്ടാകണം. അതിന് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് ബോധവൽക്കരണം നൽകുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യും. ഒപ്പം വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടിയും കൈക്കൊള്ളേണ്ടതുണ്ട്.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം. സമകാലികം.
3: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മാതമ്മയുടെ മകന്റെ പിൻഭാഗത്ത് ഒരു കാക്കപ്പുള്ളിയുള്ള കാര്യം അപ്പോൾ തന്നെ തക്ഷൻകുന്ന് അങ്ങാടിയിൽ പ്രചരിക്കുകയും ചെയ്തു. ആദ്യം അത് അങ്ങാടിയിൽ എത്തിച്ചത് കോടതിയിലേക്കും ബാങ്കിലേക്കും മാതാമ്മയുടെ ഹോട്ടലിൽ നിന്നും ദിവസവും ചായ കൊണ്ടുപോകുന്ന പൈതൽ നായരാണ്. താൻ അറിഞ്ഞ ഒരു രഹസ്യം മറ്റുള്ളവരിലേക്ക് പകരുന്ന അതീവ താൽപര്യത്തോടെയാണ് അയാൾ മറുകിന്റെ കാര്യം അറിയിച്ചത്. മറുകിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പലരുടെ മുമ്പിലും അയാൾ തന്റെ മുണ്ട് താഴ്ത്തി കൊടുക്കുകയും ചെയ്തു. അതൊരു ഭാഗ്യമറുകാണെന്നും അയാൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. ധാരാളം പണവും കൊണ്ടാണ് മകൻ വന്നിരിക്കുന്നതെന്നും പൈതൽ നായർ രഹസ്യമായി പറഞ്ഞു. ആ ഭാണ്ഡക്കെട്ട് മുഴുവൻ പണമാണ്. വടക്കേ ഇന്ത്യയിൽ എങ്ങോ പട്ടാളത്തിലാണെന്നും അമ്മയെ കാണണമെന്ന് തോന്നിയപ്പോൾ നാട്ടിലേക്ക് വണ്ടി കയറിയതാണെന്നും അയാൾ അറിയിച്ചു. പൈതൽ നായർ മറ്റൊന്നുകൂടി പറഞ്ഞു. മാതാമ്മയുടെ മകൻ സംസാരിക്കുന്ന ഭാഷ ആർക്കും മനസ്സിലാവുന്നില്ല. ആകപ്പാടെ അയാൾക്കറിയാവുന്ന മലയാളം അമ്മ, ചോറ്, വെള്ളം എന്നു മാത്രമാണ്. ഇത് വെച്ചുകൊണ്ടാണ് അമ്മയും മകനും വർത്തമാനം പറയുന്നത്. 25 വർഷത്തിനു ശേഷം മകൻ വന്നിട്ടും മാതാമ്മയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. കാലത്ത് എഴുന്നേൽക്കുകയും ഹോട്ടലിലേക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുകയും ബസിന്റെ കണക്കുകൾ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോട്ടലിൽ വരുന്നവരിൽ ഒരാളോടെന്ന പോലെയുള്ള പരിഗണന മാത്രമാണ് മകന് അവർ കൊടുത്തത്. മറ്റുള്ളവരിൽ നിന്നും ഭക്ഷണത്തിന് കാശ് വാങ്ങും, മകനോട് വാങ്ങുന്നില്ല എന്ന വ്യത്യാസം മാത്രം. മാതാമ്മയുടെ മകന്റെ ജീവിത രീതിയും വളരെ വിചിത്രമായിരുന്നു. നാട്ടുകാരോട് ഇടപഴകുവാൻ അയാൾ അല്പവും താല്പര്യം കാണിച്ചില്ല. താനുമായി സംസാരിക്കുവാൻ വരുന്നവരോട് അയാൾ അവർക്കറിയാത്ത ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്നും മാറി നിന്നതുകൊണ്ടാകാം ഭാഷ മറന്നുപോയതെന്ന് അത് കേട്ടവർ വിശ്വസിച്ചു. ഇങ്ങനെ മാറി നിന്നാൽ കുട്ടിക്കാലത്ത് പഠിച്ചത് മറന്നുപോകുമോ എന്നവർക്ക് സംശയമുണ്ടായിരുന്നു. ഇതിന് പരിഹാരം തേടി എഡിസൺ മാസ്റ്ററുടെ അടുത്തു പോയിട്ടും കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ മകനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയ്ക്ക് അത് അയാൾക്ക് അറിയില്ലെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും ഓർത്ത് നാട്ടുകാർ സദാ വിഷമിച്ചുകൊണ്ടിരുന്നു. കാലത്തു തന്നെ അയാൾ തോക്കുമെടുത്ത് പുറത്തേക്കിറങ്ങും. വയലിലും ആന്തൂരാൻ കുന്നിലെ കാട്ടിലുമൊക്കെ ചുറ്റി നടക്കും. കാണുന്നതിനെയൊക്കെ വെടിവെച്ച് വീഴ്ത്തും. എന്നിട്ട് ഉച്ചയോടെ അവയെയും തൂക്കി ഹോട്ടലിലേക്ക് നടക്കും. ഇടയ്ക്കെപ്പോഴോ ഒരു കാട്ടുമുയലിനെ വെടിവെച്ച് കിട്ടിയത് കാരണം പിന്നെ മുയലിനെ തേടിയായി യാത്ര. നാട്ടിലെ ആണുങ്ങളോട് സംസാരിക്കുവാൻ അയാൾ വിമുഖത കാണിച്ചിരുന്നെങ്കിലും പെണ്ണുങ്ങളോട്, പ്രത്യേകിച്ച് ബാല്യക്കാരുത്തികളോട് സംസാരിക്കുവാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേക ഭാഷയിലാണ് അയാൾ സ്ത്രീകളോട് സംസാരിക്കുക. അതവർക്ക് മനസ്സിലായില്ലെങ്കിലും ചിരിച്ചുകൊണ്ടവർ അയാൾക്ക് നേരെ ഉറ്റുനോക്കും. സ്ത്രീകളെ ആകർഷിക്കുവാൻ കഴിയുന്ന എന്തോ ചില പ്രത്യേകതകൾ അയാൾക്കുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ കണ്ടെത്തി. അതവരെ പേടിപ്പിക്കുകയും ചെയ്തു. നാട്ടിൽ പക്ഷികളും മൃഗങ്ങളും കുറഞ്ഞതോടെ അയാൾ കിഴക്കൻ മലയോരത്തേക്ക് പോയി തുടങ്ങി. കാലത്ത് പേരാമ്പ്രയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയിരിക്കും. പിന്നെ വൈകുന്നേരത്തോടെയാണ് മടങ്ങി വരിക. ഒരു സഞ്ചി നിറയെ എന്തെങ്കിലും കൂടെ കാണും. മകൻ ബസ്സിൽ പോയി തുടങ്ങിയതോടെ ബസ്സിന്റെ വരുമാനം ഏറെയും അവൻ കൊണ്ടുപോകുന്നതായും മാതാമ്മ അറിഞ്ഞു. ഇതെങ്ങനെയാണ് അവനോട് ചോദിക്കുക എന്നറിയാതെ മാതാമ്മ വിഷമിക്കുകയും ചെയ്തു. ഇതേ വിഷമം മറ്റൊരു വിഷയത്തിലും അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. മോനൊരു പെണ്ണ് വേണ്ടേ എന്ന് ഗോവിന്ദൻ അടിയോട് ചോദിച്ചപ്പോൾ അതിന് മാതാമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അത് ഞാൻ ഓനോട് എങ്ങനെയാ ചോദിക്കുക? ഓന്റെ ഭാഷ എനക്കും തിരിയൂല, എന്റെ ഭാഷ ഓനും തിരിയൂല. ഓനിവിടെ എത്ര നാള് നിൽക്കുന്നു അതും ഉറപ്പില്ലല്ലോ. മാതാമ്മയുടെ മകനെക്കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് നാട്ടുകാരിൽ പലർക്കും ഇതിനിടെ തോന്നിത്തുടങ്ങിയിരുന്നു. അതല്ലെങ്കിൽ നാട്ടിലെ പല വീടുകളിലും അയാൾ മേയുമെന്ന് തക്ഷൻകുന്നങ്ങാടിയിൽ പലരും രഹസ്യമായി പറഞ്ഞു തുടങ്ങി. പെൺകുട്ടികളെ കാണുമ്പോൾ മനോഹരമായി ചിരിച്ചുകൊണ്ടാണ് അയാൾ സംസാരം തുടങ്ങുക. പിന്നെ അടുത്തു ചെന്ന് അയാൾ പറയും:
2: തൂ അതിശയ് സുന്ദരാഹേ, തുജാ ബാരോവർ സ്വൽനെ സാട്ടി, മീ അതിശയ് ആതുരാഹേ.
1: ഇതെന്താണ്? അവർക്കാർക്കും മനസ്സിലാകാറില്ല. എങ്കിലും മോശപ്പെട്ട എന്തോ ആണെന്ന് അവർ ഊഹിച്ചെടുത്തു. എന്നാലും അവർ രസിച്ചു. അയാളോട് എതിർത്ത് സംസാരിക്കുവാനും തുനിഞ്ഞില്ല. മാത്രവുമല്ല, വീണ്ടും അതേ ഭാഷയിൽ എന്തെല്ലാമോ സംസാരിക്കുവാൻ ചിലർ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മറ്റു ചിലർ ആംഗ്യഭാഷയിൽ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർക്ക് പിറകെ അയാൾ പോകുന്നതിനും വളരെ നേരം വീട്ടിനുള്ളിൽ കഴിഞ്ഞതിനു ശേഷം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതിനും പലരും സാക്ഷികളായി. എന്നും മുൻവാതിലിലൂടെ മാത്രമേ അയാൾ വീട്ടിനകത്തേക്ക് പോയിരുന്നുള്ളൂ. ഇറങ്ങുന്നതും അങ്ങനെ തന്നെ. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മലയാളം ഏതാണ്ട് സംസാരിക്കാമെന്നായി. എന്നാൽ പോലും പെൺകുട്ടികളെ കാണുമ്പോൾ ആദ്യം അയാൾ സംസാരിക്കുക അവർക്കറിയാത്ത ഭാഷയിലായിരുന്നു. അയാളുടെ ഭാഷ അവർക്കിപ്പോൾ കാണാപാഠമാണ്. അതവർ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.

0: വിധിവെച്ച കടലാസ് അവരിൽ ചിലർ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. തക്ഷൻകുന്നങ്ങാടിയിലെത്തിയ അവർ ഈ കടലാസുകൾ പരസ്പരം കൈമാറി വായിക്കുവാൻ ശ്രമിച്ചു. എല്ലാം ഒന്നുതന്നെയായിരുന്നു. ഇനി ഈ ഭാഷയുടെ രഹസ്യമെന്താണെന്ന് അറിയണം. രാമർ വരാൻ കാത്തിരിക്കുകയായിരുന്നു അവർ. ചിലപ്പോൾ ശ്രീധരൻ ഡോക്ടർക്ക് അറിയാൻ കഴിഞ്ഞെങ്കിലോ?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവൽ വീണ്ടും കേൾക്കാം രാത്രി 8:45.
3: ആ മാഷേ, സുഖമാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
2: പാലക്കാട് ജില്ലയിലെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിന്റെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി ഈ മാസം 15 വരെ അപേക്ഷിക്കാം. യോഗ്യത +2. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98 47 88 68 28. 98 47 88 68.
6: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
6: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ.
3: ഹലോ, ഞാന് വൈപ്പിംഗ് വളർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. പേര് അമല. എന്റെ മോളെ എം എസ് സി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. മാത്സ്
2: എം എസ് സി മാത്സ് കഴിഞ്ഞു
3: കഴിഞ്ഞു. പക്ഷെ അത് രണ്ടെണ്ണത്തിന് പോയിട്ടുണ്ട്, അത് എഴുതിയെടുക്കണം. പിന്നെ ബി എസ് സിക്ക് 64% ഉള്ളു മാർക്ക്. അപ്പൊ അവർക്ക് ഇനി എന്തിനു പോകണം എന്നുള്ള, നല്ലൊരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ എന്താ സാറ് ചെയ്യേണ്ടത്?
2: കുട്ടിയുടെ ബി എസ് സിയുടെ മാർക്ക് നോക്കുമ്പോ ആവറേജ് ആണ്. എം എസ് സിക്ക് ഒന്നോ രണ്ടോ മാത്സ് പേപ്പർ തോറ്റു. എം എസ് സി മാത്സ് പഠിച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ജോലികൾ സാധാരണ ഒരു 70-80% ആൾക്കാരും സ്കൂളിലോ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകും. ആ ജോലിക്ക് നമ്മൾ ശ്രമിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടേക്ക് ഇത്തിരി കൂടി മാർക്കുള്ളവരെ എടുക്കുള്ളൂ. അപ്പൊ സാധാരണ ആൾക്കാർ പോണ ടീച്ചിങ് വേണ്ട, റിസർച്ച് വേണ്ട, പി എച്ച് ഡി ഒന്നും വേണ്ട. അപ്പൊ എം എസ് സി മാത്സ് പഠിച്ചിട്ട് കുട്ടിക്ക് ചെയ്യാവുന്നത് ഏകദേശം 164 മത്സര പരീക്ഷകൾ ഒരു കൊല്ലം ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. അത് എന്തെഴുതിയാലും പാസ്സാവും. അത് എല്ലാവരും തോക്കുന്നത് മാത്സിനാണ്. പക്ഷെ മോള് മാത്സ് പഠിച്ചാളെ സ്ഥിതിക്ക് അതിൽ ഈ എം എസ് സി ബി എസ് സി മാത്സ് 10th class മാത്സാ. അപ്പൊ അതിന്റെ ആ പരീക്ഷകളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ. രണ്ടാമത്തെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചെയ്യാവുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെ അമ്മ പറയണം. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഫീൽഡുണ്ട്, കണ്ടന്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനൊരു ഡൊമൈൻ ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് നമുക്കൊരു ഓഫർ വരും. ഒരു കണ്ടന്റ് റൈറ്റിംഗ് ഒരു കാര്യം അത് കുട്ടിക്ക് പെട്ടെന്ന് അറിയാം, അത് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് മാസം 10-15,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡായി. കൂടെ ഈ പറഞ്ഞ ബാങ്ക് ടെസ്റ്റിനോ 164 പരീക്ഷയ്ക്കുള്ള ഒരു കോച്ചിങ്ങിന് പോകാൻ പറ. ഇതുകൂടാണ്ട് മാത്തമാറ്റിക്സിന് മിഡിൽ ഈസ്റ്റിലൊക്കെ ഓൺലൈൻ ട്യൂഷന്റെ കുറേ സൈറ്റ് ഉണ്ട്, ഫ്രീ സൈറ്റ് ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് 6-8 കുട്ടികൾക്ക് ഒന്നിച്ചിട്ടുകൾക്ക് ട്യൂഷൻ എടുക്കാം, നല്ല ഫീസും കിട്ടും. ഈ രണ്ട് ജോലിയും ചെയ്യുക, കൂടെ എക്സാംസിന് തയ്യാറാവാൻ പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.
4: സമയം 8 കഴിഞ്ഞ 25 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.
4: അസമിലും അരുണാചൽ പ്രദേശിലും അടുത്തിടെ കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ ഖബറടക്ക ചടങ്ങിൽ ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദ ഹസ്നെയിനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ നിന്ന് പിടിച്ചെടുത്ത വിമാനം 3 കോടി രൂപയ്ക്ക് ലേലം ചെയ്തു. കഴിഞ്ഞ വർഷം PMLA കേസിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന്

0: അത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇഡിയുടെ സോണൽ ഓഫീസ് പിടിച്ചെടുത്ത വിമാനമാണ് MSTC ലിമിറ്റഡ് വഴി ലേലം ചെയ്തത്. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. കാർത്തികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97-ാം ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്ര തിരുനാൾ മുനിസിപ്പൽ ടൗൺഹാളിൽ. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീ ക്വാർട്ടറിൽ. പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോ വെർദെയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റും 18 സെക്കൻഡും 102.3 MHz FM ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.

0: സുമേഷ്, ഏയ് സുമേഷ്, ഇവനൊരു മൈൻഡും ഇല്ലല്ലോ.
1: ഒരു മിനിറ്റ് നിക്കി സാറേ, ഞാൻ ഭയങ്കര ബിസിയാണ്. എനിക്ക് കുറച്ച് എഴുത്തുകൂത്തുകളുണ്ട് ഓഫീസിലേക്ക്. അതിൻ്റെ കൂടെ അതേ രണ്ട് മെയിൽ അയക്കണം. പിന്നെ ഓഫീസിലേക്കാണെങ്കിൽ തുരുതരാ കോൾസ് വന്നുകൊണ്ടിരിക്കുക, അതും ചെയ്യണം. ഐ ആം എ വെരി ബിസി മാൻ.
0: വെൽ വെൽ, ലുക്ക് അറ്റ് യു സുമേഷ്, യൂട്ടിലൈസിംഗ് യുവർ ടൈം എഫിഷ്യന്റ്ലി. യു ആർ റൈറ്റിംഗ്, ടെക്സ്റ്റിംഗ്, മെയിലിംഗ്, കോളിംഗ് അറ്റ് ദ സെയിം ടൈം. യു ആർ എ ട്രൂ മൾട്ടി ടാസ്കർ.
1: കണ്ടോ, സാറ് മാത്രമല്ല ഞാനും പുലിയൊക്കെയാണ്. അല്ല സാറിപ്പോ എന്തോ ഇങ് ഇങ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്തുവാ?
0: യെസ്, ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണത്. നൗണിന്റെ കൂടെ, അതായത് നാമത്തിന്റെ കൂടെ ഇങ് എന്ന് ചേർത്താൽ, ഐ എൻ ജി എന്ന് ചേർത്താൽ നമുക്ക് വെർബ് അഥവാ ക്രിയാരൂപമാക്കാൻ പറ്റും. ഇപ്പോൾ താൻ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റിംഗ്, മെയിൽ ചെയ്യുകയാണെങ്കിൽ മെയിലിംഗ്, അങ്ങനെ അങ്ങനെ.
1: വാവ്, അപ്പോൾ ഇംഗ്ലീഷ് സംഗതി ഭയങ്കര സിമ്പിൾ ആണല്ലേ. ഏതൊരു സാധനത്തിൻ്റെയും കൂടെ ഐ എൻ ജി ചേർത്ത സംഗതി ഇടിവിട്ട് ക്ലാസ് ഇംഗ്ലീഷ് ആകും. സാറ് കുറെ നേരമായില്ലേ നിൽക്കുന്നു, വൈ ഡോണ്ട് യു ചെയറിംഗ് ഓൺ ദാറ്റ് ബെഞ്ച്?
0: വാട്ട്, ചെയറിംഗ് ഓൺ എ ബെഞ്ച്?
1: അതെ സാറേ, സാറാ കസേരയിൽ ചെന്ന് ചെയറിംഗ് ചെയ്യൂ. സാറല്ലേ ഇപ്പൊ പറഞ്ഞത് കസേരക്കൊക്കെ ഐ എൻ ജി ഇടാന്ന്.
0: നോ, യു അബ്സല്യൂട്ട് മരമണ്ടൻ. ചെയറിംഗ് മീൻസ് പ്രിസൈഡിംഗ് ഓവർ എൻ ഒഫീഷ്യൽ മീറ്റിംഗ് ആസ് എ ചെയർമാൻ. കസേരയിൽ ചെന്ന് വെറുതെ ഇരിക്കുന്നതിന് ചെയറിംഗ് എന്ന് പറയില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് സിറ്റിംഗ്.
1: അങ്ങോട്ടങ്ങ് പിടികിട്ടുന്നില്ലല്ലോ. അപ്പൊ ദേ ആ കവലയില് ആ മൈക്ക് വെച്ച് വലിയവായി പ്രസംഗിക്കുന്ന ആ നേതാവിനെ കണ്ടോ? അങ്ങേരെന്താ ചെയ്യുന്നത്? അയാള് സ്പീക്കറിംഗ് ചെയ്യുമല്ലേ.
0: സ്പീക്കറിംഗ്? എന്റെ ദൈവമേ, ഹി ഈസ് സ്പീക്കിംഗ് ഓർ ഗിവിംഗ് എ സ്പീച്ച്. സ്പീക്കർ എന്നത് പദവിയാണ്. അതിന് വീണ്ടും ഐ എൻ ജി ഇടാൻ തന്നോട് ആരോടോ പറഞ്ഞത്.
1: ഇതിപ്പോ ശേ, അതും പറ്റില്ല. അതെ സാറേ, നല്ല കാറ്റുണ്ട്. ദേ കുസുമം ബസ് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഡോറൊക്കെ ധപധപാ നടയുന്നു. ദ ബസ് ഈസ് ഡോറിംഗ്.
0: ഡോറിംഗ്? വാട്ട് ഓൺ എർത്ത് ഈസ് ഡോറിംഗ്? ഡോർസ് കാൻ സ്ലാം, ഡോർസ് കാൻ ക്ലോസ്, ബട്ട് ഡോർസ് കാൻ നെവർ ഡോർ. സുമേഷ്,
1: ഇതെന്താ സാറേ ഇത്? സാറിനാകുമ്പോ മെയിലിന്റെ അറ്റത്ത് ഐ എൻ ചേർത്ത് മെയിലിംഗ് ആക്കാം, ചാറ്റ് ചെയ്യുമ്പോൾ ചാറ്റിംഗ് ആക്കാം, പെൻ വെച്ച് എഴുതാൻ പെന്നിംഗ് ആക്കാം. എനിക്ക് കസേരയ്ക്ക് ചെയറിംഗ് പറ്റില്ല, മൈക്കിന് സ്പീക്കറിംഗ് പറ്റില്ല, വാതിലിന് ഡോറിംഗ് പറ്റില്ല. വിവേചനമാണിത്, വിവേചനം. വളരെ മോശം, വളരെ വളരെ മോശം.
0: മിസ്റ്റർ സുമേഷ്, ഒരു ഭാഷയാകുമ്പോൾ അതിനൊരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. തനിക്ക് തോന്നും പോലെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. യു കനോട്ട് ജസ്റ്റ് ടേക്ക് എനി റാൻഡം ഓബ്ജക്ട് ആൻഡ് സ്ലാപ്പ് ആൻ ഐ എൻ ജി ഓൺ ഇറ്റ്.
1: ഓക്കെ, അങ്ങനെ അങ്ങനെ അല്ല സാറിപ്പോ ദേഷ്യം വന്നിട്ട് പല്ലിറുമ്പുന്നുണ്ടല്ലോ, അത് കേണൽ സാറീസ് ടൂത്തിങ് എന്നായിരിക്കും അല്ലേ?
0: പല്ലിറുമ്പോല്ലോ, തന്റെ പല്ല് കൊഴിക്കാൻ പോവുകയാണ്. ഓടരുത്, സ്റ്റോപ്പ് ദേർ.
1: അയ്യോ കൊല്ലുന്നേ, നിർത്തനായി പോവല്ലേ, പോവല്ലേ. കേണൽ സാറേ സോറി, ഞാനേ ഈ കുസും ബസ്സിൽ കയറി പോവാ. ഐ ആം ഇമ്മീഡിയറ്റ്ലി ബസ്സിംഗ് ഫ്രം ഹിയർ. അല്ലേ, ആരോഗ്യം കേടാവും. ടാറ്റാ ടാറ്റാ.
0: ബസ്സിംഗ് അല്ലടാ, ഐ ആം ടേക്കിംഗ് എ ബസ്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഏതാനും കൊങ്കണി ഗാനങ്ങളാണ് ഇന്നത്തെ യുവവാണിയിൽ അവതരിപ്പിക്കുന്നത്. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി.

നമസ്കാരം, ഞാൻ വിഷ്ണുപ്രിയ ഷണായ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കുങ്കിണി ഭക്തിഗാനം കുഞ്ഞുകൃഷ്ണനെ ഉണർത്തുന്ന ഒരു മനോഹരമായ സുപ്രഭാത ഗാനമാണ്. കൃഷ്ണന് കുളിക്കാനായി എണ്ണയും അണിയാൻ വസ്ത്രങ്ങളും ചൂടാൻ പുഷ്പങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സ്നേഹപൂർവം പറഞ്ഞ് ഉണരാൻ അഭ്യർത്ഥിക്കുന്ന ഗാനമാണിത്. ഭക്തിയുടെയും വാത്സല്യത്തിൻ്റെയും മാധുര്യം നിറഞ്ഞ ഈ കുങ്കിണി ഗാനം ഇപ്പോൾ അവതരിപ്പിക്കുന്നു.

ഉണ്ണികൃഷ്ണന്റെ കുസൃതികളും യശോദയുടെ സ്നേഹവാത്സല്യവും അതിമനോഹരമായി വരച്ചുകാട്ടുന്ന ഒരു മധുരഗാനമാണിത്. പാൽ വേണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുകൃഷ്ണനും അവനെ സ്നേഹത്തോടെ താലോലിക്കുന്ന യശോദയുമെല്ലാം ഈ ഗാനത്തിൽ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കപ്പെടുന്നു. ബാലകൃഷ്ണന്റെ നിഷ്കളങ്കമായ ലീലകളും മാതൃസ്നേഹത്തിന്റെ മാധുര്യവും നിറഞ്ഞ ഈ ഗാനം ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. പാടുന്നത് നവനീത എൻഷണായി.

അടുത്ത ഗാനം ഒരു മധുരമായ താരാട്ടുപാട്ടാണ്. തൻ്റെ കുഞ്ഞുമകളെ ഉറക്കാനായി അച്ഛൻ സ്നേഹപൂർവം പാടുന്ന ഈ ഗാനത്തിൽ കുഞ്ഞിന് ഭക്ഷണം നൽകാൻ ചന്ദ്രദേവനോട് അഭ്യർത്ഥിക്കുകയും അവളോടൊപ്പമുള്ള മനോഹരമായ ഭാവനകളും സന്തോഷ നിമിഷങ്ങളും വരച്ചു കാട്ടുകയും ചെയ്യുന്നു. ആറാട്ട് കാണാനും ശീവേലി ദർശിക്കാനും പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഈ താരാട്ടുപാട്ട് മാതാപിതാക്കളുടെയും കുഞ്ഞിൻ്റെയും ഹൃദയബന്ധം മനോഹരമായി ആവിഷ്കരിക്കുന്നു. ഈ ഗാനം ആലപിക്കുന്നത് വൈഷ്ണവി പി. നായിക്.

അടുത്തതായി കേൾക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രസകരമായ ഒരു പരിഹാസഗാനമാണ്. ഭാര്യ അവ്വാളോ അഥവാ നെല്ലിക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെടുമ്പോൾ ഭർത്താവ് തെറ്റിദ്ധരിച്ച് സവ്വാള കൊണ്ടുവരുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഭാര്യയുടെ പരിഭവവും ദമ്പതികൾ തമ്മിലുള്ള രസകരമായ വാക്കുതർക്കവുമാണ് ഗാനത്തിന്റെ പ്രമേയം. ആലപിക്കുന്നത് വിഷ്ണുപ്രിയ, നവനീത എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷെണായ്, വിഷ്ണുപ്രിയ ഷെണായ് എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94-47-56-22-12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-56-22-12. 9447-56-22-12. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് SFIO? ഉത്തരം, SFIO എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണിത്. സങ്കീർണമായ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും പ്രധാന കോർപ്പറേറ്റ് തട്ടിപ്പുകളും കണ്ടെത്തുന്നതിനും അന്വേഷിക്കുന്നതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുമാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2003 സ്ഥാപിതമായ SFIO അന്വേഷണത്തിനായി അക്കൌണ്ട്സ്, ഫോറൻസിക് ഓഡിറ്റിംഗ്, ബാങ്കിംഗ് നിയമം, നികുതി, വിവരസാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ നിയമിക്കുന്നു. ചിന്താശകലം, അധികാരം ദുഷിപ്പിക്കുന്നു. കേവലമായ അധികാരം പരിപൂർണമായും ദുഷിപ്പിക്കുന്നു. ലോർഡ് ആക്ടന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറിയുടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ശനിയാഴ്ച ആശംസിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 48 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിവിധ ഗായകർ പാടിയത് ചിത്രം ഹാപ്പി സർദാർ. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: പ്രിയശ്രോതാക്കളെ, ഇനിയൊരു സ്പോൺസേഡ് ഗാനം കേൾക്കാം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് നിഖിൽ രാജ്.
2: ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.
1: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിവിധ ഗായകർ പാടിയ ഗാനം, ചിത്രം ഹാപ്പി സർദാർ. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 8:40 കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും.

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
1: നട്ടെല്ലും സുഷുമ്ന നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാരീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
0: കേരള സ്പൈൻ ഫൗണ്ടേഷൻ FM സ്പൈൻ ഹെൽപ്പ് ലൈനിലേക്ക് സ്വാഗതം.
1: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
3: ഇന്ന് ഈ പരിപാടിയിൽ പ്രായമായവരുടെ നട്ടെല്ലിന്റെ ആരോഗ്യവും വയോജനക്ഷേമ വകുപ്പിനുള്ള ചില നിർദ്ദേശങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിലെ സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം.

0: മുഖം.
1: ഇന്ന് സ്പൈൻ ഹെൽപ്പ് ലൈൻ ചർച്ച ചെയ്യുന്നത് പ്രായമായവരുടെ ചില നട്ടലിൻ്റെ പ്രശ്നങ്ങളും അതോടൊപ്പം അവർക്ക് ഇതെല്ലാം ഒഴിവാക്കാനും അതുപോലെ പുതിയതായി രൂപീകരിച്ച വയോജന ക്ഷേമ വകുപ്പ് അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള ചില നിർദ്ദേശങ്ങളുമാണ്. നമുക്ക് ആദ്യം പ്രായമായവർക്ക് നട്ടലിന് എന്തെല്ലാം തകരാറുകൾക്ക് സാധ്യതയുണ്ട് എന്ന് നോക്കിയിട്ട് പോവാം.
2: അതെ, കേരളം ഒരു വയസ്സായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വൃദ്ധജനങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2020 കണക്ക് പ്രകാരം ഏകദേശം 15-16% ആൾക്കാർ 60 വയസ്സിൽ മുകളിലാണ് കേരളത്തിലെ ജനസംഖ്യ. അത് 2030 ആകുമ്പോൾ അത് 20% കൂടുതലാകുമെന്നും 2050 ആകുമ്പോൾ അതിൽ കൂടുതലാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ജനസംഖ്യയുടെ ഒരു വലിയൊരു ശതമാനം 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധജനങ്ങൾ ആകുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും നമ്മൾ പഠിക്കേണ്ടതും അതിനെപ്പറ്റി കൂടുതൽ വിലയിരുത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ വൃദ്ധരായവർക്ക്, 60 വയസ്സ് മുകളിലുള്ളവരെല്ലാം വൃദ്ധന്മാരായി എന്ന് നമ്മൾ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരുടെയും ശാരീരിക ക്ഷമത അനുസരിച്ച്, അവരുടെ കായികക്ഷമത അനുസരിച്ച്, അവരുടെ ആരോഗ്യത്തിൻ്റെ നിലവാരം അനുസരിച്ച് അവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്നാലും പൊതുവേ ഉള്ള ഒരു കണക്ക് പ്രകാരമാണ് 60 വയസ്സെന്ന് നിർവചിക്കുന്നത്. അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പല മാറ്റങ്ങളും നമ്മുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥിയുടെ സാന്ദ്രത കുറയുന്നു, ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നു. അതിനെ തുടർന്ന് നമ്മുടെ പൊക്കം കുറയുന്നുണ്ട്. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഓസ്റ്റിയോപൊറോസിസ് കാരണം ഹൈറ്റ് കുറയും. കാരണം മൾട്ടിപ്പിൾ ചെറിയ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അസ്ഥിയുടെ ബലം കുറഞ്ഞതിന് ശേഷം. അപ്പോൾ ഹൈറ്റ് കുറയുന്നതായിട്ട് അല്ലെങ്കിൽ ഉയരം കുറയുന്നതായിട്ട് കാലക്രമേണ തോന്നുകയും അതിനെ തുടർന്ന് ഒരു ചെറിയ ഒരു കൂനും രൂപപ്പെടാറുണ്ട്. അതൊന്ന്. കൂടാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ നട്ടലിലുണ്ടാകുന്ന അപജയം കാരണം നമ്മുടെ നാഡീ ഞരമ്പുകൾ പോകുന്ന വഴിയിലുണ്ടാകുന്ന ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകാം. ഡിസ്കിന് തേയ്മാനം വരാം, നട്ടലിലെ ജോയിൻസിന് ആർത്രൈറ്റിസ് വരാം, അസ്ഥിയുടെ കട്ടി കുറയാം. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നൊരു മസിലിന് കട്ടി കുറയാം, അതിന് സാർക്കോപീനിയ എന്ന് പറയും. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂണായിട്ടുള്ള നട്ടലിന് പലവിധ ബുദ്ധിമുട്ടുകളും വരാം. അത് നാഡീഞ്ഞരമ്പുകളെ ബാധിക്കാം, വേദനയായിട്ട് വരാം, ആകാര വടിവ് നഷ്ടപ്പെടാം, കൂന് ഉണ്ടാകാം, സൈഡിലോട്ട് വളയാം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്.
1: അതോടൊപ്പം തന്നെ പ്രായമേറിയവരിൽ പലപ്പോഴും ഈ വിറ്റാമിൻ ഡിയുടെ കുറവ്, അതല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള സങ്കീർണതകളിലേക്ക് നയിക്കാറുണ്ട്.
2: അതെ, തീർച്ചയായും. ഇവർക്ക് ഉള്ള കോമോർബിഡിറ്റീസ് അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വരാം. അതായത് പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയലായിട്ടുള്ള അസുഖമുള്ളവരിൽ, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറവുള്ളവരിൽ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. കാൽഷ്യത്തിൻ്റെ അനുപാതം കുറവാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയെല്ലാം ഒരു മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഇവർക്ക് വരാം. ഇത് നട്ടലിൻ്റെയോ അസ്ഥിയുടെയോ മാത്രം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ നിലവാരമനുസരിച്ച് അസ്ഥിയുടെ ആരോഗ്യത്തെയും ബാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, കിഡ്നി രോഗികൾ അങ്ങനെയുള്ളവർക്കും, ലിവർ പേഷ്യൻ ലിവറിന് അസുഖമുള്ളവർക്കൊക്കെ അവരുടെ മൊത്തത്തിൽ കാൽഷ്യം മെറ്റബോളിസത്തിനെ ബാധിച്ചിട്ട് കാൽഷ്യം വിറ്റമിൻ ഡിയുടെ തോതിൽ കുറവ് വന്നിട്ട് അസ്ഥികൾക്ക് ബലം കുറവ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലം ഉള്ള ചിലർക്ക് അബ്സോർപ്ഷൻ റിലേറ്റഡ് ആയിട്ട്, അബ്സോർപ്ഷൻ കുറവായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വയറിൻ്റെ സർജറിയൊക്കെ ചെയ്തിട്ട് അവർക്ക് ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലും ഈ വിറ്റാമിൻ ഡിയും കാൽഷ്യവും കുറഞ്ഞിട്ട് അസ്ഥികളെ ബാധിക്കും. പിന്നെ പാരാതൈറോയിഡ്, തൈറോയിഡ് അങ്ങനെയുള്ള അസുഖമുള്ളവരിലും ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കണ്ടുവരാറുണ്ട്.
1: അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സ്പൈനൽ സ്റ്റെനോസിസ് എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു വേദനയായിട്ടായിരിക്കില്ലേ പ്രായമായവർ മുൻപിൽ വരുന്നത്? അപ്പോൾ അവർക്കിനി സർജറി ചെയ്യാമോ എന്നവർക്കൊരു സംശയം ഉണ്ടാകാം. അവരുടെ ഇത്തരം വേദനകൾ പ്രായത്തിൻ്റെ പതിവ് വേദനകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ടാകാം. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ചികിത്സിക്കേണ്ടത്?
2: അതെ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് നാഡീ ഞരമ്പുകൾക്ക് പെരുപ്പുണ്ടെങ്കിൽ പ്രമേഹ രോഗികളിൽ അത് ന്യൂറോപ്പതി ആയിട്ട് വരാം, ഒരു കൈപരിപ്പ് കാലുപരിപ്പായിട്ട് വരാം. അതേ രോഗികളിൽ തന്നെ നട്ടലിൻ്റെ നാഡികൾ പോകുന്ന വഴി ചുരുങ്ങിയാൽ, അതിന് നമ്മൾ സ്പൈനൽ സ്റ്റെനോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ അവർക്ക് കാണാം. അപ്പോൾ ഒരു രോഗിക്ക് രണ്ട് അസുഖങ്ങൾ ഒരേ സമയം കാണാം. അവർക്ക് ഓൾറെഡി ഷുഗർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ചെറിയ കാലുതിരിപ്പ് ഉണ്ടായിരിക്കാം. പക്ഷേ കാലക്രമേണ അവരുടെ നട്ടലിൻ്റെ ഞരമ്പുകൾ ചുരുങ്ങുന്ന അവസ്ഥ കൂടെ വന്നാൽ, അതായത് ഡിസ്കെല്ലാം പ്രൊലാപ്സ് ആയിട്ട് അത് കൂടുതലായി വരും. അപ്പോൾ അത് എല്ലാം പ്രമേഹത്തിൻ്റെയാണ് എന്ന് കരുതി തെറ്റിദ്ധരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അസുഖം കൂടുകയാണ്, പക്ഷേ ഷുഗറിൻ്റെ ലെവൽ ഓക്കെയാണ്, ഷുഗർ കൺട്രോളിലാണ്, എന്നാലും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുന്നെങ്കിൽ തീർച്ചയായും അത് ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടി പരിശോധിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ട് ഒരു MRI എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നട്ടലിൻ്റെ നാഡി ഞരമ്പുകൾ ചുരുങ്ങുന്ന അവസ്ഥ ഉള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡബിൾ ഹിറ്റ് എന്ന് പറയാം. അവർക്ക് ഈ അസുഖമുണ്ട്, അതിൻ്റെ കൂടെ ന്യൂറോപ്പതിയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ പേഷ്യൻ്റെ ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ നല്ല ആശ്വാസം കിട്ടും.
1: പ്രായമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പൈൻ സർജറിയിൽ നിന്നും മാറി നിൽക്കേണ്ട കാര്യം വരുന്നില്ല?
2: ഇല്ല, അതിപ്പം പ്രായം അല്ല ഒരു ഘടകം.

0: ഒരു രോഗിയുടെ ആരോഗ്യമാണ് ഘടകം. അപ്പോൾ ഒരു ഏത് രോഗിക്കാണോ ഒരു ചികിത്സ വേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആരോഗ്യത്തിൻ്റെ അളവുകോൽ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രായമുള്ള ഒരാളുടെ ആരോഗ്യസ്ഥിതി ചിലപ്പോൾ 60 വയസ്സിനുള്ള ഒരാളുടെ ആരോഗ്യത്തെക്കാട്ടിലും മോശമായിരിക്കും. അപ്പോൾ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ്.
1: സാധാരണ ഈ സ്പൈൻ മുമ്പിലേക്ക് വളയുന്ന ഒരു അവസ്ഥ പ്രായമാകുമ്പോൾ കാണാറുണ്ടല്ലോ, സ്പൈൻ മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, ശരി, അതെന്താണ് ശരി?
0: അത് നമ്മൾ കൈഫോസിസ് എന്ന് പറയും, അതായത് ഒരു കൂന് പോലെ രൂപാന്തരപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടുതൽ ഇത് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ആർത്തവ വിരാമത്തെ തുടർന്ന് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറഞ്ഞിട്ട് അസ്ഥിയുടെ സാന്ദ്രത കുറഞ്ഞിട്ട് അത് ചെറുതായിട്ട് പൊടിയുന്ന ഒരവസ്ഥ വരും. അത് ഓരോ കണ്ണികളുടെയും പൊക്കം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഗ്രാജുവലായിട്ട് ഒരു ഒരു ഒഴുക്കൻ രീതിയിലുള്ളൊരു കൂന് രൂപപ്പെടുന്നു. അപ്പോൾ അവരിങ്ങനെ കൂനി കൂനി പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതൊരു പക്ഷേ വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകളിൽ അവരറിയണമെന്നില്ല. അവർ പിന്നീട് ഒരു കല്യാണത്തിനോ ഒരു പൊതുചടങ്ങിനോ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് പോകുമ്പോൾ ബന്ധുക്കൾ കാണുമ്പോഴായിരിക്കും എന്തുപറ്റി അമ്മായി ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പെട്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതൊരു ശാരീരികപരമായും മാനസികപരമായും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ എൻ്റെ ഇപ്പോൾ പൊക്കം കുറഞ്ഞു പോയി, എനിക്ക് മറ്റുള്ളവരെ പോലെ നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് പരാതികളുമായിട്ട് ഇവർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ നേരത്തെ തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് ഒരു ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
1: ഈ പ്രായമേറിയവരിൽ എങ്ങനെ നമുക്ക് അവരുടെ സ്പാൻ കുറച്ചുകൂടി ബലിഷ്ഠമാക്കാം, സ്ട്രോങ്ങർ ആക്കാം, അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയും?
0: അതെ, ഒന്ന് ഞാനീ പറഞ്ഞ ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യത, അതായത് അസ്ഥിയുടെ സാന്ദ്രത കുറഞ്ഞിട്ട്, അപ്പോൾ ഇതിനൊരു ഇഷ്യൂ പറയുന്നത് നമ്മുടെ ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട്, വീഴാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ എങ്ങനെ ഇവരുടെ ബാലൻസ് വീഴാതിരിക്കാനുള്ള, ചെറിയ സാധനങ്ങളിൽ തന്നെ തട്ടിയാൽ അവർ തടഞ്ഞു വീഴാനുള്ള സാധ്യത ചിലരിൽ കാണാറുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ളവർക്കൊരു ഒരു എക്സസൈസ് പ്രോഗ്രാം പോലെ എങ്ങനെ ബാലൻസ് നിലനിർത്തി വീഴ്ച കൂടാതെ മുന്നോട്ട് പോകാം. കാരണം വീണു കഴിഞ്ഞാൽ ഇവരുടെ നട്ടല് മാത്രമല്ല, ഇടുപ്പലിന് കൈ പൊട്ടലുണ്ടാകാം, കൈക്ക് പൊട്ടലുണ്ടാകാം, അതുകൊണ്ട് ഇവർക്ക് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാം, സാമ്പത്തികമായും കുടുംബത്തിന് ഒരുപാട് ബാധിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവരുടെ ആഹാര രീതിയും ദിനചര്യയും വ്യായാമ മുറകളും ബാലൻസ് ചെയ്യാനുള്ളതും ഈ നട്ടലിനെ താങ്ങി നിർത്തുന്ന പേശികൾക്കുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു രീതി ക്രമീകരിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു ജീവിതം മുന്നോട്ട് വയോജനങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ.
1: ഈ സ്പൈനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വ്യായാമം എന്ന് പറഞ്ഞപ്പോൾ ഒരു കോർ മസിൽസിനെ ഡെവലപ്പ് ചെയ്യണം, എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന്, നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് മസിൽസിന്റെ കട്ടി കുറയാനുള്ള സാധ്യതയുണ്ട്, അതിന് സാർക്കോപീനിയ എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾക്ക് ആഹാരത്തിൽ പ്രോട്ടീനും കാൽഷ്യവും വിറ്റമിൻ ഡിയും നിറഞ്ഞ ഭക്ഷണം നമുക്ക് വേണം. കൂടാതെ നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ ആഹാരവും നമുക്ക് അബ്സോർബ് ആയി പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ചിലപ്പോൾ ചില രോഗികൾക്ക് വൈറ്റമിൻ ഡി, കാൽഷ്യം അങ്ങനെയുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റും ഒരു സമൂഹത്തിൽ മൊത്തത്തിലും ഒരു സ്ക്രീനിങ് പോലെ ചെയ്താൽ ഇത് നല്ലതായിരിക്കും. ഏത് രോഗിക്കാണിത് കൂടുതൽ ആവശ്യം, ആർക്കാണിത് സമയത്ത് ചെയ്താൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ആവശ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന പുതിയ ഒരു വയോജനക്ഷേമ വകുപ്പ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതിനെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റും.
1: ഈ സ്പാൻ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചും പറയാറുണ്ട്, പ്രായമേറിയവരിൽ സ്പാനിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയും, ഇതെങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുക?
0: അതെ, ഒരു വഴക്ക കുറവ് പറയാറുണ്ട്. കാരണം നമ്മുടെ മുട്ട് തേയ്മാനം പോലെ ഏറ്റവും കൂടുതൽ സന്ധികളുള്ളത് നട്ടലിലാണ്. ഓരോ നട്ടലും മുകളിലും താഴത്തെയും കണ്ണികൾ, കശേരികൾ ഒരു 4 ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന തേയ്മാനം കാരണം അവർക്ക് ചിലപ്പോൾ കുനിഞ്ഞിട്ട് നിന്ന് വരുമ്പോൾ വേദന, അല്ലെങ്കിൽ ബാക്കിലോട്ട് മലർന്ന് നോക്കുമ്പോൾ വേദന, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ആ വേദന കാരണം മസിലിന് ഒരു പിടുത്തം വന്നിട്ട് മസിൽ സ്പാസോ എന്ന് പറയും. മൊത്തത്തിൽ അവർ അത്തരം ആക്ടിവിറ്റികൾ ചെയ്യാതെ മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ പൊതുവെ പിന്നെ കാലക്രമേണ നട്ടലിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിഫ്നെസ് ആയി പോകാറുണ്ട്. ഈ വേദനയും നേർക്കെട്ടും മസിലിൻ്റെ സ്പാസും അല്ലെങ്കിൽ പിരിമുറുക്കവും കാരണം ഇതെല്ലാം സംഭവിക്കാറുണ്ട്.
1: സമൂഹത്തിലെ വലിയൊരു വിഭാഗം പ്രായമേറി വരികയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചില നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമെന്ന്. ഇവർക്ക് സഹായകരമാവുന്ന എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഡോക്ടർക്ക് പറയാൻ കഴിയും?
0: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജനസംഖ്യയിൽ ഒരു നല്ലൊരു ശതമാനം 60 വയസ്സിന് മുകളിൽ ഉള്ള ഒരു ജനവിഭാഗമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പുതിയ വയോജനക്ഷേമ വകുപ്പ് രൂപീകരിച്ചതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ ഒരു വകുപ്പിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓടൊപ്പം തന്നെ നട്ടലിൻ്റെ പൊതുവായിട്ടുള്ള അസ്ഥിയുടെയും ആരോഗ്യം അതിൻ്റെ ഒരു നെടും തൂണായിട്ട് അവരുടെ ഒരു പോളിസി മേക്കിങ്ങിൽ ഉണ്ടായിരുന്നത് വളരെ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം തന്നെ ഉള്ള ഒരു സ്ക്രീനിങ് പ്രോഗ്രാമിൽ ഈ ഇത്തരം രോഗികളുടെ അല്ലെങ്കിൽ ഇത്രയും 60 വയസ്സിന് മുകളിലുള്ളവരുടെ അവരുടെ വീഴാനുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്ക് ഒടിവ് പറ്റാനുള്ള സാധ്യതകളെ പറ്റിയുള്ള ഒരു നിർണയം, അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഹൗ ടു പ്രിവെൻറ്റ് ഫോൾ, നമുക്ക് ഒടിഞ്ഞ് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും ഒടിവ് വരാതിരിക്കാനുള്ള ഫോൾ പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ഒന്ന് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവർ വീഴുമ്പോൾ ഒടിയാനുള്ള ബേസിക് കാരണം അസ്ഥിക്ക് കട്ടി കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അസ്ഥിയുടെ കട്ടി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പയിൻ, അതായത് നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാംസ്, ഡെക്സാ സ്കാൻ, ബോൺ മിനറൽ ഡെൻസിറ്റി സ്കാൻ ചെയ്ത് നിർണ്ണയിച്ച് ഇത്തരം ജനസമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഇവർക്ക്

0: ആർക്കൊക്കെയാണ് ഇവർ റിസ്ക് ഫാക്ടർ ഉള്ളത് അവർക്ക് അതനുസരിച്ച് സൗജന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടായാൽ നമുക്ക് ഫോൾ പ്രിവെൻഷൻ്റെ ഒരു ഏർലി സ്റ്റെപ്പായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ക്രീനിങ് മെത്തേഡിലൂടെ ഇവർക്കിയുടെ ആരോഗ്യം കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ചെയ്യാനും പറ്റും. രണ്ട്, ഇവർക്ക് ബാലൻസിങ് ആക്ട്, അതായത് വീഴാനുള്ള സാധ്യത ഉള്ള രോഗികളിൽ നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. അവർ വീഴാതിരിക്കാനുള്ള ബാലൻസ് കൂട്ടാനുള്ള മസിൽ സ്ട്രെങ്തനിങ്ങിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും കൂടാതെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് വഴി അത്തരം രോഗികളുള്ള വീട്ടിൽ, ഇവർ വീട്ടിലാണ് കൂടുതലും വീഴുന്നത്, ബാത്റൂമിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫോൾ പ്രിവെൻഷനായിട്ട് നമുക്ക് റെയിലിങ്സുകൾ പിടിപ്പിക്കാൻ പറ്റും. ബാത്റൂമിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിലോട്ട് കയറുമ്പോൾ അവർക്ക് പിടിക്കാനുള്ള പൈപ്പ് പോലുള്ള പിടികൾ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് ത്രിതല പഞ്ചായത്ത് മുഖേന അത് നമ്മുടെ അത്തരം രോഗികളുള്ള വീടുകളിൽ, അത്തരം ആവശ്യക്കാരുള്ള വീടുകളിൽ അത് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടി ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് രൂപീകരിച്ചാൽ ഇത്തരം വീഴ്ചകളും അതിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക ഭാരവും ആശുപത്രികൾക്ക് ഉണ്ടാകുന്ന ലോഡും കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക ഭാരവും ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് ഒരു ഇടുപ്പോ നടുവോ ഒടിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി കുറയും, അവരുടെ ആരോഗ്യനില കുറയും. അതിനെ തുടർന്ന് അവർക്ക് പല ജോലികളും ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും, അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യവും കുറയാൻ സാധ്യതയുണ്ട്. ഒരു ഹിപ്പ് ഫ്രാക്ചർ ആയ ഒരാളുടെ നല്ലൊരു ശതമാനം പേര് ആദ്യത്തെ വർഷം തന്നെ മരിച്ചു പോകുന്നത് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരം ഫോൾ പ്രിവെൻഷൻ പ്രോഗ്രാം നമ്മൾ നന്നായിട്ട് ചെയ്യുകയും വേണം. കൂടാതെ നമ്മുടെ ഒരു ഒരു ഡേറ്റാ ബേസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, എത്ര പേർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് നിലവിൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റാ ബേസ് വെച്ചാൽ മാത്രമേ നമുക്കൊരു എത്രത്തോളം ആൾക്കാർ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഫർദർ ഫ്യൂച്ചറിൽ ഒരു പോളിസി മേക്കിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ.
1: ഇത് കൂടാതെ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ സെർവിക്കൽ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് അങ്ങനെ വരുമ്പോൾ, കഴുത്ത് വേദന ആയിട്ട് വരുമ്പോൾ, കശേരുകൾക്ക് ഇടയിലെ കുഷ്യൻ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന കാരണമാണ് പറയാറുള്ളത്. ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡീഹൈഡ്രേഷൻ കശേരുകൾക്ക് ഇടയിലെ കുഷനിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാൻ കഴിയും?
0: കശേരുകൾക്കിടയിലുള്ള കുഷനെയാണ് നമ്മൾ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ ഒരു ശക്തമായ ഒരു ആവരണവും അതിനകത്തൊരു ജലാറ്റിനസ് പോലുള്ള ഒരു മെറ്റീരിയലുമാണ് ഉള്ളത്, പൾപ്പി മെറ്റീരിയലുമാണ് ഉള്ളത്. അപ്പോൾ അത് ഡീഹൈഡ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഒരു MRI സ്കാനിൽ കാണുന്ന ഒരു വ്യതിയാനം നമ്മൾ കാണുമ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. വൈറ്റ് ആയിട്ടിരിക്കേണ്ട സ്ഥലം അതിൻ്റെ നിറം കൂടി ബ്ലാക്ക് ആവുന്നതിനാണ് പൊതുവെ ഡീഹൈഡ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മൈക്രോ സെല്ലുലാർ ലെവലിൽ നടക്കുന്ന ഒരു ചേഞ്ചാണ്, അതായത് തന്മാത്ര ലെവലുകളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. അപ്പോൾ MRIയിലോ സ്കാനിങ്ങിലോ അതിൻ്റെ ഡീഹൈഡ്രേഷൻ എന്ന് കണ്ടു എന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല. വളരെ ചെറിയൊരു തോതിൽ എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് നല്ല ന്യൂട്രീഷൻ, നല്ല ഫുഡ് കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക, നല്ല വ്യായാമം ചെയ്യുക, നല്ല ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോവുക. നടുവിന് ലോഡ് കൂടുന്നത് നമ്മുടെ ഭാരം കൂടുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടുമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്രമീകരിച്ച് സമീകൃതമായിട്ടുള്ള ഒരു ആരോഗ്യ രീതി മുന്നോട്ട് കൊണ്ടുപോയാൽ കാര്യമായ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും.
1: ഈ പ്രായമേറിയവരെ നമുക്ക് ആക്റ്റീവായി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാരണം പലപ്പോഴും പ്രായമേറി വരുമ്പോൾ അവർ വളരെ ഇണ്ണേട്ടായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. വ്യായാമം ഇല്ല, മറ്റ് ആക്ടിവിറ്റീസ് ഇല്ല. അപ്പോൾ അവരെ കുറച്ചുകൂടി ആക്റ്റീവായി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് നിർദ്ദേശമാണ് നമുക്ക് നൽകാൻ കഴിയും?
0: സാമൂഹിക തലത്തിൽ ഒരു കുടുംബത്തിൻ്റെ ലെവലിലും പൊതുസമൂഹത്തിൻ്റെ നിലയിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ വീട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ തന്നെ ആലോചിക്കുകയും പിന്നെ ആ സമൂഹത്തിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള സമൂഹത്തിൽ ഉള്ളവരുടെ ഇടപെടലുകളും ഇതിന് ജനപ്രതിനിധികളുടെയും മറ്റ് ആശാവർക്കർമാരുടെയും ഇത്രയും സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഈ പറഞ്ഞ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഒരു പോളിസി മേക്കിങ്ങിൽ ഇത്രയും ഇവർക്ക് ശാരീരികപരമായി മാത്രമല്ല, ഒരുപക്ഷെ അവരുടെ കുട്ടികളൊന്നും വീട്ടിലുണ്ടായിരിക്കണമെന്നില്ല, അപ്പോൾ അവർ മാനസികപരമായും ഒരു ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഈ ഒരു വയോജനങ്ങൾക്ക് നേരിടുന്നുണ്ട്, സാമ്പത്തികമായും മാനസികപരമായും ഒക്കെ, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളെല്ലാം. ഇതൊരു വളരെ സത്യസന്ധമായ ഒരു അനുഭവങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു കൂട്ടായ ഇടപെടലുകളിലൂടെ മാത്രമേ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
1: തീർച്ചയായും ചിലപ്പോൾ ചെറിയൊരു ഫിസിക്കൽ തെറാപ്പി അതല്ലെങ്കിൽ ഒരു വ്യായാമം അവരുടെ ജീവിതത്തെ വലിയൊരു അളവിൽ മാറ്റാൻ സാധിച്ചേക്കും.
0: അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയൊരു വകുപ്പ് രൂപീകരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയോറിറ്റീസ് കാണും, ഒരുപാട് പോളിസി കാണും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള പോളിസികളിൽ, അല്ലെങ്കിൽ നിലവിലുള്ള ആശാവർക്കർമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ ഇടപഴകുന്ന ആൾക്കാരിലെ കൂടെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ലഘുവായ വ്യായാമങ്ങൾ അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, എങ്ങനെ ശ്വാസ പ്രക്രിയകൾ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈക്കും കാലിനും മസിൽസിനും ശക്തി കൂട്ടാനുള്ള ലഘുവായ വ്യായാമങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള, അതുകൂടാതെ നമുക്ക് കെയർ ഗിവേഴ്സിൻ്റെ ഒരു കോഴ്സ് കൂടിയുണ്ട്. അപ്പോൾ അവർക്കും എങ്ങനെ ഇത്തരം രോഗികൾക്ക് ഇത്തരം വീഴ്ച പറ്റാതെ അവരുടെ ആരോഗ്യം കൂട്ടാൻ പറ്റുന്ന, മസിൽസിൻ്റെ ശക്തി കൂട്ടാൻ പറ്റുന്ന കരിക്കുലം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു എക്സസൈസ് പ്രോഗ്രാം അവരെ പഠിപ്പിക്കാനുള്ള ഇംപ്ലിമെൻറ്റേഷനും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: നമ്മൾ കുട്ടികൾക്ക് സാധാരണ അവർ

0: വളർച്ചയുടെ ഘട്ടത്തിൽ ന്യൂട്രീഷ്യൻ എൻഷുർ ചെയ്യാൻ വേണ്ടി, പോഷകാഹാരങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി ചില ചാർട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ വാർദ്ധക്യത്തിൽ മാത്രം ഒരു ചാർട്ടിൻ്റെ ആവശ്യം വരുന്നില്ലേ?
1: തീർച്ചയായും തീർച്ചയായും. കാരണം ഇപ്പോൾ പലരുടെയും ജീവിതശൈലിയും പലരുടെയും ജീവിത സാഹചര്യങ്ങളും അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള അത്യാവശ്യം വേണ്ടുന്ന വിറ്റാമിൻസും മിനറൽസും പോഷകങ്ങളും ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആരോഗ്യം താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് അസുഖങ്ങളുള്ളവർക്ക് അതിന് ആസ്പദമാക്കിയുള്ള ഒരു ക്രമീകരണം വേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഡിസിഷൻ മേക്കിങ്ങുകളിൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ ചർച്ചയും കൂടുതൽ ചിന്തയും ഇതിനെപ്പറ്റി ആവശ്യമാണ്. കൂടുതൽ പഠനങ്ങളും വേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഒരു ഡേറ്റാ ബേസ് ഉണ്ടാക്കേണ്ടതിൻ്റെ അത്യാവശ്യം. നമ്മുടെ കേരളത്തിൽ എത്ര പേർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, എത്ര പേർക്ക് ഇത്തരം നിലവിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തം ഈ ഒരു പുതിയ ഉണ്ടാകുന്ന വയോജനക്ഷേമ വകുപ്പിന് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള പാലിയേറ്റീവ് കെയർ മോഡൽസ് അല്ലെങ്കിൽ അതിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം അതിന് ഓൾറെഡി ഒരു വർക്ക് നടക്കുന്നുണ്ട് പല ഭാഗത്തായിട്ട്. അപ്പോൾ അതിനെ എല്ലാം കൂടി മിംഗിൾ ചെയ്തുകൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ നല്ല ഒരു വൃദ്ധ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: വാർദ്ധക്യത്തിൽ നട്ടലിന് സംഭവിക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും നമ്മുടെ പുതിയ വയോജനക്ഷേമ വകുപ്പിന് അതിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നും ഇത്രയും നേരം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: നന്ദി, നമസ്കാരം.
2: പ്രായമായവരുടെ നട്ടലിന്റെ ആരോഗ്യവും വയോജനക്ഷേമ വകുപ്പിനുള്ള ചില നിർദ്ദേശങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: FM Spine Helpline.

0: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
2: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
0: നട്ടെല്ലും സുഷുമ്നാ നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
2: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
3: വിഡ്ഢികളായ മൃഗങ്ങൾ അവനെ ദൈവമെന്ന് വിളിക്കട്ടെ, പക്ഷെ ഞാൻ എന്റെ ബുദ്ധി പണയം വെച്ചിട്ടില്ല. എടാ കപടവേഷക്കാര, നിന്റെ ഈ നീലമുഖമൂടി ഞാൻ ഉടനെ അഴിച്ചു മാറ്റുന്നു.
4: എന്തുട്ടെ ഗടി പറയണേ, ഞാൻ ആരാന്ന് അറിയിഷ്ടാ നിങ്ങക്ക്? ഈ ഗടിയുടെ സൗണ്ട് എടാ കേട്ടിട്ടുണ്ടല്ലോ.
2: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
5: സമയം 9 കഴിഞ്ഞ് 30 സെക്കൻഡ്.
6: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

വെള്ളാമ്പൽ മുട്ടുകളെയും വെൺമുല്ലപ്പൂക്കളെയും ഉണർത്താതെ ഒരാൾ ഏകാഗിയായി രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏകാന്തതയും സ്വതന്ത്രതാ ബോധവും മാറി മാറി പ്രതിഫലിപ്പിക്കുന്നു പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ. എവിടെന്നാണ് പിയുടെ പേനത്തുമ്പിൽ കവിതകൾ വരുന്നത്? കാലവർഷം എന്ന കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ സി എച്ച് കുഞ്ഞപ്പ ചോദിച്ചപ്പോൾ എഴുതിയതാണത്രേ. ഇടവം കഴിഞ്ഞ് മഴ എന്തിനോ മുഷിഞ്ഞ് വഴിമാറിപ്പോയ ദിവസങ്ങളിലൊന്നിൽ പി എഴുതിയ ആ കവിത അമൃതവർഷമാണ്.

ഇങ്ങനെ കവി 12 മാസങ്ങളെയും മനസ്സിലും വരിയിലും പുനഃസൃഷ്ടിക്കുന്നുണ്ട്. ശീതീകൃത ഫ്ളാറ്റിലോ കാറിലോ പെരുമാറുന്നവർക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധം പ്രകൃതിയുടെ, പ്രകൃതി അമ്പയുടെ ഓമനയായിരുന്നു പി. കുഞ്ഞിരാമൻ നായർ. പൂക്കളും മഞ്ഞും മഴത്തുള്ളികളും വേനൽ തീനാമ്പുകളും പിയെ ഒരേപോലെ വാചാലനാക്കി. ഓണത്തെക്കുറിച്ച്, വിഷു, തിരുവാതിരകളെക്കുറിച്ച് സുന്ദരമായ കവിതകൾ എഴുതിയ പ്രശസ്ത കവികൾക്ക് നടുവിൽ ഏകാന്തമായ മറ്റു ചില നിമിഷങ്ങൾക്ക് ചൈതന്യമേകാനും കഴിവുണ്ട് പി കെ. കാലവർഷമേ നന്ദി എന്ന കവിത പെട്ടെന്നൊരു മിഥുന രാത്രിയിൽ വന്ന മഴ തീർത്ത് ദാഹത്തെ ഓർക്കുന്നു. വെള്ളം, വെളിച്ചം, കാറ്റ് എന്നീ അസുലഭ അനുഗ്രഹങ്ങളുടെ വിലയറിയുന്ന നിമിഷം എന്ന് പി ഇതിന്റെ മുൻകുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്.

1966 എഴുതപ്പെട്ട ഈ കവിത ഒരു സ്വപ്നം മാത്രമാണ്. കാലവർഷം സ്വന്തം സമുദ്രത്തിൽ നിന്ന് ദയാബിന്ദുക്കൾ പൊഴിക്കുന്നത് ചിലപ്പോൾ മാത്രമാണ്. ഓർത്തിരിക്കാതെ കാത്തിരിക്കവേ.

കൊച്ചിയെക്കുറിച്ച് എന്ന് തെറ്റിദ്ധരിക്കാവുന്ന ഈ വരികൾ പകർത്തുന്ന മായിക ഭംഗിയിൽ പ്രകൃതി മാറ്റങ്ങളുടെ വേവലാതികളുടെ നെടുവീർപ്പ് കൂടി അലിഞ്ഞിരിക്കുന്നു. ജീവിതത്തെ ഋതുക്കളായും ഋതുക്കളെ ജീവിത അനുഭൂതികളായും പരിവർത്തിപ്പിക്കുന്ന സർഗപ്രക്രിയ പി കുഞ്ഞിരാമൻ നായരുടെ കവിത്വത്തിന്റെ മുദ്ര ചാർത്തുന്നു. നിത്യകന്യകയുടെ രൂപഭേദങ്ങളാവാം ഋതുക്കൾ, വനങ്ങൾ, മീനുകൾ, പുഴകൾ, പൂക്കൾ,

ഓടിപ്പോകും സ്വർണ നദി ഇന്നുമെൻ പ്രേമവാഹിനി. നീണ്ടുരുണ്ട കരം പൊക്കി പന്തൽ പണി കഴിപ്പവർ ആ വൻ മരങ്ങൾ കൂട്ടായി നിന്ന വൻ തറവാടുകൾ. സഹ്യാദ്രി ചെരുവിൽ കണ്ട പച്ചക്കുരുവി വീടുകൾ, അവിടെ പൊങ്ങി പരുഷൻ മണ്ഡപം ചന്ദ്രമണ്ഡലം. വസന്തത്തിൻ പറവകൾ പാടിയ വനസീമയിൽ നുകർന്നു കരളിൻ ചുണ്ടാൽ.

0: പാടിക്കളിച്ചോരു വനകന്യകയെങ്ങുപോയി.
1: ഇരുട്ട് പുഞ്ചിരിക്കുന്നത്, പ്രകൃതി വെച്ച കണി പോലെ പൂമുട്ട് വിരിയുന്നത്, ആമ്പലമുട്ട് പാടുന്നത്, പഴയ പാതകൾ ചിന്താധീനരായി നിൽക്കുന്നത്, കുളിച്ചു തൊഴാതെ ആത്മീയ ചൈതന്യം വറ്റി ഒരാൾക്കൂട്ടം മുഴുവൻ കേഴുന്നത്, പി കവിത്വത്തിന്റെ മൂന്നാം കണ്ണിലൂടെ ഇവയെല്ലാം കാണുന്നു. ഇടവപ്പാതിയിൽ, മിഥുനമഴയിൽ, കർക്കിടക പേമാരിയിൽ, ചിങ്ങ നിലാവിൽ എല്ലാം ഒരേപോലെ നനയാനും അതിന്റെ നാനാർത്ഥങ്ങൾ മനസ്സിലൂടെ വായിക്കുവാനും കഴിവുള്ള കവികളുടെ തലമുറ അസ്തമിച്ചു കഴിഞ്ഞുവോ? മൂന്ന് കാലവും മൂന്ന് നേരവും ഇടനേരങ്ങളിലും എല്ലാം പ്രപഞ്ച ശ്രീകോവിൽ നട മർത്യമാനസത്തിന് മുൻപിൽ തുറക്കപ്പെടുന്നുണ്ട്. പ്രകൃതി ചൈതന്യം കത്തിത്തെളിയുന്നുണ്ട്. എന്നാൽ ഈ കവി എപ്പോഴും കുളിച്ചു തൊഴാതെ നിൽക്കുന്നു. കുളിച്ചു തൊഴാതെ എന്ന കവിതയ്ക്ക് കവി എഴുതിയ ആമുഖക്കുറിപ്പ് ഏറെ പ്രസക്തമാണ്.
2: സത്യചൈതന്യം വാരി വിതറുന്ന വിരാട് പുരുഷ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഈ മഹാപ്രപഞ്ചം തന്നെ പൊന്നമ്പലം. ചന്ദ്രസൂര്യ താരാവ്യൂഹം ലക്ഷദ്വീപം വയ്ക്കുന്ന പൊന്നമ്പലം. ശ്രീകോവിൽ സ്വർണം പൂശാൻ

0: ഉഷസന്ധ്യകൾ നിത്യവും തനിത്തങ്കം വഴിപാട് കഴിക്കുന്ന പൊന്നമ്പലം. പ്രപഞ്ച പൊന്നമ്പലപ്പെരുമാളെ വലം വെച്ച് പ്രദക്ഷിണ വഴിയിൽ കൂടി ഭൂമി മുന്നോട്ടു നീങ്ങുന്നു. ചതുസമുദ്രങ്ങൾ പൂജാമംഗളവാദ്യം മുഴക്കുന്നു. ഋതുക്കൾ മാറി മാറി തിക്കിത്തിരക്കി തൊഴാൻ വരുന്ന കാറ്റിന് പൂപ്രസാദം നൽകുന്നു. പട്ടം കെട്ടിയ നീലമലകൾ ഏതോ വിളക്കെഴുന്നള്ളിപ്പിന് കാത്തു നിൽക്കുന്നു. ആകാശം ഈ പൊന്നമ്പല മണ്ഡപത്തിൽ ധ്യാനസമാധിലീനനായി നിൽക്കുന്നു. കാലം ഇതിൻ്റെ ഗോപുരദ്വാരത്തിൽ പാറാവു നിൽക്കുന്നു. ഇവിടെ നിത്യജീവിതമെന്ന ഉദയാസ്തമന പൂജ മുടങ്ങാതെ നടക്കുന്നു. എന്നാൽ പൂരത്തിന് പോയി വെടിക്കെട്ട് കണ്ട് ചന്തസാമാനവും വാങ്ങി കാവിനകത്ത് വിളക്ക് കാണാതെ കടന്നു പോകുന്ന വിമൂഢനാണ് മനുഷ്യാത്മാവ്. അതെ, ഇവിടെ വന്ന് അവൻ കാണേണ്ടത് കാണാതെ പ്രാരബ്ധത്തുകൾ സഞ്ചിയുമായി സ്ഥലം വിടുന്നു. ഈ പൊന്നമ്പല നടയിലെത്തി വഴിപോലെ കുളിച്ചു തൊഴുതവരും തൊഴുന്നവരും കോടാനുകോടിയിൽ ഒരാൾ മാത്രം. പ്രപഞ്ച പൊന്നമ്പല നടയിൽ വന്ന് പ്രാരബ്ധവശാൽ കുളിച്ചു തൊഴാൻ തരപ്പെടാതെ, മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം സാധിപ്പാൻ തരപ്പെടാതെ, ഈ ലോകം വിടേണ്ടി വരുന്ന സാധാരണ ജീവന്റെ ഉള്ളിലൂറുന്ന വേദനയുടെയും നിരാശയുടെയും നെടുവീർപ്പുകൾ.
1: ഈ വരികൾക്ക് വെളിച്ചം, സൂക്ഷ്മത, ആഴം ഇവ നൽകിയാൽ കുളിച്ചു തൊഴാതെ എന്ന കവിതയായി തികച്ചും മലയാളിത്തമുള്ള, മലയാളികൾക്ക് മാത്രം മുഴുവനുമായി മനസ്സിലാകാവുന്ന വാക്കാണ് കുളിച്ചു തൊഴാതെ. കേവലം ഒരു ദേവാലയ സന്ദർശനമല്ല ഇത്. ആത്മാവിലെ അഴുക്കുകൾ, മാലിന്യങ്ങൾ, ദേഹത്തിലെയും മനസ്സിലെയും എല്ലാം കറകൾ കളഞ്ഞ് മാത്രമേ പരംപൊരുളിനെ ദർശിക്കാനാവൂ എന്ന പ്രാചീന ഭാരതീയ ദർശനമാണ് വെറുതെ തൊഴുതാൽ പോരാ, കുളിച്ചു തൊഴണം.

0: വൈകി സമയം കഴിഞ്ഞുപോയി പൂജകൾ. ആളില്ലിറക്കാൻ ഇടമില്ല വീർക്കുന്നു, തോളത്തു തൂങ്ങും ഈ പ്രാരാബ്ധ സഞ്ചയം. കൈമാടി പിന്നിൽ നിന്നെന്നെ വിളിക്കുന്നു, തോളത്തു തൂങ്ങും ഈ പ്രാരാബ്ധ സഞ്ചയം.
1: പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളെ എഡിറ്റർമാരോ പ്രസാധകരോ ദേവതാ പൂജ, കാവ്യപ്രണാമം, കേരളീയത, പ്രകൃതി, ആത്മസംഘർഷം, പ്രണയവ്യഥ, സമൂഹവിമർശം, തത്വവിചാരം, ഭാഷയും സംസ്കാരവും, ദേശാഭിമാനം, ഉത്സവ കേരളം, ഗാന്ധി ഹൃദയം, സ്മൃതിചിത്രം, കൃഷ്ണപ്രേമം എന്നൊക്കെ തിരിച്ചേക്കാം. എന്നാൽ വായനക്കാർക്ക് ഈ കവിതകൾ, ഈ കൈച്ചാലുകൾ, നീരുറവകൾ എല്ലാം ചേർത്ത് തിടം വെച്ച ഒരു തെളിനീർ പുഴയാണ്. പിയുടെ പ്രഭാതം പ്രഭാതം എന്ന കവിതയിലെ ഈ വരികൾ ശ്രദ്ധിക്കൂ.
2: കടൽ തേടും പുഴകളെയും മവയ്ക്കുന്ന തോടുകൾ, രാവിൽ തോടിൽ കിനാവായി നീങ്ങിപ്പോം കൊച്ചു വഞ്ചികൾ. ഊഴിയെ സ്വർഗമായി മാറ്റാൻ പോന്ന കൽപ്പ

0: വൃക്ഷമായി ചിറവക്കിൽ കുന്നുകൂടി നിൽപ്പൂ ചന്ദന സൗരഭം. പുറം കടലിലെ ചിപ്പിക്കുള്ളിൽ തൂമുത്തുപോലവേ ഇക്കൊച്ചുമതിലിനുള്ളിൽ നാദബ്രഹ്മം കളിക്കയാ. വെള്ളത്തിലിട ചേർന്നുള്ള പൈമ്പാൽ പോലി മതിൽക്കകം ശബ്ദകോലാഹലത്തിങ്കൽ നാദബ്രഹ്മം കളിക്കയാം.
1: കുളിമുറിയിൽ ഒരുമന്ത വെള്ളം തലയിലൊഴിച്ച് കുളിക്കുന്നയാളും ഗംഗേ ച യമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന ഉരുവിടം പോലെ സപ്തനദികളെ ആവാഹിക്കും പോലെ പിയും ഇവിടെ ഭാരതീയതയിലെ വേദാന്ത ദർശനത്തെ ആശ്രയിക്കുന്നു.

കണ്ടുപിടിച്ചു നീ കുലക്കുറ്റം ചെയ്തവനെ പിടികൂടും പരിഭ്രമം. നിഴലിപ്പൂ നിൻമിഴിയിൽ ശാന്തി, നിൻ പത്നി

0: ഒക്കെയും കൽക്കണ്ടമായി മാറി കൂറ്റൻ കരിങ്കല്ലിൻ മുനമ്പുകൾ മനോജ്ഞമുരളീനാദമായി ജീവിതരോദനം.
1: ഇതേ കവിതയിലൂടെ കവി ചോദിച്ചിട്ടുണ്ടല്ലോ, കടൽ തീരത്ത് കളിക്കുന്ന പൈതലിന്റെ നേട്ടം എന്താണ്? മണൽക്കോട്ടകൾ, കേറി വരുന്ന ഒരു തിരയിൽ തകരാവുന്ന മണൽക്കോട്ടകൾ, അതുപോലെയാണ് മനുഷ്യജീവിതവും. ബാങ്കിൻ നിറയത്തെ പിച്ചക്കാരൻ, താമരത്തണ്ട് കരളുന്ന പുഴു, കഥകളി കാണാതെ ഉറങ്ങിപ്പോയ കാണി, അരങ്ങത്തു വന്നാൽ കിരീടം ചരിയുന്ന ചുട്ടി, അടരുന്ന താളം മറക്കുന്ന നടൻ, പത്തിരട്ടി പണം കൊടുത്ത് വാങ്ങി തൊഴുത്തിൽ കെട്ടിയ മച്ചിപ്പശു, സംഗീതമല്ലാത്ത നാദം പൊന്തുന്ന ചിത്രശാലകൾ അഥവാ സിനിമാ പുരകൾ, ജീവിതമർത്ഥമില്ലാതെ പൂർത്തീകരിക്കാതെ അനാഥമാകുന്നു.
2: അരയാൽ തറയിൽ തോർത്തു വിരിച്ചൊന്നു മയങ്ങവേ, ഏതോ കറുപ്പു തിന്നാണ്ടുപോയി ഞാൻ മോഹനിദ്രയിൽ, തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു തീർന്നുപോയി ഉത്സവ കളി, കളിയാക്കിച്ചിരിക്കുന്നു ദൂരത്തു പുലർത്താരക. ഒരൊറ്റ

0: കാറ്റുറ്റ തോഴനായി നിൽക്കും വിളക്കിൻ തിരുമുമ്പിലായി തുറക്കപ്പെട്ടിതാരാവിലേതോ ഗന്ധർവ പത്തനം. വന്നുപോയോരങ്ങത്തു ഭാവനാരൂപമാർന്നവർ കലാ സാമ്രാജ്യ റാണിക്കു തിരുമുൽക്കാഴ്ച വയ്ക്കുവോർ. മുല്ലപൂക്കുന്നൊരാ ഗ്രീഷ്മരാവിൻ നണിയറയ്ക്കകം കളിയാടി കളിപ്പെട്ടിക്കുള്ളിലെ കനകാഭകൾ.
1: ഇങ്ങനെ പുണ്യലബ്ധമായ വെളിച്ചത്തിലേക്കുള്ള വിടരലുകൾ വേണ്ട എന്ന് വെച്ചിട്ട് ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യ മനസ്സുകളുടെ രോദനമാണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിതാലോകം. മനുഷ്യാത്മാവിലും പ്രകൃതിയിലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പുകളെയും ആർദ്രതകളെയും ആസ്തിക്ക് സൗഖ്യത്തെയും അത് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. മാമ്പൂ മണം പീക്ക് മണ്ണിലലിഞ്ഞ് ഏകാന്ത ശോകത്തിൻ്റെ മണമാണ്. ആതിരക്കാറ്റിൽ ഊഞ്ഞാലാടുന്ന കണ്ണുനിറഞ്ഞ മാമ്പൂ മണം, നേർത്ത നിലാവ്, ധനുമാസമേ നീ തന്നെ കവിതയോളം വിട്ടുന്ന അകംകുളിർ കോരുന്ന മാസം എന്ന് മാമ്പൂ മണം എന്ന കവിതയുടെ മുന്നുരയിൽ കവി എഴുതിയിട്ടുണ്ട്. മകരമാസത്തെയും ധനുമാസത്തെയും കുറിച്ചെഴുതുന്ന കവിതകൾ വായിച്ചാൽ പി ആ മാസത്തിന്റെ ആരാധകനാണ് എന്ന് നാം ധരിച്ചു പോകും. വിദ്യാരംഭക്കാലം, വിഷുക്കാലം, ഓണക്കാലം, തിരുവാതിരക്കാലം, കൊയ്ത്തുകാലം, ഉത്സവക്കാലം, മുല്ലവള്ളികൾ പൂക്കുന്ന കാലം, കൊന്നകൾ മഞ്ഞപ്പെട്ടുടുക്കുന്ന കാലം, ശാരദരാത്രികൾ, തുഞ്ചത്തേക്കിളി പണ്ടുപാടിയ രാമായണ മഞ്ജിത ഭക്തിയ നീട്ടിമായിക്കുമിരവുകൾ, പൂരനാളിലെ മാമ്പഴക്കാലം, പ്രേമവൈശാഖ സന്ധ്യകൾ, മീനസംക്രമ സന്ധ്യകൾ, പറയെടുപ്പുകൾ, സന്ധ്യാദീപങ്ങൾ, കേരളത്തിന്റെ എല്ലാ ഭംഗികളും മാറി മാറി വരുന്ന ഭൂപ്രകൃതിയും അടയാളപ്പെടുത്തിയ മറ്റൊരു കവി ഇല്ല. അമ്പലങ്ങൾ, ശംഖനാദങ്ങൾ, ദേവദേവീ പാദമുദ്രകൾ, കാൽച്ചിലമ്പുകൾ, പൊൻവിളക്കുകൾ, കളമെഴുത്തുപാട്ടുകൾ, കൈതക്കാട്ടിലെ കാവൽ ചാളകൾ, തോണിക്കടവുകൾ, പാലയും ഇലഞ്ഞിയും പൂക്കുന്ന കാവുകൾ, വയലുകൾ, തോപ്പുകൾ, കടലുകൾ, നഗരികൾ, തെരുവുകൾ, സത്രങ്ങൾ, ഹോട്ടലുകൾ, ഇവരെല്ലാം ഈ കാവ്യലോകത്തിൽ സദാപി ഉണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന കവിതയുടെ ആമുഖം നോക്കൂ.
2: നീലമലയിലെ ഏലമണിക്കാറ്റ് കാട്ടുവഴിതോറും ഓടി നടന്നു. സ്വന്തം മൈക്കിൽ കൂടി വിളിച്ചു ചോദിച്ചു, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ലോകമൊരു തെരഞ്ഞെടുപ്പ് രംഗം, ജീവിതം തെരഞ്ഞെടുപ്പ് കാലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഭരണാധികാരിയായി നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കാൻ പോകുന്നു? അവർ ഒപ്പം തമ്പുരുമീട്ടി നീട്ടിപ്പാടി.
1: ആ കവിതയിലെ കഥാപാത്രങ്ങൾ പുഞ്ചവയൽ, പൂവല്ലി, പുഴ, കുയിൽ, ആമ്പൽക്കുളം, പൂമല, കാട്ടുമുല്ല, താമരപ്പൊയ്ക, കാറ്റ്, സന്ധ്യ എന്നിവയാണ്. ഇത്തരം കഥാപാത്രങ്ങൾ നിരക്കുന്ന നീണ്ട കവിതകൾ ധാരാളമുണ്ട് പിയുടെ കാവ്യപ്രപഞ്ചത്തിൽ. രണ്ടു തലപ്പും എരിയുന്ന പന്തമായി ജീവിച്ചുപോയ കവി തന്നുപോയ കേരളക്കാഴ്ചകൾ മലയാളിക്ക് ഇന്ന് കാണാൻ കഴിയില്ല. നാം ഉറങ്ങുകയാണ് പതിറ്റടി പൂക്കളെപ്പോലെ. പകൽ നേരം നാം ഉറങ്ങിക്കഴിഞ്ഞു. ഈ അന്തിമങ്ങൂഴത്തിലെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ നിത്യാന്ധത നമ്മെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കവിത നഷ്ടപ്പെട്ടു പോയ നന്മകളെ തിരിച്ചു പിടിക്കാനുള്ള ദിവ്യഗീതയാണ്.

തൈമുല്ല പുൽകും മന്ദാരമരത്തിൻ ചൂട്ടിലും പുല്ലുമേഞ്ഞ കൊച്ചുകുടിലും തോണി കിട്ടാതെ തോണിപ്പുരയിലും സ്വപ്നത്തിൽ കണ്ണുനീരുതിർക്കുന്ന ഒരു ശുദ്ധ മനസ്സായ ഭാവനാവിഹാരിയായ കേരളീയരുടെ പ്രിയകവി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ നമ്മുടെ മനസ്സിലെ നിത്യസാന്നിധ്യം.

പ്രകൃതി ക്ഷേത്ര നടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം സമാപിക്കുന്നു. രചന വി എം ഗിരിജ, നിർവഹണം ശ്രീകുമാർ മുഖത്തല, ആഖ്യാനം തെന്നൽ, കാവ്യലാപനം ടി പി വിവേക്, അംബിക ഷിബു, മൃദുല, സഹായം സുനിത വിശ്വൻ.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ കസ്തൂരി എന്ന് തുടങ്ങുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കസ്തൂരി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക കുളിർമയും സംഗീതവും ഓടിയെത്തും. വരികളിലും ഈണത്തിലും കസ്തൂരിയുടെ മാസ്മരികത ഒളിപ്പിച്ചു വെച്ച് ചില മനോഹര ഗാനങ്ങളിലേക്ക്. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം നായിക. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ
0: ഓർമ്മയുണ്ടോ, ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: MG ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം വിഷ്ണുലോകം. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം രവീന്ദ്രൻ.

0: കസ്തൂരി എന്ന വാക്കുള്ള ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെൻസസിന്റെ ഭാഗമായ വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ സമയം. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊഴികെ മറ്റ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂരിൽ നെടുപുഴയിൽ മിനി ബോട്ട് മുങ്ങി കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. കാർത്തികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ടയിൽ. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ ഘാനയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ബിജുകുമാർ പി എസ് സാറാണ്. സാറ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട്?
2: ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം പ്ലാമോഡിലുള്ള നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ്. അവിടെ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ശരിക്കും എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് WPS, വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർ ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടാവുമ്പോൾ അവർക്ക് കോഫിറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആൾ

0: ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും.
1: അതെ,
0: ആ പ്രശ്നത്തെ കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും, പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയൽ ആയിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെന്ററിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മുകാശ്മീരും ജാർഖണ്ഡും ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
1: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?

0: സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?
1: ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സായിരുന്ന പി ജി പാസ്സാവുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലേ തന്നെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCG SRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിന്റെയും സുനിൽ സാറിന്റെയൊക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്. പിന്നെ സുമേഷ് സാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തോട്ട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ കോൺട്രാക്ട് ബേസ് എടുത്തിട്ട് സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാൻ SBI തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്.
0: അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഈ ജോലിയിലേക്ക് വരുന്നത്.
1: ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിരുന്നു വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നത് ഈ SRVC കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് SRVC ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി, ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിളിന്റെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു.
0: അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ?
1: അതിന്റെ ഒരു പാറ്റേൺ ഇതാണ്. ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്. എനേബിൾ ഇന്ത്യ ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ആ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ട് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷം ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവർ എത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരടുത്തൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിന്റെ ഒരു രീതി.
0: കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 സാറന്മാര് ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്?
1: അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, വേർഡ്, എക്സെൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നാടകസമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ
0: എഡിറ്റ്
1: ചെയ്യുന്നുണ്ട്.
0: ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന?
1: ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി,
0: സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ.
1: ഞങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്. ജോസ്, NVIDIA ഇങ്ങനെ 2 സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നോ അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസിബിലിറ്റി കുറവാണ്. നമുക്ക് എല്ലായിടങ്ങളിലും വായിച്ചു തരില്ല.
0: റീപ്പർ
1: ഫുള്ളി ആക്സസിബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ചയില്ലാത്തവരും ഉള്ളവരുമായ മ്യൂസിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോ ആണ് റീപ്പർ.
0: റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ? പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ?
1: റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സ് ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അവരുടെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറെ പേരല്ലാതെ കൊടുക്കുന്നുണ്ട്.
0: മാത്രല്ല, റീപ്പറില് മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ?
1: ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിന്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പോൾ അതിന്റെ ഒരു റിതം സെൻസ് ഉണ്ട്. അത് കൊച്ചും ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ 2 നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് ഒരു
0: രസമായിട്ട് തോന്നും ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതി. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും.
0: തീർച്ചയായിട്ടും പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ?
1: ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു.
0: ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും.
1: പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴിയ ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം.
0: ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്?
1: ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ
0: ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ?
1: അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോൾ വോയിസ് മാത്രം മതി.
0: ഡ്രാമ

0: പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്, അതോ ഡയലോഗും ചെയ്യാറുണ്ടോ?
1: എഡിറ്റിംഗ് ആണ്, എഡിറ്റിംഗ്.
0: എഡിറ്റിംഗ് ആണ് ചെയ്യാറ്. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡില് ജോലി ചെയ്ത്
1: ആ
0: വരുന്നുണ്ടല്ലോ,
1: ആ
0: അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
1: ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് 18-40 മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മള് കേരളത്തില് വളരെ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ്, സിഡിറ്റിന്റെ അംഗീകാരത്തോടു കൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ PSC അംഗീകരിച്ച കോഴ്സാണ് ഈ സിഡിറ്റ് നൽകുന്നത്. DOA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. PSC നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന, ഇപ്പൊ സിഡിറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പൊ നമ്മൾ കൂടുതലും ChatGPT, ജെമിനി അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചെയ്ത് ആർക്കും ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പരിചയം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോൾ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ളൊരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലരും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക, ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും. അപ്പൊ അത്തരത്തിൽ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക
0: എന്നുള്ളതാണ്. സ്കൂളിലും കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്?
1: പഠിച്ചത് ആദ്യം വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്ധവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമ്പേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററി തന്നെ MA കഴിഞ്ഞത്.
0: അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കാൻ.
1: ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള
0: സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ?
1: ആ, പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ഒരു ബിസിനസ് എന്ന ലെവലിലല്ല
0: പാട്ട് കേൾക്കാനുള്ള
1: താല്പര്യം.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ട് എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. അത് ശരിക്കും എല്ലാം മ്യൂസിക്കിലേക്കും എന്റെ ഏതെങ്കിലും ഉള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിലെ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ മുഴുവൻ എന്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെ റേഡിയോ തന്നെയായിരുന്നു. എന്റെ അറിവുകളിലൊരു എന്താ പറയണ ഒരു 90% നൽകിയത് ആകാശവാണിയാണ്.
0: അപ്പൊ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ പറഞ്ഞപോലെ നല്ല അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ, ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു വെരി മച്ച് മാം.
2: കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PSയുമായി സെവിജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർവഴി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഇപ്പോൾ അയൽക്കൂട്ടം എന്ന നാടകത്തിലെ ഒരു ഗാനം കേൾക്കാം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 12 മിനിറ്റും 22 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സോണു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം ആജാ നച്ചലേ. ഗാനരചന ജയദീപ് സാനി, സംഗീതം സലീം സുലൈമാൻ.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 40 സെക്കൻഡും. സേവന വാർത്തകൾ. കേരള സർവകലാശാലയുടെയും AICTയുടെയും അംഗീകാരത്തോടെ പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പുന്നപ്രയിൽ 2026-28 വർഷത്തേക്കുള്ള ദിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിൽ സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 7, 8, 9 തീയതികളിൽ രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 99 46 48 80 75. 99 46 48 80 75. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടർ തസ്തികയിൽ 2026-27 വർഷത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷിത ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഈഴവ, ബില്ലവ, തീയ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ അവസരം. ബന്ധപ്പെട്ട അപേക്ഷകരുടെ അഭാവത്തിൽ പൊതുവിഭാഗത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ളവർ ഈ മാസം 13 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിനായി പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-792-45-74-96. 04-792-45-74-96.
1: ആ മാഷേ, സുഖാണോ?
2: ആ, സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITIക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: കായംകുളം ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള മെട്രിക് ട്രേഡുകളിലേക്ക് 2026 ഓഗസ്റ്റ് ബാച്ചിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. 2 വർഷ കാലാവധിയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, 1 വർഷ കാലാവധിയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിലേക്കാണ് പ്രവേശനം.

0: ഉദ്യോഗാർത്ഥികൾക്ക് www.iti.admissions.kerala.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ മുഖാന്തരം ഈ വരുന്ന തിങ്കളാഴ്ച വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04792 44 29 00 04792 44 29 00.
1: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിഴിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം 2026 സൗജന്യ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കേന്ദ്രം ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ കോളേജിലെത്തി ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാം. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98 46 59 73 11 98 46 59 73 11. പള്ളിപ്പാട് ഗവൺമെന്റ് ഐടിഐയിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ കീഴിൽ ആരംഭിക്കുന്ന സൌജന്യ ഹ്രസ്വകാല കോഴ്സായ അസിസ്റ്റന്റ് സർവേയർ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപേക്ഷകർ ഈ മാസം 15 ഐടിഐയിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 90 37 68 94 20 90 37 68 94 20. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 25 കുറഞ്ഞ് 13,450 നിരക്കിലും പവന് 200 കുറഞ്ഞ് 1,07,600 നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 39 സെക്കൻഡും.
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് രാസ്തേ എന്ന ആൽബത്തിനു വേണ്ടി ശ്രദ്ധാ ശർമ്മ പാടിയ ഗാനങ്ങൾ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഇന്ന് വൈകിട്ട് 6 ഗാനമേള. ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാലയിൽ ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണം ഇന്ന് വൈകിട്ട് 5 കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ തേടൽ തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം

0: കൂവാകം ഇന്ന് വൈകിട്ട് 6 മണിക്ക്. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് അനുസ്മരണ പ്രഭാഷണം, തിരുനെല്ലൂർ കരുണാകരനെക്കുറിച്ച്. വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: ആകാശവാണി FM വാർത്തകൾ.
1: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ ഒരു ശക്തിയാണെന്ന് ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ അടിത്തറ സഹകരണമാണെന്ന് അമിത്ഷായും സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 16th ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് 2,647 കോടി രൂപ ബേസിക് ഗ്രാന്റായി ലഭിക്കും. ന്യൂഡൽഹിയിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധിജിയെയും സ്വാതന്ത്ര്യസമരത്തെയും അതിനായി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയവരെയും വിസ്മരിക്കാൻ ശ്രമിച്ചാൽ കാലം ക്ഷമിക്കില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോഴിക്കോട്ട് എ സുജനപാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തെരി എന്ന ചിത്രത്തിനുവേണ്ടി

0: ഇനി ഇന്ദു എന്ന ചിത്രത്തിലെ ഗാനം വാലി രചിച്ച് ദേവ ഈണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്.
1: ടാ വക്കടു ബക്ക മേ ഗട വോ ഗട നമ്പി നമ്പി ബി എ എം ബി എ.

ഇനി ഇന്ത്യൻ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീനിവാസ്, ഹരിഹരൻ, ഹരിണി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: play underdog waves.
1: Let's play football.
2: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി കാത്തിരിക്കുന്ന തീപാറുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ. ജൂലൈ 4-ാം തീയതി, അതായത് ഇന്ന് രാത്രി 10:30, ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4, 10:30 PM. ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 2:30, മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിനെ എതിരിടുന്നു ജർമ്മനിയെ വീഴ്ത്തിയെത്തുന്ന കോൺഫിഡൻസുമായി ലാറ്റിനമേരിക്കൻ ശക്തികൾ പാരഗ്വേ. ഫ്രാൻസ് വേഴ്സസ് പാരഗ്വേ ജൂലൈ 5, 2:30 AM.
0: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
3: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുകയാണ്. ഇനി മദൻ കർക്കി രചിച്ച്, എസ് എൻ ഫാസിൽ സംഗീതം നൽകി ചിന്മയി പാടിയ ഗാനം, ചിത്രം മസാനി.

കാതലുടെ നിന്ന് ചിത്രത്തിന് വേണ്ടി കാർത്തിക്, സുജാത എന്നിവർ പാടിയ ഗാനമിനി. ഗാനരചന വിവേക, സംഗീതം എസ് എ രാജ്കുമാർ.

അടിമൈ സംഗിലി എന്ന ചിത്രത്തിലെ ഗാനമിനി ദേവ ഈണം നൽകി പാടിയത്. കൂടെ പാടിയിരിക്കുന്നു അനുരാധ ശ്രീറാം.

കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ ഗാനം ഇനി ശ്രീനിവാസ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

അടുത്ത ഗാനം വിവേക് രചിച്ച് സന്തോഷ് നാരായൺ ഈണം നൽകി പാടിയത്. ചിത്രം തലൈവൻ തലൈവി.

0: go.
1: ഇനി റാം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം നൽകുമോ എന്നതാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഇനി കേരളത്തിനറിയാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം കച്ചവടമാക്കിയെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി KA തുളസി. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യത്തിൽ നിന്ന് CPI പിന്നോക്കം പോയിട്ടില്ലെന്ന് KRAJAN MLA. LDF യോഗം ചേരാത്തതിനെക്കുറിച്ച് കൺവീനർ പറയുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാൻ വനം വകുപ്പിന്റെ ഹരിത പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി വന്യജീവികൾ ജനവാസ മേഖലകളിലേക്കിറങ്ങുന്നത് തടയാൻ സഹായകരമാകും. അറ്റകുറ്റപ്പണിക്ക് ശേഷവും കുഴികൾ രൂപപ്പെട്ട കണ്ണൂർ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ NIT സംഘത്തിന്റെ പരിശോധന. MVജിൻ MLA ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സംഘം പരിശോധന നടത്തിയത്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതവും ട്രാഫിക് നിയന്ത്രണവും സമ്മിറ്റ് ഇന്ന്. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 6:00. സ്വർണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയായി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:39. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലസ്സി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ.

0: തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.

0: ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന്, തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി. കാർഷിക യന്ത്രവൽക്കരണത്തിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്മാമിനെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. വിദ്യാർത്ഥികളുടെ ബസ് യാത്രയും അവരുടെ അവകാശങ്ങളും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹൈറിസ്ക് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സ്റ്റാറി തോമസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യം അരവിന്ദ് വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം ഡോക്ടർ R. സന്ദീപ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഈ സിനിമകളൊക്കെ ഫോണിൽ കാണുന്നത് എന്തിനാ? ഒരു സ്മാർട്ട് ടിവി എടുത്താ നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാലോ.
2: ആ വിലക്കുറവിൽ കിട്ടിയാ നോക്കാം.
1: നോക്കണ്ട, വാങ്ങിയാൽ മതി. പിറവ മൈ ജി ഫ്യൂച്ചറിൽ ഉദ്ഘാടന ഓഫർ ഉണ്ട്.
3: വേൾഡ് ക്ലാസ് ടി വി ബ്രാൻഡുകളിൽ വമ്പൻ ഉദ്ഘാടന ഓഫറുകൾ തുടരുന്നു.
1: മൈ ജി ഫ്യൂച്ചർ, ഫ്രീ റോഡ് ജംഗ്ഷൻ, പിറവ.
4: ഇനി ചിത്രപാടിയ ഗാനം ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിലെ NCVT അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രോണിക്സ് മെക്കാനിക്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്,

0: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, സർവേയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, ഡ്രസ് മേക്കിംഗ് എന്നീ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിനായി ഈ മാസം 6 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0479245749 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0479245749.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
5: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് SSLC +2 യോഗ്യതയുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന 6-മാസ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 9496244701 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9496244701.
7: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഇൻവെർട്ടർ AC മോഡലുകൾക്കൊപ്പം ഫ്രീ ഇൻസ്റ്റലേഷൻ, ഫ്രീ സ്റ്റെബിലൈസർ,
8: ഒപ്പം GST ആനുകൂല്യവും.
7: മൈജി ഓണം മാസ് ഓണം ഓഫറിലൂടെ കാർ, സ്കൂട്ടർ, 1,00,000 രൂപ ഗോൾഡ് കോയിൻ നേടാനുള്ള അവസരവും September 30 മാത്രം.
8: TNC apply.
9: ആ മാഷേ, സുഖാണോ?
10: ആ, സുഖം തന്നെ, സുഖം തന്നെ.
9: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
10: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
9: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
11: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
12: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
13: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
12: ഒറ്റ വാക്കിൽ ലൈറ്റും AC ഒക്കെ ഓൺ ചെയ്യാം.
13: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
12: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: പള്ളിപ്പാട് ഗവൺമെന്റ് ITIയിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ കീഴിൽ ആരംഭിക്കുന്ന സൌജന്യ ഹ്രസ്വകാല കോഴ്സായ അസിസ്റ്റന്റ് സർവേയർ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപേക്ഷകർ ഈ മാസം 15 ITIയിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പർ 9037689420. നമ്പർ ഒരിക്കൽ കൂടി 9037689420. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 29:40. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി

0: ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുമെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോ വെർദി

0: ഉറുഗ്വേയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 എണ്ണം പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പ്രീ ക്വാർട്ടറിൽ 8 മത്സരങ്ങളിൽ 6 എണ്ണം അമേരിക്കയിലും ഓരോന്നി വിധം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2 റൌണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്. ബ്രസീൽ നോർവേയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പൊയിൽ മാനന്തവാടി റോഡിൽ 28-ാം മൈലിന് സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
0: വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 3 പേർ നീന്തിക്കയറിയെങ്കിലും 2 പേരെ കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി KA മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു.
4: മഴക്കാലം പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന മനോഹരമായ കാലമാണ്. പച്ചപ്പും തണുപ്പും മഴയുടെ സംഗീതവുമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന അമിതമായ ഈർപ്പം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ചില വെല്ലുവിളികളും

സമ്മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മുഖക്കുരു കൂടുന്നത്? എന്തുകൊണ്ടാണ് ചർമ്മത്തിൽ ചൊറിച്ചിലും ഫംഗസ് അണുബാധകളും വർദ്ധിക്കുന്നത്? മുടി കൊഴിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ചർമ്മവും മുടിയും നമ്മുടെ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ്. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് ഇവയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ആയുർവേദത്തിൽ മഴക്കാലത്തെ വർഷ ഋതു എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ദഹന പ്രക്രിയ വർഷകാലത്ത് പതുക്കെയാവും. ശരീരത്തിന്റെ ഊർജ്ജസ്വലതയെ ഇത് ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം വിയർപ്പും നനവും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും കൂടുന്നു. ഇതിന്റെ ഫലമായി പലർക്കും മുഖക്കുരു വർദ്ധിക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഫംഗസ് അണുബാധകൾ വരിക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ചർമ്മത്തിലെ അമിതമായ എണ്ണ ഉൽപാദനമാണ് മുഖക്കുരുവിന് കാരണം. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുമ്പോൾ ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതോടൊപ്പം പൊടിയും അഴുക്കും കൂടി ചേരുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞുപോകുന്നു. ഇതാണ് മുഖക്കുരുവിനും തന്മൂലം വലിയ കറുത്ത പാടുകൾക്കും കാരണമാകുന്നത്. കറ്റാർവാഴ ജെല്ലോ ആര്യവേപ്പില പൊടിയോ കസ്തൂരി മഞ്ഞളോ മുഖത്ത് പുരട്ടുന്നത് വഴി മുഖത്തെ എണ്ണമയം നിയന്ത്രിക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും. മഴക്കാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫംഗസ് അണുബാധകൾ. കക്ഷങ്ങൾ, തുടയെടുക്ക്, വയറിന് കീഴ്വശം, സ്തനങ്ങൾക്ക് താഴെയുള്ള ഭാഗം, വിരലുകൾക്കിടയിൽ എന്നിവിടങ്ങളിൽ ഫംഗസ് അണുബാധകൾ കൂടുതലായി കാണാം. ചൊറി, വട്ടച്ചൊറി എന്നിവയും മഴക്കാലത്ത് കൂടുതലായി കാണാം. നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുന്നതും നനഞ്ഞ ചെരുപ്പുകളും സോക്സുകളും ഉപയോഗിക്കുന്നതുമെല്ലാം ഇതിന് കാരണമായേക്കാം. അമിത വിയർപ്പും ഈർപ്പവും കാരണം ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവപ്പ്, ചെറിയ അലർജികൾ എന്നിവയും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആര്യവേപ്പിലയോ പച്ചമഞ്ഞളോ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള വേപ്പെണ്ണ ഇട്ട് കുളിക്കുന്നതും നല്ലതാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നിവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുകയോ ഫംഗസ് ബാധിത പ്രദേശം ദിവസേന മൂന്നോ നാലോ വട്ടം കഴുകി വൃത്തിയാക്കുന്നതോ ഫംഗസ് അണുബാധ കുറയ്ക്കാൻ വളരെ ഗുണകരമാണ്. ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും ഒരുപക്ഷെ പൂർണമായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് വരുന്നതാകാം. ഇത്തരം അലർജികളിൽ ഏലാതി വെളിച്ചെണ്ണയോ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് കുളിക്കുന്നതിനു മുൻപ് ശരീരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ചന്ദനമോ രക്തചന്ദനമോ അരച്ചു പുരട്ടുന്നതും ചൊറിച്ചിലിന് ആശ്വാസം പകരും. മഴക്കാലത്ത് ഇറുകിയ ജീൻസുകളോ സിന്തറ്റിക് തുണികളോ ധരിക്കുന്നത് പൂർണമായും ഒഴിവാക്കേണ്ടതാണ്. പുറത്തുപോയി വന്നാലുടനെ കാലുകൾ സോപ്പോ ആന്റിസെപ്റ്റിക് ദ്രാവകങ്ങളോ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കണം. പലർക്കും മഴക്കാലത്ത് മുഖം മങ്ങിയതായി തോന്നാറുണ്ട്. മൃതകോശങ്ങൾ അടിഞ്ഞുകൂടുന്നതും ചർമ്മത്തിന്റെ സ്വാഭാവിക പുതുക്കൽ പ്രക്രിയ മന്ദഗതിയിലാകുന്നതുമാണ് ഇതിനു കാരണം. തലയോട്ടിയിലും ചില മാറ്റങ്ങൾ കാണാം. താരൻ വർദ്ധിക്കുക, തലയോട്ടിയിൽ ഫംഗസ് അണുബാധകൾ ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ്. മഴക്കാലത്ത് വാതദോഷം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിൽ ആമം എന്നറിയപ്പെടുന്ന ദഹിക്കാത്ത വിഷാംശങ്ങൾ രൂപപ്പെടുകയും അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ആയുർവേദം ചർമ്മ സംരക്ഷണത്തെ ക്രീമുകളിലും ലോഷനുകളിലും മാത്രം ഒതുക്കുന്നില്ല. നല്ല ദഹനം, നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ ദിനചര്യ എന്നിവയ്ക്കും ഒരേ പ്രാധാന്യം നൽകുന്നു. അടുത്തതായി മഴക്കാലത്ത് എല്ലാവർക്കും പിന്തുടരാവുന്ന ചില ലളിതമായ ദിനചര്യകളെക്കുറിച്ച് പറയാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. പ്രാഥമിക കർമ്മങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ച് വേണ്ട രീതിയിൽ മുഖം വൃത്തിയാക്കുക. ഉദാഹരണത്തിന്, എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ മൈൽഡായ ക്ലെൻസറും ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് മുഖം കഴുകാം. വരണ്ട ചർമ്മമുള്ളവർ അമിതമായി ക്ലെൻസർ ഉപയോഗിക്കുകയോ അമിതമായി മുഖം കഴുകുകയോ ചെയ്യരുത്. കടലമാവും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടർ ചേർത്ത് പുരട്ടി മുഖം കഴുകാൻ ഉപയോഗിക്കാം. പനിനീരോ തണുത്ത ഗ്രീൻ ടീയോ മുഖത്ത് ടോണറായി ഉപയോഗിക്കാം. ടോണറിൽ മുക്കിയ കോട്ടൺ പാഡ് മുഖത്ത് മൃദുവായി ഒപ്പിക്കൊടുക്കുന്നതുമൂലം ചർമ്മത്തിന് കുളിർമ ലഭിക്കും. വൃത്തിയായ മുഖത്ത് ലഘുവായ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അതായത് മഴക്കാലത്ത്
ലൈറ്റ് വെയ്റ്റ് ആയത്.

0: വാട്ടർ ബേസോ ജെൽ ബേസോ ആയതുമായ മോയ്സ്ചറൈസർ വേണം തിരഞ്ഞെടുക്കാൻ. അവ നോൺ കൊമിഡോജെനിക് എന്ന് രേഖപ്പെടുത്തിയവയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനർത്ഥം ആ ഉൽപ്പന്നം ചർമ്മത്തിലെ സുഷിരങ്ങളെ അടച്ചുകളയുന്നില്ല എന്നാണ്. ശുദ്ധമായ അലോവേറ ജെൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ളതുകൊണ്ടും മുഖം പലപ്പോഴും നനവുള്ളതായിരിക്കുന്നതുകൊണ്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. ഈർപ്പമെന്നാൽ ചർമ്മത്തിന് വേണ്ട ജലാംശം അഥവാ ഹൈഡ്രേഷൻ എന്നല്ല അർത്ഥം. മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചർമ്മം വരണ്ടു പോകുന്നു എന്ന് കരുതി ഇത് പരിഹരിക്കാനായി ചർമ്മത്തിലെ ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുകയും ഇതുമൂലം എണ്ണമയം കൂടുകയും കൂടുതൽ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ കുളിച്ചതിനു ശേഷം നിത്യേന മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം. അതിനുശേഷം മഴക്കാലത്തും സൺസ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മേഘാവൃതമായ ദിവസങ്ങളിലും മഴമേഘങ്ങളെ തുരന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ട്. UVA UVB കിരണങ്ങൾ മഴ ദിവസങ്ങളിലും ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കണം. SPF 50 വരെയുള്ള സൺസ്ക്രീനുകളും ഈ കാലത്ത് ഉപയോഗിക്കാം. മഴയത്തോ വിയർപ്പിലോ ഒലിച്ചുപോകാത്ത വാട്ടർ റെസിസ്റ്റന്റ് ആയതും എണ്ണമയം ഇല്ലാത്തതും ജെൽ രൂപത്തിലുള്ളതുമായ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് അവയെ നീക്കം ചെയ്യുന്നതിന് ഡബിൾ ക്ലെൻസിംഗ് രീതി ഉപയോഗിക്കാം. അതായത് എണ്ണമയം ഉപയോഗിച്ചും സോപ്പും വെള്ളവും ഉപയോഗിച്ചും രണ്ടുതവണ മുഖം വൃത്തിയാക്കുക വഴി പൂർണമായും മേക്കപ്പ് വസ്തുക്കൾ മായ്ച്ചു കളയാൻ സാധിക്കും. ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ പോലെ പ്രധാനമാണ് മഴക്കാലത്തെ ഭക്ഷണകാര്യങ്ങളും. ഏറെ ശ്രദ്ധയോടെ വേണം മഴക്കാലത്തെ ഭക്ഷ്യവിഭവങ്ങൾ തെരഞ്ഞെടുക്കാൻ. എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിന് ലഘുവായ ഭക്ഷണം വേണം മഴക്കാലത്ത് കഴിക്കാൻ. അവ പുതുതായി പാകം ചെയ്തതും ചൂടുള്ളതും ആയിരിക്കണം. ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിയർപ്പുണ്ടായാൽ ശരീരവും മുഖവും കഴുകി വൃത്തിയാക്കുന്നത് ശീലമാക്കുകയും വേണം. മഴയത്ത് നനഞ്ഞാൽ വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റി ഉപയോഗിക്കുക. കോട്ടൺ വസ്ത്രങ്ങളാണ് ചർമ്മത്തിന് അനുയോജ്യം. വർഷകാലത്ത് മുടിയുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയിൽ നനഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ മുടി ഉണക്കുക. നനവുള്ള മുടി ദീർഘനേരം കെട്ടിവെക്കരുത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഓരോരുത്തരും അവരവരുടെ ശാരീരിക പ്രകൃതിക്ക് യോജിച്ച എണ്ണ തേച്ച് തല കുളിക്കാം. മൈൽഡ് ഷാംപൂ, താളി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിച്ച് 1 മണിക്കൂറിനകം തന്നെ എണ്ണ കഴുകിക്കളയേണ്ടതും എണ്ണ ഉപയോഗിക്കാത്ത മറ്റു ദിവസങ്ങളിൽ ശുദ്ധജലവും മൈൽഡ് ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും കൃത്യമായ പരിചരണത്തിനും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കും ഇന്ന് സൌന്ദര്യ ആയുർവേദം എന്ന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സൌന്ദര്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ കോസ്മറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലസി IV പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 49 മിനിറ്റും 44 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം

0: വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prabanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടികാ പരിഷ്കരണത്തിലുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ SIRമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും പങ്കെടുത്തു. ഫെബ്രുവരി 28-നാണ് ഇസ്രായേൽ യുഎസ് വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 28 സെക്കൻഡ്. ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം. ചിത്രം വടു, രചന

0: മുരളി നീലാംബരി. സംഗീതം പി ഡി സൈഗൾ. പാടിയത് മധു ബാലകൃഷ്ണൻ.
1: ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ.
0: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

സ്പോൺസേഡ് ഗാനം സമാപിച്ചു. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഫോൺ ഔട്ട് ഗാനോത്സവം. അവതരണം കെ വി ലീല.

0: ഹലോ.
1: ഹലോ, ഇത് സ്നേഹയാണോ?
0: അതെ,
1: ആ സ്നേഹ, നമസ്കാരം. ഇത് കൊച്ചി ആകാശവാണി എന്നാണേ.
0: പറഞ്ഞോളൂ.
1: ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ.
0: ഓക്കെ.
1: സ്നേഹയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സ്നേഹയുടെ ഭർത്താവ് വിനു ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നേ.
0: ഓക്കെ.
1: സ്നേഹ എവിടെയാ? സ്ഥലം എവിടെയാ?
0: ദിവസത്തിൽ
1: കൊരട്ടിയില്ല അല്ലേ. ആ ആ ആ ഓക്കെ. സ്നേഹ എന്താ ചെയ്യുന്നേ?
0: ഞാൻ ഹോമിലാണ്, ജോലി ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലാണ്.
1: വിനു എവിടെയാ?
0: ചേട്ടൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്.
1: ആണോ? എത്ര നാളായി പോയിട്ട്?
0: ആള് കുറെ വർഷമായി അവിടെയാണ് ജോലി.
1: ആ ശരി. ആ എന്ത് ജോലിയാ?
0: ഇലക്ട്രീഷ്യനായിട്ടാണ്.
1: ആ പിന്നെ സ്നേഹയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്?
0: ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്, പിന്നെ മദറിലോ. എന്റെ വീട്ടില് എനിക്ക് അമ്മ അമ്മൂമ്മ.
1: കുഞ്ഞെന്തോരമായി?
0: അവനിപ്പോ UKG പോന്നു.
1: പേരെന്താ?
0: തേജസ്.
1: ആ ഹാ ഹാ വേറെന്തൊക്കെയാ വിശേഷങ്ങള്?
0: ആ, നല്ല വിശേഷങ്ങളാണ്.
1: സ്നേഹ എന്താ ഒരു സന്തോഷമില്ലാതെ സംസാരിക്കുന്നേ?
0: അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ, എനിക്കങ്ങനെ ഇങ്ങനെ കോളൊന്നും വരാറില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആള്
1: ആണല്ലേ.
0: കോള്
1: സർപ്രൈസ്
0: വരുമെന്ന്.
1: ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
0: ആ, അതായിരിക്കും പ്രതീക്ഷിക്കാതായതുകൊണ്ടുള്ള ഒരു പെട്ടെന്ന്. അതായിരുന്നു.
1: എന്റെ വൈഫ് സ്നേഹ കവിത എഴുതും, നന്നായി കവിത എഴുതുന്ന ആളാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കവിത എഴുതുവോ? എന്ത് പറ്റി?
0: എഴുതാറുണ്ട്, പിന്നെ എഴുതലിപ്പോ കുറവാണ്. കുട്ടിക്കായിപ്പോ പിന്നെ ഞാൻ അങ്ങനെ അതങ്ങനെ പയ്യെ വിട്ടു. ഞാൻ കോളേജിലൊക്കെ പഠിക്കാൻ ടൈമിലാണ് അങ്ങനെ എഴുതിയിരുന്നത്.
1: കൊറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടോ?
0: ഒരുപാടല്ല, പോയി കൊറേയൊക്കെ എഴുതിയതൊക്കെ അങ്ങനെ പോയി. ചെറുതിലേന്ന് വെച്ചൊരു ഹൈസ്കൂൾ തൊട്ടൊക്കെ എഴുതി തുടങ്ങിയതാണ്. കുറച്ചൊക്കെ എന്റെ കയ്യിലുള്ളൂ. പിന്നെ അന്ന് ഒന്നും ഈ ഫോണൊന്നും യൂസ് ചെയ്ത കാരണം, മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്ത കാരണം അങ്ങനെ സേവ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ബുക്കുകളിലൊക്കെ എഴുതൊക്കെ അങ്ങനെ അങ്ങനെ കാലക്രമേണ നശിച്ചു പോകുമല്ലോ.
1: പബ്ലിഷ് ചെയ്തിട്ടൊന്നും
0: അങ്ങനെ
1: ഇല്ലേ ഇപ്പം?
0: ഇല്ലില്ല, അതിനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. പുള്ളി ഇങ്ങനെ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് പറയുന്നതാണ്.
1: അത് ശരി, ഭാര്യയുടെ കവിതകൾ ആസ്വദിക്കുന്ന ഒരു ഭർത്താവാണ്.
0: അതെ അതെ അതെ.
1: എന്തായാലും
0: എന്നോട് എപ്പോഴും എഴുതാൻ പറഞ്ഞ് പ്രേരിപ്പിക്കാറുണ്ട്,
1: ആണോ?
0: നല്ല പ്രോത്സാഹിപ്പിക്കാറൊക്കെ ഉണ്ട്.
1: അത് ശരി, നല്ല കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഇനി എഴുതണം. കുറച്ച്
0: ഓക്കെ,
1: സമയങ്ങളൊക്കെ എഴുതാതിരുന്നാലും വീണ്ടും എഴുത്തൊക്കെ തുടരട്ടെ. കവിതകൾ
0: ശരി.
1: വായിക്കുന്ന കൂട്ടത്തിലുമാണോ? എഴുതുമ്പോൾ നന്നായിട്ട് വായനയുള്ള ആളായിരിക്കുമല്ലോ.
0: ആദ്യമൊക്കെ വായിക്കാറുണ്ട്, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വായിക്കാറൊന്നും അങ്ങനെ ടൈം കിട്ടാറില്ല. മോന്റെ കാര്യങ്ങളൊക്കെ വീണ്ടും നോക്കി, ഇങ്ങനെ വീട്ടില് വേറെ ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ.
1: ഓ അത് ശരി. അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരെന്താ?
0: അമ്മയുടെ പേര് ഓമന, അച്ഛന്റെ പേര് സുനില്.
1: മോനിന്ന് സ്കൂളിൽ പോയിക്കോണോ?
0: അന്ന് പോയേക്കാണ്.
1: എങ്ങനെയാണ് സമയമൊക്കെ ചെലവഴിക്കുന്നേ?
0: സമയം എന്തായാലും വീട്ടില് ഒക്കെ കൊറേ പണികളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചതിരിഞ്ഞുള്ള ബാക്കി കാര്യങ്ങളും, മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവന് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാക്കല്, അങ്ങനെ ഇങ്ങനെ തന്നെ.
1: അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തായാലും ഇനിയും കവിതകളൊക്കെ എഴുതാൻ പറ്റട്ടെ. വിനു വിളിക്കാറുണ്ടോ?
0: ആള് ദിവസം വിളിക്കും, ഉച്ചക്ക് വിളിക്കും, അവർക്ക് ലഞ്ച് ബ്രേക്ക് ആകുമ്പോ വിളിക്കും.
1: വിനുവിന്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നോ?
0: അവിടെ ചൂടൊക്കെ കൂടുതലാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: ഇവിടെ നല്ല മഴയല്ലേ ഇപ്പം?
0: അതെ, ഇപ്പോഴും ഉണ്ട് മഴയുണ്ട്.
1: വേറെന്തൊക്കെയാ വിശേഷങ്ങള്?
0: വേറെ പ്രത്യേകിച്ച് ഒന്നും വിശേഷങ്ങളൊന്നും ഇല്ല.
1: സ്നേഹയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ.
0: എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ഒരെണ്ണം പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുണ്ട്, പേര് പറയും. സിനിമ എനിക്ക് കറക്റ്റ് പേരറിയില്ല. പാട്ട് ചന്ദന മണിവാതിൽ പാതിചാരി, ആ പാട്ട്. ഓക്കെ,
1: ആ പാട്ട് കൊടുക്കാം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അമ്മയും അച്ഛനും വിനും മോനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ?
0: ആ, സുഖമായിട്ടിരിക്കുന്നു.
1: അമ്മയും അച്ഛനൊക്കെ ഉണ്ടോ അവിടെ?
0: ഇപ്പൊ ഇവിടെ ആരുമില്ല, നമ്മൾ പുറത്ത് പോയിക്കാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണോ കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാം.
0: ഓക്കെ
1: കൊച്ചി എഫ് എം
0: ഓക്കെ.
1: കേൾക്കാറുണ്ടോ?
0: ഹസ്ബൻഡിനെ ആള് എപ്പോഴും കേട്ടോണ്ടിരിക്കാറുണ്ട്.
1: അപ്പൊ അദ്ദേഹത്തിന് ഇത് കേൾക്കാലോ. ഇപ്പം ഒരു ആപ്പ് ഉണ്ട്, അത് ഓൺ ചെയ്താൽ മതി.
0: ആ, പറയാം.
1: ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ടേ. ആ ആപ്പ് ഓൺ ചെയ്താൽ നമ്മുടെ കൊച്ചി എഫ് എം കിട്ടും, മിക്കവാറും എല്ലാ ആകാശവാണി കിട്ടും, അല്ലാതെയും എല്ലാ സ്റ്റേഷനുകളും കിട്ടും കേട്ടോ. ലോകത്തിൽ എവിടെ ഇരുന്നാലും കേൾക്കാൻ പറ്റും. പറഞ്ഞാൽ മതി കേട്ടോ.
0: പറയാം പറയാം.
1: ഓക്കെ, ഞാൻ വെച്ചോട്ടെ എന്നാൽ. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: ഹലോ.
5: ഹലോ, ഇത് ശ്രീദേവിയുടെ നമ്പർ ആണോ?
4: അതെ.
5: ശ്രീദേവി, പ്രശാന്ത്.
4: അതെ.
5: നമസ്കാരം, ഇത് കൊച്ചി ആകാശവാണിയുടെ ഫോണോദ്ഘാനോത്സവത്തിൽ നിന്ന് വിളിക്കുകയാണേ. ശ്രീദേവി, അവിടെ എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കാലോ?
4: എവിടെയാ? ഞാൻ കാറിലാ.
5: ആണോ, പാട്ടൊന്ന് കുറച്ച് വെക്കാമോ?

0: ഓക്കെ പറഞ്ഞു.
1: ഓക്കെ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുവാണോ? വണ്ടി ഓടിക്കുവാണോ?
0: ഇല്ല ഇല്ല ഇല്ല പറഞ്ഞോളാം,
1: സംസാരിക്കാലോ അല്ലേ.
0: കേക്കാം കേക്കാം.
1: ഓക്കെ ഓക്കെ, ശ്രീദേവിയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രസന്നൻ കൈതാരം ഒരു കത്തയച്ചിട്ടുണ്ട്,
0: ഓ അയശ്ശേരി.
1: ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കാറിലെ എവിടെ പോവാൻ?
0: ഇല്ല, ഞങ്ങള് ഓഫീസിൽ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാ ഇങ്ങോട്ട്.
1: എവിടെയാ വർക്ക് ചെയ്യുന്നേ?
0: ഞാൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഹൈക്കോട്ട്.
1: ആ ശരി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവാണ്.
0: കഴിച്ചു കഴിഞ്ഞു.
1: പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്?
0: നല്ല വിശേഷം, ഓഫീസ് വീടൊക്കെ ആയിട്ട് പോകുന്നു.
1: ഓക്കെ, പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
0: കാറില് യാത്ര ചെയ്യുമ്പോ കേൾക്കാറുണ്ട്, അല്ലാതെ സമയം കിട്ടാറില്ല.
1: ആ ശരി. ആ
0: പഠിച്ച മോന്റെ പഠിപ്പിക്കല് അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് പോകും. മോൻ ബാഡ്മിന്റൺ കോച്ചിങ്ങിനൊക്കെ പോകുന്നു, അപ്പം ചിലപ്പോ സ്കൂളിൽ പോവില്ല, അപ്പൊ അവന്റെ അക്കാഡമിക്കും കൂടെ ഒക്കെ നോക്കേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഹർബറിയാണ്.
1: മോൻ ഏത് സ്കൂളിലാണ്?
0: മോൻ ഇപ്പൊ സെന്റ് ജോസഫ് കളമശ്ശേരിയിലാണ് പഠിക്കുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ഇപ്പൊ ടെൻത്തില്. ടെൻത്തില്
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിലെ ഹസ്ബൻഡ്, മോൻ, അമ്മ. അമ്മയുടെ പേര് പുഷ്പ, മോൻ ശബരി, ഹസ്ബൻഡ് പ്രശാന്ത്.
1: ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യണേ?
0: ഹസ്ബൻഡ് ഇവിടെ തന്നെ ഡൽഹി ജനറൽ ഓഫീസിൽ തന്നെയാണ്, മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ, മോൻ ഏത് ക്ലാസ്സിലാ?
0: മോൻ ടെൻത്തിൽ.
1: ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നത്.
1: പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോണു?
0: ജോലി കുഴപ്പമില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ.
1: അതെ, അതാണ് നിങ്ങള് വണ്ടിയിൽ ഫുഡ് കഴിക്കാൻ പോയെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി.
0: ഞങ്ങള് കഴിക്കാൻ പുറത്തു പോയതല്ല, വണ്ടിയിൽ ഞങ്ങൾ ഫുഡ് കൊണ്ടു, ഞങ്ങളുടെ ഒരു ഓഫീസാണല്ലോ, അപ്പൊ ഫുഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങള് വണ്ടിയിലിരുന്നാ കഴിക്കുന്നതെന്ന്.
1: അത് ശരി. ഓക്കെ,
0: അതാണോ
1: സൗകര്യം?
0: സൗകര്യം കഴിച്ച് ആ ലഞ്ച് ബ്രേക്ക് ടൈമിൽ കഴിച്ചിട്ട് പോകാനായിട്ട് ഇങ്ങോട്ട്.
1: വേസ്റ്റ് ഒന്നും അവിടെ ഇടണ്ട, അതുകൊണ്ടാണോ?
0: വീട്ടിൽ കൊണ്ടുപോയി വേസ്റ്റ് കളഞ്ഞിട്ട് പാത്രം കഴിയുള്ളൂ, വൈകിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാലോ.
1: അല്ല, ഊണ് കഴിച്ചു കഴിഞ്ഞായിരുന്നോ?
0: കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞപ്പോഴാ വിളിച്ചത്.
1: ഓക്കെ, അപ്പൊ ഓഫീസിലേക്ക് ഇനി തിരിച്ചു പോകണം. ഈ അമ്മാവൻ എന്താ ചെയ്യുന്നേ?
0: അമ്മാവൻ ഗ്യാസിന്റെ വർക്കാണ്.
1: ഓക്കെ ഓക്കെ,
0: ഗ്യാസ് സപ്ലൈ ചെയ്യല.
1: അമ്മാവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: അമ്മാവന്റെ വീട്ടില് അമ്മായി എന്റെ രണ്ട് മക്കളാണ്. മോളെ കല്യാണം കഴിച്ചു, മോൻ കല്യാണം കഴിച്ചു, കുട്ടിയായിട്ട് ഇവരുടെ കൂടെയുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മാവനാണേ, അമ്മയുടെ ആങ്ങള. അമ്മായിയുടെ പേര് മിനി.
1: അമ്മാവന് നല്ല സ്നേഹമുള്ള അമ്മാവനാണല്ലോ.
0: ഞങ്ങള് ഇവിടെ അമ്മാവൻ മീൻസ് ഇവരെ ഫാമിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒത്തുകൂടുന്നതും എപ്പോഴും നല്ലൊരു ജോളിയായിട്ട്
1: ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ്.
0: അതെ അതെ, അത് ഇടയ്ക്കിടയ്ക്ക് രണ്ടുമൂന്ന് വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വയ്ക്കും. അപ്പൊ എല്ലാവരും ചെറിയ കുട്ടികൾ പോലും വരും. അപ്പൊ ആ റിലേഷൻഷിപ്പ് അവർക്ക് പരസ്പരം കുട്ടികൾക്ക് തന്നെ അറിയാം, ആരാണ് എന്താണെന്നൊക്കെ. ഇപ്പൊ അങ്ങനെ അറിയില്ലല്ലോ ആർക്കും. പിന്നെ എന്റെ വീട്ടിലുള്ള ആളുകളെ ശരിക്കും അറിയില്ല എന്റെ മോനും, പക്ഷെ ഇവിടെ എല്ലാരെയും കറക്റ്റ് ആയിട്ട് അറിയാം.
1: ശരി, നല്ല
0: അങ്ങനെ നല്ല നല്ലതായിട്ട് അവർ കീപ്പ് ചെയ്യും, പരസ്പരം റെസ്പെക്ട് ചെയ്ത് പോകുന്നൊരു ഫാമിലി.
1: ജോലിയുടെ ഇടയ്ക്കൊന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പാട്ട് ഏതാ വേണ്ടത്?
0: പാട്ട് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്.
1: ആ ഡെഡിക്കേഷൻ ആർക്കാ? അമ്മാവനാണോ?
0: അമ്മാവനായിക്കോട്ടെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും കത്തയച്ചതിൽ അമ്മാവനോട് താങ്ക്സ്
0: പറയാം.
1: പിന്നെ
0: അമ്മാവനെ കണ്ടിട്ട് കുറച്ചായി, ഇപ്പം ഒരു രണ്ടു മാസത്തോളമായി കണ്ടിട്ട്.
1: അത് ശരി.
0: ഇടയ്ക്കൊന്ന് ഇറങ്ങണം അങ്ങോട്ടൊക്കെ.
1: ഓക്കെ, അപ്പൊ പെട്ടെന്ന് നടക്കട്ടെ.
0: ഓക്കെ
1: ഓക്കെ, അമ്മാവനോട് അന്വേഷണം പറയാ, വിളിച്ചെന്ന് പറയാ, പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, സന്തോഷം. അപ്പൊ ഞാൻ വെച്ചോട്ടെ എന്നാല്.
0: ഓക്കെ, താങ്ക് യു.
1: ശരി, താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അൻസയുടെ നമ്പറാണോ? അൻസ അയ്യന്തോൾ. നമസ്കാരം അൻസ, ഇത് ആകാശവാണി കൊച്ചി നിലയത്തിന്റെ ഫോണോദ്ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ കുറെ സമയമായിട്ട് അൻസയെ വിളിച്ചോണ്ടിരിക്കും, അൻസ ഫോൺ എടുത്തില്ല.
2: ഇന്നലെ ടി വി എടുത്തിട്ട് പിന്നെ നല്ല പെയിനുണ്ട്, അപ്പൊ എടുക്കായിരുന്നു. ഫോൺ അടിക്കണ കേട്ടില്ല. ഇപ്പൊ അമ്മ പറയാണ് ഫോൺ അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ.
1: അൻസ അപ്പൊ സുഖായിട്ടിരിക്കുന്നോ?
2: സുഖം, സുഖായിട്ടിരിക്കുന്നു.
1: ഓക്കെ, പിന്നെ എന്തൊക്കെയാ അവിടെ വിശേഷങ്ങൾ അയ്യന്തോളില്?
2: അയ്യന്തോള് ഇവിടെ നല്ല മഴയാണ്,
1: എല്ലായിടത്തും നല്ല മഴയാണ്.
2: ഇന്നലെ തൊട്ട് നല്ല മഴ, കുറച്ച് ദിവസം ഇങ്ങനെ എത്തി വെയില് പോലെ ഉണ്ടായിരുന്നു. അതെ, നല്ല മഴയാണ്, ഇങ്ങനെ ഇരിക്കുന്നു.
1: ഞങ്ങൾ സ്ഥിരമായി റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കളാണ് എന്ന് എഴുതിയിട്ടുണ്ട്, കൊച്ചി എഫ് എമ്മിന്റെ ശ്രോതാക്കളാണെന്ന് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ പരിപാടികളാണ്?

0: കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട്.
1: ഇപ്പൊ എന്താ ചെയ്യുന്നത് എൻസ?
0: ആദ്യം വർക്ക് ചെയ്യണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിലാണ്. പിന്നെ ഒരു ഉണ്ണിയും കൂടി ഉണ്ട്, ഒരാളും കൂടി ഉണ്ട്.
1: ആണോ? എത്ര വയസ്സായി?
0: അവൾക്ക് അവൾക്ക് 6 വയസ്സ്.
1: സ്കൂളിൽ പോകുന്നില്ലേ?
0: ആ ഇന്നില്ല, ഇന്ന് മുടക്കാണ്.
1: ആ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാ?
0: UKG.
1: ഏതാ സ്കൂള്?
0: നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ.
1: വീടിന്റെ അടുത്ത് തന്നെയാണോ?
0: ആ വീടിന്റെ അടുത്ത്, ഹസ്ബൻഡ് വീടിന്റെ അടുത്ത്.
1: ഹസ്ബൻഡ് പേരെന്താ?
0: ജോഫി.
1: എന്താ ചെയ്യുന്നേ?
0: തൃശ്ശൂർ MG Road അവരുടെ മെയിൻ ഓഫീസ്. ആൾക്ക് ഓൾ കേരള ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ വർക്ക് ഉണ്ടാവും. കൗണ്ടിങ് മെഷീൻ ഒക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ഇൻസ്റ്റാളേഷൻ എക്സിക്യൂട്ടീവ്.
1: ഓ അതുശരി. അപ്പൊ യാത്രകളൊക്കെ ഉണ്ടാവും എപ്പോഴും?
0: യാത്രയാണ് എപ്പോഴും. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്ന് പനിയായിട്ട് ഇരിക്കുകയാണ്.
1: വീട്ടിലുണ്ടോ ആള്?
0: ആളിപ്പോ അതെ, പുറത്തേക്ക് ഒന്ന് പോയിരിക്കും. ആൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേ, അപ്പൊ പുറത്തൊന്ന് പോയിരിക്കും.
1: അമ്മയച്ഛനൊക്കെ സുഖായിരിക്കുന്നോ?
0: എല്ലാവർക്കും സുഖായിരിക്കണം.
1: മോന്റെ പേരെങ്ങനെയാ?
0: ഉണ്ണിയുടെ പേര് ക്രിസാന്റ.
1: ക്രിസാന്റ.
0: ആളെന്തോ കഴിച്ചോണ്ടിരിക്ക, ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക.
1: അൻസ് ഊണ് കഴിച്ചോ?
0: ഇല്ലില്ല, കഴിച്ചിട്ടില്ല, കഴിക്കണം.
1: ഓക്കെ. അപ്പം ഇതിപ്പോ പാട്ട് ഏതാ കേൾക്കേണ്ടത്?
0: പാട്ട് അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് എന്തൊരു ചേലാണെന്നുള്ള പാട്ടാണ് ഇഷ്ടം. തുടരും സിനിമയിലെ മൂഡ് ശരിയാവില്ല, അല്ലെങ്കിൽ പാടിയേനെ.
1: പാടുവോ?
0: ക്രിസാന്റ ആകാശവാണി നന്ദി പാട്ട് പാടു. ക്രിസാന്റനെ വിളിക്കുന്നു. മൂഡ് ശരിയല്ല
1: ആണല്ലേ? അപ്പൊ എന്നാ നമുക്ക് ക്രിസാന്റയ്ക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, കത്തയച്ചതിൽ സന്തോഷം, നന്ദി. എന്നാ വെച്ചോട്ടെ, ഞാൻ പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഹലോ, ഇത് സുനിതയുടെ നമ്പർ ആണോ?
4: അതെ.
3: സുനിതയാണോ സംസാരിക്കുന്നേ?
4: അതെ.
3: ഇത് കൊച്ചി ആകാശവാണി എന്നാണേ. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്ന കേട്ടോ. സുനിതയുടെ ഒരു ഫ്രണ്ട് ഉണ്ടോ, ഗീതാ സുധാകരൻ? ഗീതാ സുധാകരൻ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, വളരെ നീണ്ട ഒരു കത്ത് കേട്ടോ. സുനിതയും ഞാനും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണെന്ന് തുടങ്ങി ഒരു പേജ് ഫുൾ കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കേൾക്കണോ? സ്കൂളിൽ നിന്നും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് സുനിതയുടെ വീട്ടിൽ പോയി ചോറുണ്ടിട്ട് വരുന്നത് പതിവായിരുന്നു. 80കളിലാണ് SSLC കഴിഞ്ഞതെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഒരുപാട് വിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിയാണോ?
4: ശരിയാണ്.
3: അപ്പൊ വളരെ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണല്ലേ? ഓക്കെ. സുനിത എവിടെയാ താമസിക്കുന്നേ? കിഴക്കമ്പലത്ത്. എവിടെയാ? ഓ അത് ശരി. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നേ സുനിത?
4: ഞാനിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
3: ഇപ്പൊ ജോലിക്കിടയിലാണോ?
4: അതെ.
3: ഊണ് കഴിച്ചോ?
4: ഊണ് കഴിച്ചോണ്ടിരിക്കാന്ന് വിളിച്ചത്. അപ്പൊ നമ്പർ പരിചയമില്ലാത്തോണ്ട് എടുത്തതാ.
3: അത് ശരി. ഇപ്പൊ പരിചയം ഇല്ലാത്തോണ്ട് എടുത്ത? പരിചയം ഉണ്ടെങ്കിൽ എടുക്കൂലായിരുന്നോ?
4: ഇല്ല, സേവ് ചെയ്തിട്ടില്ലല്ലോ നമ്പർ. അപ്പൊ ഇതാരെന്ന് അറിയാൻ വേണ്ടി എടുത്തതാ.
3: ഫോൺ എടുത്ത് സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ അവിടെ?
4: ഇല്ല, ഇപ്പൊ ഊണിന്റെ സമയല്ലേ, ലഞ്ച് സമയല്ലേ.
3: ഓക്കെ ഓക്കെ. ഗീതയെ കാണാറുണ്ടോ?
4: ഗീത അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട്.
3: 2025 February എന്റെ മറ്റൊരു കൂട്ടുകാരി മുഖേന സുനിതയുടെ നമ്പർ കിട്ടി. അപ്പോൾ തന്നെ അവള് വിളിച്ച് സംസാരിച്ചു, പിന്നീട് നേരിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി FM കേൾക്കാറുണ്ടോ?
4: കേൾക്കാറുണ്ട്, ഇഷ്ടാണ്. എപ്പോഴും കേൾക്കാൻ സമയം ഉണ്ടാവൂലേ. എന്റെ റേഡിയോ കംപ്ലൈന്റ് ആയിട്ടിരിക്കാണ്.
3: റേഡിയോ കംപ്ലൈന്റ് ആണോ?
4: റേഡിയോ
3: കംപ്ലൈന്റ് ആണെങ്കിൽ മൊബൈൽ ഇല്ലേ കയ്യില്? ആ മൊബൈലില് കേൾക്കാം. ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. News on air.

0: ആ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റേഡിയോയും കിട്ടും കേട്ടോ. അപ്പൊ കൊച്ചി എഫ്എമ്മും കിട്ടും. ജോലിക്ക് എപ്പോ പോണം, എപ്പോ വരണം?
1: 5:30 ജോലി, 9 തൊട്ട് ഉച്ചക്കൊന്നും കേൾക്കാൻ പറ്റൂല.
0: വീടിന്റെ അടുത്ത് തന്നെയാണോ കമ്പനി?
1: അതെ അതെ.
0: എന്ത് കമ്പനിയാ?
1: മോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, തുടക്കുന്ന മോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്.
0: ഓ അത് ശരി. ഓക്കെ, സുനിതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എനിക്ക് 3 മക്കള്, ഇതിന്റെ വെച്ചിട്ട് 3 വർഷമായി.
0: മക്കളുടെ പേരെന്താ?
1: അഖിൽ മൂത്താള്, മോള് അഞ്ജലി, കല്യാണം കഴിച്ച് 1.5 വയസ്സുകാരി കുട്ടുണ്ട്.
0: കുഞ്ഞാവയുടെ
1: എന്റെ മോന്
0: പേരെന്താ?
1: കുഞ്ഞാവയുടെ പേര് വാലന്റീനു.
0: നല്ല പേരാണല്ലോ.
1: ഇളയാള് ആദിത്യ.
0: ഓക്കെ, എല്ലാവരും എന്താ ചെയ്യണം?
1: മോനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, അവൻ IT ആണ്, സ്മോള് ടീച്ചറാണ്. ജോലിക്കിപ്പോ പോണില്ല, കൊച്ചിന്റെ പോണില്ല.
0: കുഞ്ഞുമോനോ?
1: കുഞ്ഞുമോൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു, ട്രെയിനിയായിട്ട് കയറിയിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: കടവന്തറ.
0: എല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
1: കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു.
0: ഈ കൂട്ടുകാരി ഗീത സുധാകരൻ എവിടെയാ താമസിക്കുന്നത്?
1: കൈപ്പൂരിക്കര.
0: കൈപ്പൂരിക്കര എന്ന് പറയുമ്പോ അത് എവിടെയാ?
1: മാറമ്പള്ളി എന്ന് പറയും.
0: ആലുവ മാറമ്പള്ളി അല്ലേ.
1: ആറുപുള്ളി, ആ മാറമ്പള്ളി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം, പിന്നെ പോയിട്ടില്ല. പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കാണാറില്ല, വിളിക്കാറില്ല, ഒന്നുമില്ല. പിന്നെ അവൾക്ക് എന്റെ നമ്പർ കിട്ടി, വിളിച്ച് പിന്നെ ഒരു ദിവസം അവൾ എന്റെ വീട്ടിൽ വന്നു.
0: അങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ കൂടുതൽ സന്തോഷം അല്ലേ, കൊറേ നാള്
1: അതെ
0: കൂടിയിട്ട്
1: അതെ
0: ഒരു സുഹൃത്ത്
1: അതെ അതെ
0: അന്വേഷിച്ചു വരിക എന്നൊക്കെ പറയുന്നത്.
1: വിളിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഇപ്പൊ അവളെ ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞില്ല, അങ്ങനെ
0: ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന്
1: വിളിക്കുന്നു.
0: വിചാരിച്ചിട്ടുണ്ടാവും.
1: ആ ആ
0: ഗീതയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അവൾക്ക് അമ്മയും പിന്നെ ഹസ്ബൻഡും 2 പിള്ളേര്. അവര് എന്തോരം ജോലി ചെയ്യുന്നുണ്ട്, 2 പിള്ളേരാ.
0: കൂട്ടുകാരി എന്താ ചെയ്യുന്നത്?
1: കൂട്ടുകാരി അടുത്ത ഒരു കമ്പനി പോണ്ടെന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഗീതയെ വിളിക്കുമ്പോ പറയണോ കേട്ടോ.
1: പറയാം പറയാം, വിളിച്ചാലും സന്തോഷം. എന്താ പറയണേന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ട് റേഡിയോ വിളിക്കുന്നതാണ്.
0: ആഹാ, ഏതാ പാട്ട് കേൾക്കേണ്ടത്?
1: എനിക്കിപ്പോ എന്താ ഏത് പാട്ടാണെന്നൊന്നും പറയില്ല പറയാനായിട്ട്. സ്കൂളിൽ പഠിച്ച കാലത്തുള്ള പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിട്ടൊരു പാട്ടാണുള്ള പാട്ട് എനിക്ക് ചോദിച്ചപ്പോ പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ.
0: പിന്നെ വേറെ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റിയോ?
1: പിന്നെ വിളിക്കാറ് വേറൊരു ഗീതയുണ്ട്, ആ ഗീതയുടെ നമ്പർ ഇവള് തന്നു, അവളെ വിളിക്കാറുണ്ട്.
0: അങ്ങനെ അങ്ങനെ
1: പിന്നെ
0: ഒരു ചെയിൻ പോലെ ഈ കൂട്ടം അങ്ങോട്ട് നീണ്ടുപോട്ടെ. ഗെറ്റ് ടുഗദർ ഒക്കെ സംഘടിപ്പിക്കാമല്ലോ. ഇനിയിപ്പോ 2-3 പേരുടെ നമ്പർ ഒക്കെ കിട്ടുമ്പോൾ വേറെ ആളുകളെ വിളിക്കാം. അങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കട്ടെ.
1: എനിക്ക് ആകെ സങ്കടവും എന്താ പറയണെന്ന് അറിയില്ല.
0: എന്തിനാ സങ്കടം? സന്തോഷിക്കല്ലേ വേണ്ട. ഇപ്പം പെട്ടെന്ന് ഫോൺ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടുള്ള സങ്കടമായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു നല്ല പാട്ട് കൂട്ടുകാർക്ക് വേണ്ടി വെച്ച് കൊടുത്താൽ മതിയോ?
1: മതി മതി.
0: പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ വേണ്ടത്?
1: അന്ന് ഞങ്ങൾ പഠിച്ചത് സാറുമാർക്കൊക്കെ വേണ്ടിട്ട്, ഞങ്ങൾ അന്ന് പഠിച്ചിട്ട് ബെന്നി സാറ്, മോളി ടീച്ചറ്, ബാബു സാറ്, സാറുമാർക്കൊക്കെ വേണ്ടിട്ട് ഒരു പാട്ട്.
0: അപ്പൊ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും അല്ലേ,
1: കുട്ടികൾക്കും വേണ്ടിട്ട് ഒരു പാട്ട്.
0: ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: അപ്പൊ പാട്ട് വെച്ച് തരാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, റേഡിയോ കേടായെങ്കിലും റേഡിയോ കേൾക്കാനുള്ള വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മൊബൈലില് ന്യൂസ് ഓൺ എയർ എന്ന് പറയുന്ന ആപ്പ് ഓൺ ചെയ്യുക കേട്ടോ. മക്കളോട് പറഞ്ഞാൽ മതി, അത് പെട്ടെന്ന് ചെയ്തു തരും. അല്ലെങ്കിൽ സുനിതയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒത്തിരി സന്തോഷം. ഗീതയെ വിളിച്ച് പറയണം.
1: പറയാം.
0: വെച്ചോട്ടെ എന്നാല്.
1: ശരി എന്നാ.
0: ഓക്കെ, താങ്ക് യു.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, ഇത് തസ്നയാണോ? തസ്ന ആസിഫ്?
3: അതെ.
2: ആ, ഇത് കൊച്ചി ആകാശവാണി എന്ന് വിളിക്കുക. ഞാൻ കൊറേ സമയം തസ്നയെ വിളിക്കുന്നു.
3: എനിക്ക് എടുക്കാൻ പറ്റാണ്ടായി പോയി.
2: എന്ത് പറ്റി?
3: അല്ല, ഞാൻ വിളിച്ച സമയത്തൊക്കെ ഈ ഒരു മറ്റേ സ്റ്റിച്ചിങ്ങിന്റെ ഇതിലായിരുന്നു, വർക്കിലായിരുന്നു.
2: സ്റ്റിച്ചിങ് ആണോ ജോലി?
3: അല്ല, ജോലി ആയിട്ടല്ല, എങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പൊ ഞാൻ അവിടുന്ന് ചെയ്യും.
2: ആണോ? പിന്നെ ഞാൻ ഉമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചി പറഞ്ഞു എന്തായാലും ഒന്നുകൂടെ മോളെ തന്നെ വിളിക്കണം എന്ന് നിർബന്ധമായി. എന്നാ വെടുക്കണ്ടേ, എത്ര പ്രാവശ്യം വിളിച്ചു,
3: ഇപ്പോഴാണ് ഫോൺ കണ്ടത്.
2: ആണല്ലേ? എന്തായിരുന്നു സ്റ്റിച്ച്
3: ചെയ്യുന്നേ? ചുരിദാറ്, അങ്ങനത്തെ.
2: സ്വന്തം ആവശ്യത്തിന് ആദ്യം?
3: ആ, സ്വന്തത്തിനായിട്ട് പുറത്ത് അങ്ങനെ കൊടുക്കൂല, മോൾക്കും ചെയ്ത് കൊടുക്കും, എന്തെല്ലാം ചെയ്യും.
2: അപ്പൊ നല്ലൊരു തയ്യൽക്കാരിയാണ്.
3: പുറത്തു കൊടുത്തിട്ടില്ല. അങ്ങനെ
2: എന്താ പുറത്തു കൊടുത്താല്? സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഒരു തൊഴിലാക്കി മാറ്റാവുന്ന കാര്യമല്ലേ?
3: അതെ അതെ.
2: എംബ്രോയിഡറി ഒക്കെ ചെയ്യോ?
3: ഇല്ല, അത് ചെയ്യൂല, സ്റ്റിച്ചിങ്ങിന്റെ ഇതുള്ളു.
2: ആണോ? തസ്ന എവിടെ താമസിക്കുന്നേ?
3: മട്ടാഞ്ചേരിയില്.
2: മട്ടാഞ്ചേരിയിൽ എന്തുണ്ട് വിശേഷം?
3: മഴയുണ്ടോ
2: അവിടെ?
3: ഇല്ല.
2: മട്ടാഞ്ചേരിയിൽ എവിടെയാ?
3: ഞങ്ങള് പോലീസ് സ്റ്റേഷന്റെയൊക്കെ അവിടെ അടുത്തായിട്ട്.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്, ഞാനുണ്ട്.
2: അവരുടെയൊക്കെ പേരെന്താ?
3: ഒരാളുടെ മുട്ടാളുടെ പേര് ഫർഹാൻ, രണ്ടാമത്തത് ഫർസാന, 3 ഫൈസാൻ.
2: ആ, ഉമ്മച്ചി എഴുതിയിട്ടുണ്ട് എന്റെ 2 മകൾ മട്ടാഞ്ചേരിയിൽ താമസം, 3 മക്കൾ.
3: ഉമ്മയായിരിക്കൂല, വാപ്പയായിരിക്കുള്ളൂ, വാപ്പയാണ് ഇതിന്റെയൊക്കെ ആള്.
2: ആ, ഉമ്മയാണ്, ഉമ്മയുടെ നമ്പറാണ് വെച്ചിരിക്കുന്നത്.
3: ആ, വാപ്പ എഴുതോളൂ, വാപ്പ എപ്പോഴും പറയും.
2: ആ, വാപ്പ എന്താ ചെയ്യുന്നേ?
3: വാപ്പ ഇങ്ങനെ മറ്റേ ഇതിന്റെ ക്രാഫ്റ്റിന്റെ ഒക്കെ ആയിട്ടുള്ള
2: ജോലിയാണല്ലേ. തസ്നയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യണേ?

0: സ്പ്രിംഗാണ്. എറണാകുളത്ത് ഞങ്ങൾക്ക് ഒരു ഷോപ്പ് ഉണ്ട്, ഹോട്ടൽ ഉണ്ട്, പിന്നെ ഇപ്പൊ ബാംഗ്ലൂര് ഒരെണ്ണം ഓപ്പൺ ആയിട്ടുണ്ട്, ബിരിയാണിയുടെ. ഇപ്പൊ എന്റെ അമ്മേനകയില്ലേ, ആള് ഇവിടെ നിന്ന് വെച്ചു കൊടുത്തു വിടുന്നതാണ്. ആസിഫ് ഖാലിദ്.
1: ആസിഫ് ഖാലിദ്. ഓക്കെ,
0: ആ
1: അപ്പൊ നല്ല രുചിയുള്ള ബിരിയാണി കഴിക്കാം തസ്നയ്ക്കും കുടുംബത്തിനും.
0: അതെ അതെ.
1: കാറ്ററിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ?
0: ആ ചെറുതിലെ വാപ്പാടെ ഇത് കണ്ടിട്ട് പഠിച്ചതാണ്.
1: പാരമ്പര്യമായിട്ട്
0: വാപ്പ
1: കിട്ടിയ കഴിവാണല്ലേ.
0: ഫാദർ ഇത് തന്നെയായിരുന്നു ബിസിനസ്, അപ്പൊ അങ്ങനെ കണ്ട് പഠിച്ചതാണ്.
1: ആണോ? വാപ്പന്റെ പേരെന്താ?
0: വാപ്പ എന്റെ പേര് ഖാലിദ്. അത് മരിച്ചുപോയി, മക്കളാണ് ചെയ്യണത്, രണ്ടു
1: കഴിവുകളൊക്കെ
0: മക്കളും
1: മകനും
0: ചെയ്യും.
1: കിട്ടിയിട്ടുണ്ട്.
0: അതെ അതെ.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
0: മക്കൾ ഒരാള് പ്ലസ് ടുവില്, രണ്ടാമത്തെ ആള് 10-ലേക്കായി, മൂന്നാമത്തെ ആള് 5-ല്.
1: അവിടെ അടുത്ത സ്കൂളിലൊക്കെ ആണോ?
0: അതെ അതെ.
1: ഏത് സ്കൂളാ?
0: ഒരാള് മറ്റേ കൽവറ്റില്, ഒരാള് ഫാറ്റിന സ്കൂള്, പിന്നെ ഒരാള് അടുത്ത് തന്നെയാണ്.
1: ഈ കത്തയച്ച് വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെയും പേരെന്നോട് പറഞ്ഞേ.
0: യൂസഫ് നസീമ.
1: ആ, നസീമ ഉമ്മയാണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, മോള് തന്നെ സംസാരിക്കും, ഒന്നും കൂടി തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെ വേറെ വിശേഷങ്ങൾ?
0: പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല.
1: അപ്പൊ ഇന്ന് ബിരിയാണി ആണോ?
0: അതെ അതെ.
1: എന്നും ബിരിയാണി ആണോ?
0: എന്നും ബിരിയാണി അല്ല, ഫ്രൈഡേ ബിരിയാണി, ഇറച്ചിച്ചോറ് അങ്ങനെയൊക്കെ ആയിരിക്കും.
1: ഓക്കെ ഓക്കെ. ഇന്നിപ്പോ ഏതാ പാട്ട് കേൾക്കേണ്ടത്?
0: ഏതെങ്കിലും ഒരു നല്ല പാട്ടാ മതി.
1: എന്നാലും പഴയ പാട്ടാണോ?
0: മെലഡിയൊക്കെ ആയിട്ടുള്ളത്. അധികം പഴയത് വേണ്ട, ഇപ്പത്തെ എനിക്ക് കിട്ടണില്ല. ഏതെങ്കിലും വെച്ചോ.
1: ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും ഒക്കെ ഇഷ്ടമുള്ള പാട്ടേതാ?
0: അവർക്ക് എല്ലാം ഇഷ്ടമൊന്നും അങ്ങനെയൊന്നുമില്ല, എപ്പോഴും റേഡിയോ വെച്ചിരിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും.
1: അപ്പൊ പിന്നെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടും, എല്ലാ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാ?
0: അതെ അതെ. ഞാനിവിടെ ഒക്കെ വെക്കും റേഡിയോ ഒക്കെ, സമയം കിട്ടുന്നവരെയൊക്കെ വെക്കും.
1: എങ്ങനെയാ റേഡിയോ കേൾക്കുന്നത്? റേഡിയോ ആണോ അതേ മൊബൈലിലാണോ?
0: റേഡിയോ ആയിട്ടുണ്ട്, എനിക്ക് വാപ്പ തന്നെ വാങ്ങിച്ചതെന്നാണ്.
1: വാപ്പ ഒരു റേഡിയോ സ്നേഹിയാന്നറിയാം. എപ്പോഴും കത്തൊക്കെ അയക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ.
0: രാത്രിയൊക്കെ ഇരുന്ന് കേൾക്കും ഞാൻ.
1: ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാ മതിയോ? ഞാന്
0: മതി മതി മതി.
1: ഓക്കെ, അപ്പൊ സംസാരിക്കാൻ
0: പറ്റിയതിൽ വലിയ സന്തോഷം.
1: എനിക്കും സന്തോഷം. പിന്നെ ഒരുപാട് പരിപാടികളൊക്കെ കേൾക്കുന്നു അറിഞ്ഞത് അതും വലിയ സന്തോഷം. ഉമ്മച്ചിയോട് അന്വേഷണം പറയാ, വാപ്പച്ചിയോട് അന്വേഷണം പറയാ, വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം പറയാ കേട്ടോ. ഇതാ വെച്ചോട്ടെ എന്നാല്.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു താങ്ക് യു.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഹലോ, ഇത് രമേശ് ബാബു സാറാണോ?
3: അതെ,
2: രമേശ് ബാബു തിരുവിഴ.
3: ആ,
2: ഇത് ആകാശവാണി എന്നാണ് വിളിക്കണേ. നമസ്കാരം, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിമല ഒരു കത്ത് അയച്ചിട്ടുണ്ട്. പറഞ്ഞിരുന്നോ? ഓക്കെ, എങ്ങനെയാ പരിചയം?
3: ഞങ്ങൾ കരയോഗത്തിന്റെ പുള്ളിക്കാരി എൻഎസ്എസ് കരയോഗത്തിന്റെ സമാജം.
2: അപ്പൊ സുഹൃത്തുക്കളാണ്?
3: അതെ.
2: ആ ശരി, എന്തൊക്കെയാ തിരുവിഴയിലെ വിശേഷങ്ങള്?
3: ആ, തിരുവിഴയില് നല്ല വിശേഷങ്ങള്.
2: മഴയൊക്കെ ഉണ്ടോ?
3: മഴയൊക്കെ ഉണ്ട്. ക്ഷേത്രമൊക്കെ നന്നായിട്ട് പോകുന്നു. ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയൊക്കെ ആയിരുന്നു.
2: സാർ ഇപ്പൊ എന്ത് ചെയ്യുമായിരുന്നു? ഊണ് കഴിച്ചോ?
3: അല്ല, ഞാൻ ഇവിടെ ഊണ് കഴിച്ചില്ല, റെസ്റ്റ് ഇരിക്കുന്നു. അതെ.
2: ഓക്കെ, റേഡിയോ കേൾക്കാറുണ്ടോ?
3: കേൾക്കാറുണ്ട്. വൈകിട്ടൊക്കെ കേൾക്കാറും പറ്റാറില്ല, രാവിലെ ഒന്നും സമയം കിട്ടാറില്ല. പല കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമ്പലത്തിലേക്ക് പോകും, അവിടെ പോണോണ്ട്.
2: ആ ശരി, തിരക്ക് പിടിച്ച ജീവിതമാണ് അല്ലേ?
3: തിരക്ക് പിടിച്ച ജീവിതമാണ്.
2: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് എന്റെ വൈഫുണ്ട്, പിന്നെ വൈഫിന്റെ അമ്മയുണ്ട്, എന്റെ മദറുണ്ട്, മദറിനായുണ്ട്.
2: ഓക്കെ, രണ്ടാളും സുഖമായിട്ടിരിക്കുന്നോ?
3: ആ, രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു.
2: ആ, പിന്നെ മറ്റുള്ളവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അവരുടെ കാര്യം സ്പെഷ്യലായിട്ട് ചോദിച്ചതാ, പ്രായമായ ആളുകളായതുകൊണ്ട്.
3: ആ, പ്രായമായ ആൾക്കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് ടീച്ചറായിരുന്നു, പുള്ളിക്കാരി റിട്ടയർ ആയി.
2: എന്താണ് ടീച്ചറിന്റെ പേര്?
3: ടീച്ചറിന്റെ പേര് ജയശ്രീ. അമ്മമാരുടെ പേര് ഗോപിക റാണി. അമ്മായി അമ്മയുടെ പേര് ഗോപിക റാണി. അമ്മയുടെ പേര് രാധാമണി അമ്മ. ഇന്നവരൊക്കെ 80 above 80 ആണ്
2: അവരൊക്കെ. രണ്ടാളും കൂട്ടുകൂടി അങ്ങനെ നടന്നോളുമായിരിക്കും.
3: കുഴപ്പമില്ല.
2: ഓക്കെ ഓക്കെ. ഇപ്പൊ ടീച്ചർ ഇപ്പൊ സ്കൂളിൽ പോയതാണോ അതോ വീട്ടിലുണ്ടോ?
3: റിട്ടയർഡാ.
2: ആണല്ലേ, സാറും റിട്ടയർഡ് ആണെന്ന് തോന്നുന്നു അല്ലെ കത്തില്?
3: ഞാൻ ബാങ്കായിരുന്നു, ബാങ്കാണ്. 2022 റിട്ടയർ ആയി.
2: ഓക്കെ ഓക്കെ. മക്കളൊക്കെയോ?
3: മക്കള് രണ്ട് മക്കള് ഡോക്ടർമാരാണ്. മൂത്താള് ഗീതാഞ്ജലി, ഇളയാള് ഐശ്വര്യലക്ഷ്മി.
2: നാട്ടിൽ തന്നെയാണോ?
3: നാട്ടിൽ തന്നെ. ഒരു വിവാഹമൊക്കെ കഴിച്ചു. രണ്ടും പെൺകുട്ടികളാ. മൂത്തയാള് ഗൈനിക്കാണ്, പുള്ളിക്കാരി കരുനാഗപ്പള്ളി. ഇളയാള് ഡെന്റിലാണ്.
2: ഡെന്റിസ്റ്റ് ആണല്ലേ?
3: അതെ അതെ.
2: ഓക്കെ.

0: ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എഫ്എമ്മിന്റെ പരിപാടികളൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കുന്നത് നല്ല പരിപാടികളൊക്കെയാണ്.
0: സന്തോഷം. എങ്ങനെയാ കേൾക്കുന്നത്, റേഡിയോയിലാണോ അതോ മൊബൈലിലാണോ?
1: റേഡിയോയില്, റേഡിയോയില്.
0: സമയം തിരക്കുള്ളപ്പോ മൊബൈലിലും കേൾക്കാം.
1: മൊബൈലിലെ ഏതാ പ്രത്യേക ആപ്പുണ്ടോ?
0: പ്രത്യേക ആപ്പുണ്ട്, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ടല്ലോ, ന്യൂസ് ഓൺ എയർ. ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നമുക്ക് എല്ലാ സ്റ്റേഷനുകളും കിട്ടും, കൊച്ചി എഫും കിട്ടും കേട്ടോ.
1: ഇപ്പൊ
0: നമ്മള് പുറത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. ന്യൂസ് ഓൺ എയർ ആപ്പ് കേട്ടോ.
1: ഓക്കെ.
0: അപ്പോ നമ്മുടെ വിമല ചേച്ചി പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനെ, ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: പഴയ പാട്ടുകള്, സ്വപ്നങ്ങളെ, സ്വപ്നങ്ങളെ എന്നുള്ള പാട്ടില്ലേ, സ്വപ്നങ്ങളെ, സ്വർഗകുമാരികളല്ലോ.
0: ഓക്കെ, അത് കേൾപ്പിച്ചു തരാം.
1: മദർ ഇൻ ലാ മ്യൂസിക് ടീച്ചർ ആയിരുന്നു.
0: ആണോ, എവിടെയായിരുന്നു?
1: സ്കൂളിലെ ടീച്ചർ ആയിരുന്നു.
0: അപ്പൊ അങ്ങനെ പാടുന്ന കഴിവ് വീട്ടിൽ ആർക്കെങ്കിലും വേറെ ഉണ്ടോ?
1: പിന്നെ എല്ലാരും പാടും, എന്റെ അനിയത്തി, വൈഫിന്റെ അനിയത്തി പാടും, അമ്മ പാടും, അയ്യമ്മ പാടും. കച്ചേരിയൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ് മ്യൂസിക്.
0: ഓ സന്തോഷം. അപ്പൊ ഈ വിമല ചേച്ചിയോട് അന്വേഷണം പറയുക.
1: പറഞ്ഞേക്കാം,
0: പറയണം കേട്ടോ. പ്രത്യേകിച്ച് എല്ലാരോടും പ്രത്യേക അന്വേഷണം പറയുക, വീട്ടിലും അമ്മമാരെ പ്രത്യേകിച്ചും ഞാൻ തിരക്കിയെന്ന്
1: പറഞ്ഞേക്കാം.
0: ഓക്കെ സന്തോഷം. ഓക്കെ എന്നാ വെച്ചോട്ടെ.
1: ശരി
0: ശരി, താങ്ക് യു, താങ്ക് യു.

0: ആകാശവാണി FM വാർത്തകൾ.
1: പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ക്യാൻസറിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ IMA തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റിലെ രണ്ടാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. ഒന്നാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2:30. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഡൌട്ട് എന്ന ചിത്രത്തിനുവേണ്ടി രാണു മുഖർജി പാടിയ ഗാനം. ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നു AR റഹ്മാൻ.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഇനി ന്യൂയോർക്ക് എന്ന ചിത്രത്തിലെ ഗാനം മോഹിത് ചൗഹാൻ പാടിയത്.

0: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഉദിത് നാരായൺ, സാധന സർഗം എന്നിവർ പാടിയ ഗാനം. ഇനി ചിത്രം മധുഹോഷി.

പരംസുന്ദരി എന്ന ചിത്രത്തിലെ ഗാനം ഇനി അമിതാഭ് ഭട്ടാചാര്യ രചിച്ച് സച്ചിൻ ജിഗാർ ഈണം പകർന്ന് സോനു നിഗം, കൃഷ്ണകാലി എന്നിവർ പാടിയത്.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശം.

0: ഉദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുകയാണ്. ഇനി സിറ്റി ലൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം ജീത് ഗാംഗുലി പാടിയത്.

കൊച്ചു കൊച്ചു ഹോത്താ ഹേ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനം ഇനി. ഗാനരചന സമീർ, സംഗീതം ജതിൻ ലളിത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജസ്ഥാൻ

0: ിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെയും പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിനോദസഞ്ചാരം, വ്യവസായം, തൊഴിൽ മേഖലകൾക്ക് പദ്ധതി പുത്തനുണർവ് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന നിസ്തുലമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കെന്ന് മന്ത്രി MLiju. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് നമ്പ്യാർകുന്ന് ചെമ്പകക്കുണ്ട് പ്രദേശത്ത് സെൻസസ് ജോലിക്കിടെ അധ്യാപകന് നായയുടെ ആക്രമണം. ചീരാൽ AUP സ്കൂളിലെ അധ്യാപകൻ ഷിംജിത്തിനാണ് നായയുടെ കടിയേറ്റത്. പത്തനംതിട്ട കോന്നി കൂടലിൽ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി സ്കൂൾ കൌൺസിലിംഗിനിടെ 13-കാരിയുടെ വെളിപ്പെടുത്തൽ. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:26. ഇപ്പോൾ സോമേഷ് കുമാർ പാടിയ ഗസലുകൾ.

0: സോമേഷ് കുമാർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡും.
1: കൊച്ചി വേവ്സ്.
0: കൊച്ചി വേവ്സിൽ ഇന്ന് ലോസ് ഹൈവേ എന്ന ആൽബത്തിനു വേണ്ടി ബോൺ ജോവി പാടിയ ഗാനങ്ങൾ.

ോന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, ധൻവിക്കുട്ടന് പാട്ട് വെച്ചു തരാലോ. അടുത്ത പാട്ട് ധൻവിക്ക് വേണ്ടിട്ടാട്ടോ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഒരു മെസ്സേജ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. നമസ്കാരം നാലുമണിപ്പൂവേ, സുഖാണോ? എന്റെ പേര് ആതിര, ഞാൻ കാക്കനാട് രാജഗിരി കോളേജിന്റെ അടുത്തുനിന്നാണ്. ഞങ്ങളുടെ പ്രിന്റിംഗ് ഷോപ്പിലെയും അതുപോലെ ഞങ്ങൾക്കൊരു ബേക്കറി ഉണ്ട്, അവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണേ. നാലുമണിപ്പൂവിന്റെ സ്ഥിരം കേൾവിക്കാരാണ്, ഞങ്ങൾക്ക് ഈ പരിപാടി ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ആതിര, എന്തായാലും ഞങ്ങളുടെ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അടുത്ത പാട്ടുകൂടെ കേട്ടോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണേ.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ശ്രീമൂല നഗരം സുനി സുകുമാരനാണ്. ഇന്ന് എന്റെ ഫ്രണ്ട് സുകന്യ വിജേഷിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, അപ്പോൾ ഫ്രണ്ടിന് പിറന്നാൾ ആശംസകൾ നേരുന്നു, ഒപ്പം പാട്ടും വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? എന്റെ പേര് അലേഗ്രിയ. എന്റെ വീട് ഇടക്കൊച്ചി പാമ്പായി മൂലയിലാണ്. എനിക്ക് ധീമാ എന്ന് തുടങ്ങുന്ന സോങ് വെച്ചേരോ, ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചേരാലോ. സുബൈർ പാനായിക്കുളത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞ്. അതുപോലെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എന്റെ പേര് കണ്ണൻ, സ്ഥലം മൂവാറ്റുപുഴ. എനിക്കൊരു പാട്ട് വെച്ച് തരണം. എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ണനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് കേൾക്കാം.

0: മാഷേ, സുഖാണോ?
1: ആ, സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ മലയാറ്റൂരടുത്തുള്ള അകനാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ കൂട്ടുകാരി മഞ്ജുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിദ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായി അവളെ കണ്ടിട്ട്. പണ്ട് ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. മലയാറ്റൂർ പോയാലും ഞാൻ എപ്പോൾ മലയാറ്റൂർ പോയാലും എന്റെ കൂട്ടുകാരിയെ നോക്കും. പക്ഷേ ഇന്ന് വരെയും അവളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. മെസ്സേജ് വായിക്കുമ്പോൾ മഞ്ജു കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് ഒരു കൂട്ടുകാരിയെ മിസ് ചെയ്യുന്നതിന്റെ സങ്കടമൊക്കെ ആ മെസ്സേജിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെസ്സേജ്, വിദ്യയുടെ ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ മഞ്ജു. അപ്പം എന്തായാലും മഞ്ജുവിന് വേണ്ടിയിട്ട് പാട്ട് പറഞ്ഞിട്ടുണ്ട്, പാട്ട് വെച്ചുതരാം. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് വിഷ്ണു, ഖത്തറിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് സാഹസം എന്ന സിനിമയിലെ സന്തത സഖിയെ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്റെ അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും എന്റെ അമ്മുമ്മയ്ക്കും അച്ഛമ്മയ്ക്കും വേണ്ടിയിട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തരുമെന്നൊന്നും ചോദിക്കണ്ട, തന്നിരിക്കും. ഈ പാട്ട് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ നിന്നും വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ട് ഇതായിരുന്നു.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മാളുവാണ് കഞ്ഞിക്കുഴിയിൽ നിന്നും. എൻ്റെ മകൾ അനുശ്രീ, അനിയത്തിയുടെ മകൻ ശങ്കരൻ എന്ന് വിളിക്കുന്ന ഈവാൻ, ഞങ്ങളുടെ അച്ഛൻ ബാബു, അമ്മ ഉഷ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു നല്ല പാട്ട് വെച്ച് തരൂ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ, എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാലോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അർച്ചനയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ അമ്മയും ഞാനും എന്നും ഈ പരിപാടി കേൾക്കാറുണ്ട്. എനിക്ക് വിലായത്ത് ബുദ്ധ എന്ന മൂവിയിലെ കാട്ടുരാസ എന്ന പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചു തരാലോ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് തിരുവൈരാണിക്കുളത്ത് നിന്നും ഭജൻലാൽ എന്നാളാണ്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, എന്റെ പ്രിയപ്പെട്ട ചേച്ചി അബ്ദയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ? ഈ പരിപാടി ആസ്വദിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് നന്ദന അനിൽ എന്നാണ്. എന്റെ വീട് മൂവാറ്റുപുഴയാണ്. എനിക്ക് മന്നൻ എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചു തരാലോ.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഇരിഞ്ഞാലക്കുട ചേലൂർ എന്ന സ്ഥലത്തു നിന്ന് ആട്ടോ അയച്ചിരിക്കുന്നത്. ചേലൂർ എന്ന് തന്നെയാണോ? തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് അറിയില്ല സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേര്, അതുകൊണ്ടാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമൃത സുനിയാണ്. ഹലോ, നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകള് കാവേരിക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. ഞാൻ അനുലക്ഷ്മിയാണ്, എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ബാഹുബലി 2-ലെ കണ്ണാ നീ ഉറങ്ങട എന്ന, മുകിൽ വർണ്ണ മുകുന്ദ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ.

അടുത്ത മെസ്സേജ് നോക്കാം. അൻസാറാണ് തോപ്പുംപടിയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവിടെ ഒരു സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്, അവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു മെസ്സേജുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പറവൂരിൽ നിന്നും ഐശ്വര്യ രാജീവാണ്. എനിക്ക് ഉയരെ എന്ന സിനിമയിലെ പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നാലുമണിപ്പൂവേ സുഖല്ലേ, ഞാൻ കട്ടച്ചിറയിൽ നിന്നും അഞ്ജു ആണ്. തുറവൂറുള്ള എന്റെ കുട്ടാച്ചനും സുലാമയ്ക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ അഞ്ജു, വെച്ചു കൊടുക്കാലോ. ഇതാ എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു അടുത്ത ഗാനം.

ഇന്നത്തെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തുന്ന ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 6 സർവകലാശാലയിലെ സെമിനാർ കോംപ്ലക്സിൽ വെച്ച് നടത്തുന്നു. SC/ST വിഭാഗത്തിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷനും ഇതോടൊപ്പം നടത്തും. രജിസ്ട്രേഷൻ സമയം അന്നേ ദിവസം രാവിലെ 10 മുതൽ 11 വരെ. വിശദവിവരങ്ങൾക്ക് 9778783191 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9778783191.
1: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: ആ മാഷേ, സുഖമാണോ?
4: ആ, സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
6: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
6: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് റിസോഴ്സസ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. വിശദവിവരങ്ങൾക്ക് 9995113019 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9995113019.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
8: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
8: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: അട്ടപ്പാടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റ് വിഭാഗക്കാരെയും പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 രാവിലെ 11 അട്ടപ്പാടി MRSൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0492425347. നമ്പർ ഒരിക്കൽ കൂടി 0492425347. പാലക്കാട് ജില്ലയിലെ സ്റ്റേറ്റ് റിസോഴ്സസ് സെന്ററിന് കീഴിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിന്റെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഈ മാസം 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി FM വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി.

0: ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറൂപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 5 മണി കഴിഞ്ഞ് 3:02. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സാഗരം സാക്ഷി. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശരത്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: അടുത്ത ഗാനം ധ്രുവം എന്ന പടത്തിൽ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം സ്നേഹപൂർവം അന്ന. ഷിബു ചക്രവർത്തിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് രാജു സിംഗ്.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: 5G ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഹരിഹരൻ പാടിയ ഗാനം ചിത്രം സ്നേഹവീട്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം നൽകിയത് ഇളയരാജ.

സമയം 5:30:35. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചെപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
1: വിഡ്ഢികളായ മൃഗങ്ങൾ അവനെ ദൈവമെന്ന് വിളിക്കട്ടെ, പക്ഷെ ഞാൻ എന്റെ ബുദ്ധി പണയം വെച്ചിട്ടില്ല. എടാ കപടവേഷക്കാരാ, നിന്റെ ഈ നീലമുഖംമൂടി ഞാൻ ഉടനെ അഴിച്ചു മാറ്റും.
2: എന്തുട്ടേ ഗടി പറയണേ, ഞാൻ ആരാന്ന് അറിയിഷ്ടാ നിങ്ങക്ക്? ഈ ഗടിയുടെ സൗണ്ട് എടാ കേട്ടിട്ടുണ്ടല്ലോ.
0: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
3: ചിത്രം ചകോരം, പാടിയവർ യേശുദാസ്, സുജാത മോഹൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

ഗിരീഷ് പൂത്തഞ്ചേരിയുടെ വരികൾ വിദ്യാസാഗർ ചിട്ടപ്പെടുത്തി. എം ജി ശ്രീകുമാറിനൊപ്പം ചിത്രപാടിയ ഗാനം. ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ചിത്രം രാത്രിമഴ, ഹരിഹരൻ പാടിയ ഗാനം, ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രമേശ് നാരായണൻ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഗായത്രി അശോകൻ പാടിയ ഗാനം ചിത്രം മുല്ല. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, മിൻമിനി എന്നിവർ പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം രാജാമണി.

0: മുഴുശുണ്ടി മുരാച്ചിക്ക് പൂക്കണ വേണം, യുവറാണി യുവറോണ ചാടമാറ്റണം.
1: മുഴുശുണ്ടി മുരാച്ചിക്ക് പൂക്കണ വേണം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:46. ഇനി 6 മണിക്ക് കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും

0: സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
1: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ആകാശവാണി കൊച്ചി FM 102.3.
3: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00, ശനിയാഴ്ചകളിൽ രാവിലെ 8:00. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി. കാർഷിക യന്ത്രവൽക്കരണത്തിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്മാമിനെക്കുറിച്ച് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വിദ്യാർത്ഥികളുടെ ബസ് യാത്രയും അവരുടെ അവകാശങ്ങളും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
2: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവായി.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
6: യെസ്.
5: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല, എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
6: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
6: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹൈ റിസ്ക് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സ്റ്റാറി തോമസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ.

0: 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ആ മാഷേ, സുഖമാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
5: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹനീഫ അഷ്റഫി. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, തിരുനല്ലൂർ കരുണാകരന്റെ ഗാന്ധാരി എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം. 7:05 ഉപഭോക്താക്കൾ അറിയാൻ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, മത്സര പരീക്ഷകളുടെ വിശ്വാസീയത നഷ്ടമാകുന്നുവോ. തുടർന്ന് 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മൊട്ടുകൾ, തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഇതേ തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:35 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8:45 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായ വേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വാർത്തകളെ തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
7: എന്നും രാവിലെ 10:30
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: നാളെ ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മച്ചിന്ത്. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. കാർഷിക ജീവനം. വിവിധയിനം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി

0: അജിത പി കെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്ത അവലോകനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഇവനിംഗ്. ഇതിൽ സമകാലികം. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവോ? 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. വൈഷ്ണവി പി നായിക്, നവനീത ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ് എന്നിവർ പാടിയ കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി സേവന വാർത്തകൾ, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 20:08. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. എസ് ജാനകി പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എ ടി ഉമ്മർ.

മധുരം ഗീതം പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ട ഗാനം പാടിയത് എസ് ജാനകി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത് കേൾക്കാം.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ മകൾക്ക് IIT NIT എൻട്രൻസ് പരിശീലനത്തിനുള്ള ധനസഹായത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിംഗാണ് നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച, ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ഈ മാസം 15-ാം തീയതിക്ക് മുൻപായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഇതാണ്: 04-868-23-45-05, 04-868-23-45-05. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യെ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൗകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഡിസംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-862-29-74-75, 04-862-29-74-75.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് നടത്തുന്ന 5-ഇയർ ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സിലേക്ക് റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 6-ന് നടത്തും. ക്യുസാറ്റ് കാറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 6-ന് രാവിലെ 10 മണിക്ക് മുൻപായി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു ഫോൺ നമ്പർ കൂടി പറയാം, 0484-2-86-23-01. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-86-23-01 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 43 സെക്കൻഡ്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം.

0: സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7:00 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തടിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം

0: കുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29, 30, July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29 തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120th മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച 2nd ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള

ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രി സി പി ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽപ്പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138 ക്ലോസ് 1 പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ബിജെപി അംഗം വി മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. ജൂൺ 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് ബിജെപി അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് സിപിഎം അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനു ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാസമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി.
എൽ ഡി എഫ് പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ ബി ജെ പി അംഗം വി മുരളീധരൻ പ്രമേയത്തിന്

0: മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗത മന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് July 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.
1: ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടാകും. ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.1°C. കുറഞ്ഞ താപനില 23.5°C. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 50:28. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇതാരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: കേന്ദ്ര സർക്കാർ പദ്ധതിയായ SMAM അഥവാ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയെക്കുറിച്ച് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു.
7: കാർഷിക മേഖലയിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കൃഷി മേഖലയിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അങ്ങനെയുള്ള പദ്ധതികളിൽ ഏറ്റവും പ്രധാനമായി കേരളത്തിൽ നടക്കുന്നൊരു പദ്ധതിയാണ് SMAM അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം ഈ ചെറുകിട നാമമാത്രമായ

കർഷകരിലേക്ക് അവർക്ക് സബ്സിഡി രീതിയിൽ മെഷീനറികൾ ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ഫാം പവർ അവൈലബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ കൂടുതൽ കൃഷി മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുമാണ് പദ്ധതി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 2014-15 പദ്ധതി ആരംഭിച്ചിരുന്നത്. ആ സമയങ്ങളിൽ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയ ഒരു പദ്ധതിയായിരുന്നത്. എന്നാൽ 2020 മുതൽ വളരെ സുതാര്യമായി ഓൺലൈൻ മോഡിലൂടെയാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ കീഴിൽ പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻ്റാണ് നമുക്ക് വരുന്നത്. ഒന്ന്, വ്യക്തിഗത കർഷകർക്ക് ഇൻഡിവിജ്വൽ ഫാമേഴ്സിന് 40-60% വരെ സബ്സിഡിയോടുകൂടെ കാർഷിക യന്ത്രങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർഷകരുടെ രജിസ്റ്റേർഡ് സംഘങ്ങൾ, അതുപോലെ FPOs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതുകൂടാതെ SSGs, അങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് 10 ലക്ഷം വരെയുള്ള മെഷീനറികൾ 80% സബ്സിഡിയോടുകൂടെ വാങ്ങിക്കാവുന്നതാണ്. ഇതിൽ വ്യക്തിഗതമായ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാം എന്നുള്ളത് എപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഫാമേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് കൃഷിഭൂമി എത്ര ഏക്കറോളം വേണം, കൃഷിഭൂമിയുടെ ഏരിയ കൂടുന്നതനുസരിച്ച് സബ്സിഡിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു സംശയമായിട്ട് എപ്പോഴും കർഷകരുടെ ഇടയിൽ കണ്ടുവരുന്നത്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കർഷകൻ സ്വന്തമായി കേരളത്തിൽ ഭൂമിയുള്ള, കേരളത്തിൽ അഡ്രസ്സുള്ള, ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഉള്ള ഒരാളാണെങ്കിൽ, അയാൾക്ക് 50 സെന്റ് ഭൂമിയാണുള്ളതെങ്കിൽ പോലും ആ ഭൂമിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഭൂനികുതി അടച്ച റെസീപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കർഷകന് ഈ സ്മാം പദ്ധതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതായത് ആ കർഷകൻ കേരളത്തിലെ ആധാർ അഡ്രസ്സുള്ള ഒരാളായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഭൂനികുതി അടച്ച റെസീപ്റ്റ്, ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് ആയിട്ട് കൂടെ വരുന്നത് അവരുടെ ഒരു ബാങ്ക് പാസ്ബുക്ക്. ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്കാണ് സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കർഷകർക്ക് ആ അവരുടെ ഉപയോഗിക്കുന്ന ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു കോപ്പിയും അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇതല്ലാതെ ഇനി എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ, SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ SC ST സർട്ടിഫിക്കറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടതായിട്ട് വരും. പിന്നെ പറയുന്നത് കസ്റ്റം ഹയറിംഗ് സെൻറ്റർ, വാടക കേന്ദ്രങ്ങളാണ്. കർഷകരുടെ ഒരു രജിസ്റ്റേർഡ് ഗ്രൂപ്പ്, അവർക്ക് സ്വന്തമായി പാൻ കാർഡുള്ളത്, അതുപോലെ സംഘത്തിൻ്റെ പേര് തന്നെയുള്ള ബാങ്ക് പാസ്ബുക്ക്, മിനിമം ഒരു 8 മെമ്പറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാടക കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം വരെയുള്ള പ്രൊജക്റ്റുകൾ സമർപ്പിക്കാൻ പറ്റും. ഈ 10 ലക്ഷം വരെയുള്ള പ്രൊജക്റ്റുകളിൽ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 80% സബ്സിഡി എന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കർഷക ഗ്രൂപ്പുകൾക്ക് അവരുടെ 8 മെമ്പേഴ്സിൻ്റെ കൂടെ അവർക്ക് വാടക കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന യന്ത്രങ്ങൾ എത്ര നിരക്കിലാണ് വാടകയിൽ കൊടുക്കുന്നത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖയും അതുപോലെ രജിസ്റ്റർ ലോഗുകളെല്ലാം സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു രീതിയിലും നമ്മൾ സബ്സിഡിയിൽ വാങ്ങിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുകയോ മറ്റൊരു കർഷകർ മറിച്ച് വിൽക്കുകയോ ചെയ്യരുതെന്ന് വളരെ നിർബന്ധമായിട്ടും ഈ പദ്ധതി പ്രകാരം പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും വരുന്നത് സബ്സിഡിയുടെ നിരക്കിനെ കുറിച്ചാണ്. എപ്പോഴും 40% മുതൽ 80% വരെയാണ് സബ്സിഡി ലഭിക്കുന്നതെങ്കിൽ പറയുമെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് വ്യക്തിഗത കർഷകരുടെ കാര്യമാണ്. വ്യക്തിഗത കർഷകരിലേക്ക് വരുമ്പോൾ അവരുടെ സബ്സിഡി 40 മുതൽ 60 വരെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് കർഷകരുടെ ഭൂമി 5 ഏക്കറോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കർഷകരുടെ സബ്സിഡി 40% കുറയും. മറ്റ് കർഷകർ, അതായത് ചെറുകിട നാമമാത്ര കർഷകർക്ക് 50% തന്നെ സബ്സിഡി ലഭിക്കും. ഇതല്ലാതെ ഒരു കാറ്റഗറി വരുന്നതാണ് 60% സബ്സിഡി. അതെന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവെസ്റ്റ് എക്യുപ്മെൻറ്റ്സ്, ഡ്രയറുകൾ, അങ്ങനെയുള്ള പോസ്റ്റ് ഹാർവെസ്റ്റ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്ന കർഷകർക്ക് 60% സബ്സിഡി വരുന്നത്. പിന്നെ വരുന്നതാണ് 80%. ഈ 80% എപ്പോഴും വരുന്നത് കസ്റ്റം ഹയറിംഗ് സെൻറ്ററുകൾ, വാടക കേന്ദ്രങ്ങളായിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത് വരുന്നവർക്കാണ് 80% സബ്സിഡി വരുന്നത്. പിന്നെ എപ്പോഴും ഉള്ള മറ്റൊരു ഡൗട്ട്, എന്തൊക്കെ മെഷീനറികളാണ്, എപ്പോഴും വലിയ വലിയ കാർഷിക യന്ത്രങ്ങൾ മാത്രമാണോ സബ്സിഡി സ്കീമിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് എന്നാണ് എല്ലാ കർഷകർക്കുള്ള ഒരു സംശയം. പക്ഷേ അങ്ങനെയല്ല, ഈ സ്മാം പദ്ധതി മുഖേന ചെറിയ ഗാർഡൻ ടൂൾസ് മുതൽ വലിയ കമ്പൈൻ ഹാർവെസ്റ്റർ വരെ നമുക്ക് സബ്സിഡിയിൽ വാങ്ങിക്കാവുന്നതാണ്. ഓരോ മെഷീനറികൾക്കും അതിൻ്റേതായിട്ടുള്ള സബ്സിഡി ലിമിറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ സീലിങ്ങുകളും അവൈലബിളാണ്. ഗാർഡൻ ടൂൾസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ തൂമ്പ മുതൽ എന്തെങ്കിലും പ്രൂണിങ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസുകൾ നമുക്ക് സബ്സിഡിയിൽ വാങ്ങിക്കാം. അതുപോലെ തെങ്ങ് കയറുന്ന യന്ത്രം, വീൽ ബാരോ, പവർ വീഡറുകൾ പോലുള്ള ചെറിയ ചെറിയ കാർഷിക യന്ത്രങ്ങൾ, പിന്നെ മുന്നോട്ട് വരുന്തോറും പവർ ടില്ലറുകൾ, ട്രാക്ടറുകൾ, കമ്പൈൻ ഹാർവെസ്റ്ററുകൾ, അങ്ങനെയുള്ള മെഷീനറികൾ നമുക്ക് ഈ പദ്ധതി മുഖേന വാങ്ങിക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള ഡ്രയറുകൾ, അങ്ങനെയുള്ള മെഷീനറികളും സബ്സിഡിയിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്.
പിന്നെ ഇത്തവണ മുതൽ നമുക്ക് അഗ്രികൾച്ചർ ഡ്രോണുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഡ്രോണുകളും നമുക്ക് സബ്സിഡിയിൽ വാങ്ങിക്കാവുന്ന

0: ഇതാണ്, 50% തന്നെയാണ് സബ്സിഡി വരുന്നത് അഗ്രികൾച്ചർ ഡ്രോണുകൾക്കും. തൊട്ടു മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ രജിസ്ട്രേഷൻ ഇപ്പോൾ കൂടുതലും സുതാര്യമായിട്ടാണ് കസ്റ്റമറുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. agrimissionary.nic എന്നാണ് ഒരു പോർട്ടലിൻ്റെ പേര്. ഈ പോർട്ടൽ മുഖേന നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓൺലൈനായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ബേസിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്. ഒരു കർഷകന് വീട്ടിലിരുന്നുകൊണ്ട് തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ തൻ്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സിഡി റിലീസായോ എന്നറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സെല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. വളരെ സമയലാഭമായ ഒരു സ്കീം കൂടിയാണ് സ്മാം എന്ന് പറയുന്ന പദ്ധതി. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്നുള്ളത്, എപ്പോഴും കർഷകൻ മെഷീൻ വാങ്ങിച്ച ഉടനെ തന്നെ എനിക്ക് എപ്പോഴാണ് സബ്സിഡി കിട്ടുക, ഇന്ന് തന്നെ സബ്സിഡി കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ സബ്സിഡിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ ഇന്നും ഉണ്ടാകാറുണ്ട്.
1: മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ അപേക്ഷകൾ ഓൺലൈൻ ലോട്ടറി മൊഡ്യൂൾ മുഖേനയാണ് അപ്രൂവൽ ലഭിക്കുക. അതായത് July 1 മുതൽ August 3 വരെയുള്ള സമയത്തിൽ എപ്പോൾ വേണമെങ്കിലും കർഷകർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. August 4 വരുന്ന ഫസ്റ്റ് ലോട്ടറിയിൽ ആർക്കൊക്കെയാണോ അപ്രൂവൽ ലഭിക്കുന്നത് അവർക്ക് കാർഷിക യന്ത്രങ്ങൾ സബ്സിഡിയിൽ വാങ്ങിക്കാവുന്നതാണ്.
0: അതിനുശേഷമുള്ള പ്രൊസീജിയർ എല്ലാം ഡീലർ മുഖേന നിങ്ങളുടെ ബില്ല് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ബില്ല് വെരിഫൈ ചെയ്യാനെല്ലാം ഓൺലൈനായിട്ട് ഫോണിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഈ ബില്ല് വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കാർഷിക യന്ത്രം ഡീലർ കർഷകന് കൈമാറുന്നു. കർഷകന് കൈമാറുമ്പോൾ കർഷകനും ഡീലറും ഈ മെഷീനുമായിട്ടുള്ളൊരു ജോയിൻറ്റ് ഫോട്ടോ ആണ് അവർ ആദ്യം എടുക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞു. അതിനുശേഷം വരുന്നത് ഈ ബില്ല് വെരിഫൈ ചെയ്ത് ബന്ധപ്പെട്ട മാനുഫാക്ചർ അവരുടെ ഓഫീസർ ലോഗിനിലോട്ട് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വെച്ച് നമ്മുടെ ഈ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ സ്മാം പദ്ധതി ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിൽ നിന്നുള്ള ബന്ധപ്പെട്ട ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് വരും. വീടുകളിലേക്ക് വന്നതിന് ശേഷം നമുക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന മെഷീനറി ബില്ലുമായി ക്രോസ് വെരിഫൈ ചെയ്ത് എല്ലാം കൃത്യമായി തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷമാണ് കർഷകന്റെ അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക വരുന്നത്. എപ്പോഴും കർഷകൻ ചോദിക്കുന്ന ഒരു കാര്യം വാങ്ങിച്ച ഉടനെ തന്നെ നമുക്ക് സബ്സിഡി കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ഇത്തിരി കാലം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഓൺലൈൻ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സബ്സിഡി അക്കൗണ്ടിലോട്ട് വരുന്നത്. നമ്മുടെ സ്മാം പദ്ധതിയുടെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ടി റീജിയണൽ ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് സെന്ററാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരത്ത്. അതുമാത്രമല്ല ഈ പദ്ധതി കൈകാര്യം ചെയ്യുന്നത് വിവിധ ജില്ലകളിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രിയുടെ ഓഫീസിൽ നിന്നാണ്. പലപ്പോഴും ഒരു സംശയം, തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ സബ്സിഡിയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുമോ എന്ന് പല കർഷകരും വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും കൃഷിഭവൻ മുഖേനയല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത്, കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതുമാത്രമല്ല അവരെ വിളിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി അറിയാമെങ്കിൽ മൊബൈൽ ഫോൺ വഴി നമുക്ക് അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്ലിക്കേഷൻ നമ്പർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും നമുക്ക് സബ്സിഡി റിലീസായോ ഇല്ലയോ എന്നുള്ളത് വരെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ലോൺ സൗകര്യം ലഭ്യമാകുമോ എന്ന് കർഷകർക്ക് ഒരു സംശയമുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ടില്ലർ പോലെയുള്ള മെഷീനറികളും ട്രാക്ടർ, ഡ്രോണ്, കമ്പൈൻ ഹാർവസ്റ്റർ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഡീലറെ സമീപിച്ച് ലോൺ സൗകര്യം ലഭിക്കുമോ എന്നുള്ളൊരു സംശയം പറയാറുണ്ട്. ഈ കർഷകർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് AIF അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടെ ഉണ്ട്. ഈ പദ്ധതി മുഖേന പൊതുമേഖലാ ബാങ്കുകൾ വഴി ഫാമേഴ്സിന് അവരുടെ ബന്ധപ്പെട്ട ഒരു DPR സമർപ്പിക്കണം, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. അതുപോലെ ബാങ്കിന്റെ നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡിയോടുകൂടെ പലിശ ഇളവിൽ കർഷകർക്ക് ലോണ് ലഭിക്കുന്നതാണ്. ഇതൊരു 1-2 വീക്ക് എന്തായാലും ഒരു സമയം ഇതിനകത്ത് എടുക്കും. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരിയുമായി സംസാരിച്ച് നേരത്തെ തന്നെ നമുക്ക് ലോണിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ AIF പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ച് വെക്കേണ്ടതാണ്. അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ലോൺ സൗകര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ AIF പദ്ധതി മുഖേനയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കർഷകർ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം ഓൺലൈൻ ആണെന്നുള്ളത്. ചില കർഷകർക്ക് ഇപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട്. ആ കേസുകളിൽ നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ സെൻ്ററുകൾ സമീപിക്കാറുണ്ട്. അവിടെ നിന്നും സഹായം കിട്ടാത്ത സാഹചര്യത്തിൽ ക്യാംകോ പോലുള്ള സ്ഥാപനങ്ങൾ കർഷകർക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി നമുക്ക് വാട്സപ്പ് മുഖേന അയച്ചു തന്നു കഴിഞ്ഞാൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. സ്മാം പദ്ധതി മുഖേന സബ്സിഡിയോടുകൂടെ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാമെന്നുള്ളത് കർഷകർക്ക് വ്യക്തമായിരിക്കുന്നു. ഇതിൽ മറ്റൊരു സംശയമുള്ളത് ഏതൊക്കെ കാർഷിക യന്ത്രങ്ങളാണ് കർഷകർക്ക് സബ്സിഡിയോടുകൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്.

0: ആദ്യഘട്ടത്തിൽ നിലമൊരുക്കുക എന്നുള്ളൊരു പ്രിപ്പറേഷനാണ്. നിലമൊരുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർ ടില്ലറുകൾ, അതുപോലെ ട്രാക്ടറുകൾ, ട്രാക്ടറിനോടുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ, പറഞ്ഞ റോട്ടവേറ്റർ, കൾട്ടിവേറ്റർ, പ്ലൗ, അതുപോലുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ. ഇനി ചെറിയ കൃഷിയാണെങ്കിൽ, അടുക്കളത്തോട്ടങ്ങൾക്കൊക്കെ ആണെങ്കിൽ പവർ വീഡറുകൾ, ചെറിയ ചെറിയ പവർ വീഡറുകൾ, അങ്ങനെയുള്ള മെഷീനറികളെല്ലാം നമുക്ക് ഈ സബ്സിഡി പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പോകുമ്പോൾ വിള സംരക്ഷണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കൃഷിയിൽ. അതിലുൾപ്പെടുന്നതാണ് സ്പ്രേയറുകൾ, വിവിധ തരം സ്പ്രേയറുകൾ, മാനുവൽ ഓപ്പറേറ്റഡ് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ പവർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പ്രേയറുകൾ, അങ്ങനെയുള്ള മെഷീനറികളും സബ്സിഡിയോടുകൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബെയിലറുകൾ, അതുപോലെ ചാഫ് കട്ടറുകൾ തുടങ്ങിയ യന്ത്രങ്ങളും നമുക്ക് സബ്സിഡിയിൽ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രയറുകൾ, ഓയിൽ മില്ലുകൾ, ഡീഹസ്കറുകൾ, റൈസ് മില്ലുകൾ, ഇങ്ങനെയുള്ളതും നമുക്ക് 60% സബ്സിഡിയോടുകൂടെ SMAM പദ്ധതി മുഖേന സബ്സിഡിയിൽ ലഭ്യമാകുന്നതാണ്. കാർഷിക മേഖലയിൽ നിലമൊരുക്കുന്നത് മുതൽ കൊയ്തെടുക്കുന്നതുവരെയും അതുപോലെ തന്നെ റെസിഡ്യൂ മാനേജ്മെന്റ് രംഗങ്ങളിലും ഏറ്റവും കൂടുതൽ തൊഴിലാളി ക്ഷാമം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇത്തരം സബ്സിഡി പദ്ധതികൾ, SMAM പോലുള്ള സബ്സിഡി പദ്ധതികൾ കർഷകർ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. SMAM പദ്ധതിക്ക് വേണ്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ രജിസ്ട്രേഷൻ സഹായങ്ങൾക്കോ വേണ്ടി കാംകോയെ സമീപിക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ 9400865666. 9400865666. നന്ദി.
1: കേന്ദ്ര സർക്കാർ പദ്ധതിയായ SMAM അഥവാ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം. ഇനി കാർഷിക വാർത്തകൾ. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനു ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമെങ്കിലും പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ CRU.AGRIDIR@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ 0471-230-4481 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0471-230-4481 CRU.AGRIDIR@kerala.gov.in. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ അപേക്ഷിക്കാം. എയിംസ് പോർട്ടൽ www.aimsnew.kerala.gov.in വഴി അപേക്ഷിക്കാം. ഒരിക്കൽ കൂടി പറയാം. www

www.aimsnew.kerala.gov.in. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കാം. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുകളുമായോ 1800-4251 6661 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി പറയാം,

ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി പറയാം, 1800-425-1661. ഇനി അണിമംഗലം സാവിത്രി അന്തർജനം എഴുതിയാലപിച്ച ഒരു കൃഷിപ്പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം സുനീത പ്രസാദ്.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടാകും. ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 25,900 രൂപ, എറണാകുളം 22,200 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,500 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 13,700 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000 രൂപ, നാളികേരം തുണ്ടില്ലാത്തത് 1,000, എറണാകുളം 26,000 രൂപ, ആലുവ ക്വിൻ്റലിന് 4,800 രൂപ, തൊടുപുഴ 1,000 24,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,800 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,800 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,700 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 23,400 രൂപ, മൂവാറ്റുപുഴ 21,500 രൂപ, കോതമംഗലം 26,100 രൂപ, തൊടുപുഴ 25,800 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,71,000 രൂപ, ആലുവ 1,65,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,500 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 5,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,300 രൂപ, ആലുവ 4,300 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 8:00 FM ഹെൽത്ത് ലൈൻ. ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹൈ റിസ്ക് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സ്റ്റാറി തോമസുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക 8:00 FM ഹെൽത്ത് ലൈൻ. സമയം 7 മണി കഴിഞ്ഞ് 24:46. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 സാൽ പഹലെ ഭാരത് നെ സങ്കൽപ്പ ലിയാ ഥാ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായേംഗേ ഹം ഡിസൈൻ ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ കേ മന്ത്ര കോ ലേക്കർ ആഗേ ബഡേ ഓർ ആജ് ദേശ് കേ തീസരെ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ബി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ശുരു ഹോ റഹാ ഹൈ.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2-ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതി

0: ഉച്ചകോടികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണം

ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: FM ഈവനിംഗ്.
1: പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം FM ഈവനിംഗിലേക്ക്.

0: എഫ് എം ഇവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്രാനുഭവങ്ങൾ നമ്മളെ വളരെയധികം നിരാശരാക്കാറുണ്ട്. അത്തരത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു തൃശൂർ വടക്കാഞ്ചേരിയിൽ ബസ്സിൽ കയറാൻ അനുവാദം ചോദിച്ച് കൈകൂപ്പി അപേക്ഷിച്ച വിദ്യാർത്ഥിയുടെ ദൃശ്യം. 4 വിദ്യാർത്ഥികളെ മാത്രം ബസ്സിൽ കയറ്റി യാത്ര ആരംഭിക്കുകയും മറ്റു വിദ്യാർത്ഥികൾ എത്ര ആവശ്യപ്പെട്ടിട്ടും കയറ്റാൻ വിസമ്മതിക്കുകയുമായിരുന്നു കണ്ടക്ടർ. ചില ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നതും കൺസെഷൻ നിരക്കിന്റെ പേരിൽ സീറ്റിലിരുത്താത്തതും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ യാത്രാനുകൂല്യം നിഷേധിക്കുന്നതും നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. സ്വകാര്യ ബസ്സുകളിൽ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ.
3: പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ST തരാറില്ല. ഞങ്ങൾ ST എത്ര ചോദിച്ചാലും അവർ തരൂല. ഞങ്ങളുടെ ഒരു ഫുൾ ടിക്കറ്റ് എങ്ങനെയെങ്കിലും മേടിക്കും. ഞങ്ങളുടെ ആ സമയത്തൊക്കെ കാശൊന്നും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ ഉണ്ടായ ചില്ലറയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് അവർക്ക് കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ കാശില്ലെങ്കിലും കൂട്ടുകാർത്തിയുടെ ആരെങ്കിലുടേന്ന് ഞങ്ങൾ മേടിച്ചിട്ടാണ് ആ കാശ് കൊടുക്കുന്നത്. ST എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ടിക്കറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്.
4: പലപ്പോഴല്ല മിക്കപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റോപ്പിലോ ബസ് സ്റ്റോപ്പിലോ അല്ലാണ്ട് സ്കൂളിന്റെ സ്റ്റോപ്പിലോ നിൽക്കുമ്പോൾ

0: ബസ്സുകാർ നീക്കി നിർത്തും. അതായത് നമ്മൾ നിൽക്കുന്നതിന് ബാക്കിലോ ഫ്രണ്ടിലോട്ട് നീക്കി നിർത്തത്തുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെ കാണുമ്പോഴായിരിക്കും ഇവർ നീക്കി നിർത്തുക. അതുപോലെ നമ്മൾ ഓടിച്ചെന്ന് ബസ്സിൽ കയറാൻ ശ്രമിച്ചാലും ഇവർ പെട്ടെന്ന് തന്നെ ബസ് എടുക്കുകയും കുറെ കുട്ടികൾക്ക് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ബസ്സിൽ കയറുമ്പോൾ ബസ് എടുത്തു കളയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ആ ചേട്ടൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ അധ്യാപകർ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തു.
1: പൊതുവേ ബസ്സിൽ കയറിയാലും ഞങ്ങളോട് കണ്ടക്ടർമാര് പെരുമാറുന്ന രീതി ഭയങ്കര വ്യത്യാസവും അവർ ഞങ്ങളോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് ഞങ്ങളോട് പെരുമാറാറുള്ളത്. ബസ്സില് സീറ്റ് ഇല്ലെങ്കിലും ഞങ്ങളോട് അവരാവശ്യപ്പെട്ട് ഞങ്ങളുടെ ഷട്ടിലൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഞങ്ങളോട് പോയി ഇരിക്കാൻ പറയാറുണ്ട്. ഞങ്ങളുടെ ബാഗിൽ പിടിച്ച് വലിക്കുകയും ഞങ്ങളെ ഷട്ടിൽ പിടിച്ച് വലിച്ച് അവിടെ പോയി ഇരിക്കാന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവാം. എല്ലാ ബസ്സുകാരെ കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറയണത്. ചില ബസ്സുകാര് മോശമായിട്ട് പെരുമാറാറുണ്ട്. ചില ബസ്സുകാര് ഞങ്ങളെ മക്കളെ പോലെ തന്നെ ഞങ്ങളോട് ഭയങ്കരമായിട്ട് എന്താണ് ഒന്നും പറയാത്ത രീതിയിൽ ഞങ്ങളോട് മക്കളെ പോലെ തന്നെയാണ് നോക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴും ചില ബസ്സുകാര് മോശമായിട്ട് പെരുമാറണമെന്നാണ് സത്യം.
2: ഞാനും എന്റെ ഫ്രണ്ടും കൂടെ സ്കൂളിലെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പോണ ടൈമിൽ ബസ്സിൽ കയറുകയും എസ് ടി തരൂല എന്ന് പറഞ്ഞു ആ കണ്ടക്ടർ. പിന്നെ ഞങ്ങൾ ഇറക്കി വിടുകയും ചെയ്തു. എസ് ടി തരൂല, പറ്റൂല, ഒട്ടും പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് റൂഡായിട്ട് പെരുമാറി ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് തന്നെ ആ റൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങളെ കുറെ പറഞ്ഞ്. എന്നിട്ട് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു ആ ഒരു ഇത്. ചില ബസ്സിൽ അങ്ങനെയാണ് പൊതുവെ. എനിക്കും എന്റെ ഫ്രണ്ടിനും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്.
3: സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ടൈമിലോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ടൈമിലോ കൺസെക്ഷൻ വന്നത് 3 രൂപയോ 2 രൂപയോ ആയിരിക്കും. നമ്മുടെ ചില്ലറ ഇല്ലാത്ത കാരണത്താൽ നമ്മൾ 5 രൂപ കൊടുക്കുമ്പോൾ അവർ ബാക്കി പൈസ തരാതെയും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് നേരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ യൂണിഫോമിനെ പറ്റി പല കാര്യങ്ങളും കണ്ടക്ടർമാർ മറ്റൊരാളോട് പറയുന്നതായും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ പല കുട്ടികൾക്കും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരായിരിക്കാം.
4: ഞാനും എന്റെ കൂട്ടുകാരത്തെയും കൂടെ എസ് പി സി ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ബുധനാഴ്ച ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങള് ഏതോ ഒരു ബസ്സിൽ കയറി. ഞങ്ങൾ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോ കണ്ടക്ടർ കുറെ നേരമായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്, ഞങ്ങളുടെ യൂണിഫോമും ഞങ്ങളുടെ മോറൊക്കെ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങള് എസ് ടി കൊടുത്തപ്പോ വെക്കം അവരൊരു നോട്ടം നോക്കി. അപ്പൊ ഞങ്ങൾക്കത് ഒരു ആദ്യ നോട്ടായി പോയി. ഞങ്ങളെ മാത്രം ഇങ്ങനെ ഒരു ആദ്യ നോട്ടം നോക്കി. എന്നിട്ട് ഞങ്ങള് അങ്ങോട്ട് നീങ്ങിന്നപ്പോ കണ്ടക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കാക്കി യൂണിഫോമിൽ വന്നിട്ട് വലിച്ച് അവിടെ ഇരിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്ക് ഇവിടെ ഇവിടെ നിന്ന് വരുന്ന നിൽക്കല്ലേ ഇത്ര ഞങ്ങൾക്ക് നടക്കാനുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നോക്കിയിട്ട് അവിടെ സ്ഥലങ്ങളൊന്നും കണ്ടില്ല. അവിടെ ഞങ്ങൾ ഇരുന്നില്ല. പക്ഷെ ആ ഒരു ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഫീലായി. കാരണം ഞങ്ങൾ കാക്കി യൂണിഫോം ഞങ്ങൾക്കൊരു ഞങ്ങളുടെ അഭിമാനത്തോടെയാണ് ഇട്ടുകൊണ്ട് പോകണത്. പക്ഷെ അവരത് ഞങ്ങൾക്കൊരു അറ്റൻഷൻ തരാത്ത പോലെ ഞങ്ങളുടെ യൂണിഫോം പിടിച്ച് വലിച്ചിട്ട് അവിടെ ഇരിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കുന്ന പറയുമ്പോൾ ഞങ്ങൾക്കതൊരു ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എസ് ടി കൊടുക്കുമ്പോഴും അവർക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്.
0: ഞങ്ങൾക്ക് പൊതുവെ എസ് പി സി ആറ്റിറ്റി ഉണ്ടാവാറുള്ളത് ബുധനാഴ്ച ശനിയാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു ശനിയാഴ്ച ഞങ്ങൾ എസ് പി സി ആറ്റിറ്റിക്ക് വേണ്ടി പോകുന്ന സമയം ബസ്സില് ഞങ്ങൾക്ക് എസ് ടി തരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ തന്നെ വിചാരിച്ചു പോയി ഇതെന്താണ് എസ് ടി തരത്തിലല്ലോ എന്ന്. 5 കാഡറ്റ്സ് ആയിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. 5 കാഡറ്റ്സിന്റെ കയ്യിൽ നിന്നും 10 രൂപ വീതം വാങ്ങിച്ചു. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് ചാർജുള്ള പോലീസുകാരെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അവരതിനെതിരെ രൂക്ഷമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുറെ കുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ട്. ബസ്സുകാർക്ക് അറിയാം കുട്ടികൾക്ക് എസ് ടി കൊടുക്കണം എന്നുള്ളത്. എസ് ടി എന്നത് കുട്ടികളുടെ അവകാശമാണ്. എങ്കിലും എസ് ടി തരാൻ അവർക്കൊരു മടിയാണ്. അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
5: ഞാൻ ദാർലുലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സാജിദ ബിവി എല്ലാം. വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള യാത്രാ ഇളവുകളും നിയമാനുസൃതമായ യാത്രാ സൗകര്യങ്ങളും നിഷേധിക്കരുത്. ബസ്സിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയോ അനാവശ്യമായ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കും. സ്കൂളിലേക്കും തിരിച്ചും സുരക്ഷിതമായും സമയബന്ധിതമായും യാത്ര ചെയ്യാൻ കഴിയുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ്. അതിനാൽ എല്ലാ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളോട് മാന്യമായും സൗഹൃദപരമായും പെരുമാറുകയും നിയമപ്രകാരമുള്ള യാത്രാ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പൊതുവെ സ്വന്തം വരുമാനമുള്ളവരല്ല. ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന വീടുകളും ഉണ്ടാവും. എല്ലാവർക്കും ഫുൾ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുമല്ല. പലതവണയായി വിദ്യാർത്ഥികൾ എസ് ടി ലഭിക്കാത്തതിനെ പേരിൽ പരാതി തരികയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കുറച്ചു നാളിലേക്ക് കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും, വീണ്ടും പഴയ പോലെ തുടരും.

0: നമസ്കാരം, എന്റെ പേര് ശ്രീകാന്ത് ജി. ഞാൻ എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ആണ്. നമ്മുടെ ഈ നഗരത്തിൽ ചില സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള കൺസെഷൻ പലപ്പോഴും നൽകുന്നില്ല. സ്കൂളുകൾ തുറന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പല സ്കൂളുകളിലും കുട്ടികൾക്കുള്ള ഐഡന്റിറ്റി കാർഡുകൾ നൽകി കഴിഞ്ഞിട്ടില്ല. അതേപോലെ യൂണിഫോമിന്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം ഇല്ല അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കൺസെഷൻ നിഷേധിക്കപ്പെടുമ്പോൾ മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ കുട്ടികൾ അപമാനിതരാകുകയും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അത് കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദവും ഭയവും ഇതൊക്കെ കാരണമാവുകയും അത് അവരുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ അന്തസ്സും അവകാശവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൺസെഷൻ നിഷേധിക്കുന്നവർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ബസ്സുകളിൽ തന്നെ കുട്ടികളോട് മാന്യമായി അവരോട് പെരുമാറുകയും അവർക്ക് വിദ്യാർത്ഥി സൗഹൃദ യാത്ര നടത്തുന്നതിന് വേണ്ട മേൽനടപടികൾ ബന്ധപ്പെട്ട മേലധികാരികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.
1: എന്റെ പേര് വിനോദ് കുമാർ, എറണാകുളം RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. നമുക്ക് വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരാതികൾ വിദ്യാർത്ഥികൾ തന്നെ RTO ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിലും അതിലെ സ്കൂള് കോളേജ് അധ്യാപകരും ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ 40 കിലോമീറ്റർ ആണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ കൂടാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അവധി ദിവസങ്ങളിലും കൺസെഷൻ കൊടുക്കണം എന്നാണ് ഓർഡറിൽ കാണുന്നത്. പക്ഷെ പല കണ്ടക്ടർമാരും അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കാറില്ല എന്നുള്ള പരാതികൾ വരുന്നുണ്ട്. അത് ശരിക്കും പാടില്ല. പിന്നെ ഈ 2.5 കിലോമീറ്ററിനാണ് ആദ്യത്തെ ഒരു 1 രൂപ എന്ന് പറയുന്ന നിരക്ക് വരുന്നത്, 2.5 കിലോമീറ്റർ. പിന്നെ 40 കിലോമീറ്റർ വരെ ഇപ്പൊ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 6 രൂപയേ ഉള്ളൂ. ഇതിനകത്ത് സ്റ്റുഡൻസിന് രണ്ട് രീതിയിലാണ് സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ, ഒന്ന് ഗവൺമെന്റ് സ്കൂള് കോളേജുകളൊക്കെ വരുന്ന ഡയറക്റ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള സ്കൂള് കോളേജുകൾ, അവർക്ക് അവര് കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ID കാർഡുകൾ ഉണ്ടാവും. അത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും സൈൻ ചെയ്ത് വെച്ചിരിക്കുക. യൂണിഫോമിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്ത ഒരു ID കാർഡ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കണ്ടക്ടർമാർ അനുവദിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ അനുവദിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഏതെങ്കിലും ബോർഡ്, ഗവൺമെന്റിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഏജൻസി നടത്തുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉള്ള പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡുണ്ട്. അത് RTO ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ്. അവർക്ക് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇപ്പൊ നിലവിൽ അശാംബു ബേണിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു MVD ലീഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ സ്റ്റുഡൻസിന് കൺസെഷൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഏതാണ്ട് പല സ്കൂളുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനി ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലൊക്കെ മിക്കവാറും ഈ MVD ലീഡ്സ് വഴിയുള്ളതായിരിക്കും. അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അതാത് RTO ഓഫീസുകളിൽ നിന്ന് എല്ലാ സ്കൂൾ കോളേജുകൾക്കും മേടിക്കാവുന്നതാണ്. മറ്റേ പഴയ സിസ്റ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സിസ്റ്റം ഓരോരുത്തരോരുത്തരായിട്ട് ചെയ്തു വരുമ്പോൾ പുതിയ സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യും. ഈ കൺസെഷന്റെ സമയം 7 മുതൽ വൈകുന്നേരം 7 മണി വരെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് ആ സമയത്തിനല്ലാതെയുള്ള കുട്ടികളുടെ യാത്ര കഴിയുന്നത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതൊരു സമയം പ്രത്യേകം ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ബസ്സുകളെ കുറിച്ച് പരാതി പറയാനായിട്ടാണെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പരാതിപ്പെടാം. അതല്ലെങ്കിൽ നിയറസ്റ്റ് RTO അല്ലെങ്കിൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസായിട്ടുള്ള ഓഫീസുകളിൽ പരാതിപ്പെടാം. ഇനിയിപ്പോ പോയി പരാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ട് പരാതിപ്പെടാം, അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരം പരാതിപ്പെടാം. അപ്പൊ ഇമെയിൽ ID ഓഫീസുകളുടെ, സബ് RTO RTO ഓഫീസുകളുടെ ഒക്കെ ഇമെയിൽ ID കിട്ടാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആ RTOയുടെ കോഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ എറണാകുളത്തേക്ക് ആണെങ്കിൽ KL07, എല്ലാം സ്മോൾ ലെറ്റർ ആണ്, KL07 ആണ് എറണാകുളം കോഡ് വരുന്നത്. KL07.MVD@Kerala.gov.in ഇതാണ് ഇമെയിൽ ID എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജനറൽ ആണ്. .MVD@Kerala.gov.in കോമൺ ആണ്. അതിപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു വണ്ടിയാണ്, ഒരു കേസാണെങ്കിൽ KL01 ആവും. അതുപോലെ മട്ടാഞ്ചേരി KL43, പറവൂര് KL42 എന്ന് പറയുന്ന പോലെ ആ മാറ്റമേ അതിനകത്തുള്ളൂ. ഇനി അത് RTO എൻഫോഴ്സ്മെന്റിലേക്കാണ് പരാതിപ്പെടേണ്ടത് എങ്കിൽ അതിനകത്ത് ഇമെയിലില് RTOE07.MVD, ബാക്കിയെല്ലാം കോമൺ ആണ്. RTO എൻഫോഴ്സ്മെന്റിന്റെയാണ് RTOE എന്ന് പറയുന്നത്. 07 അവിടുത്തെ കോഡാണ്. പിന്നെ .MVD അത് കോമൺ ആണ്, എല്ലാ മെയിലിലും കോമൺ ആണ്. ഇനി ഫോൺ മുഖാന്തരമാണ് പരാതിപ്പെടാൻ താല്പര്യം.

0: എങ്കിൽ ഫോണിൽ പരാതിപ്പെടാവുന്നതാണ് സി യു ജി നമ്പറുകളുടെ തുടക്കം. അവസാനത്തെ രണ്ട് ഡിജിറ്റ് മാത്രമേ മാറ്റമുള്ളൂ എല്ലാ ഓഫീസുകളും തമ്മിൽ. അതിന്റെ നമ്പർ എങ്ങനെയാണ് തുടങ്ങുന്നത്? 8547-6390. ഇത്രയും കോമൺ ആണ്, 8547-6390. പിന്നെ വരുന്ന രണ്ട് ഡിജിറ്റ് നമ്മുടെ ആർ ടി ഒ കോഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ തിരുവനന്തപുരമാണ് 01, 02, അങ്ങനെ എറണാകുളം 07, പെരുമ്പാവൂരാണ് 40, ആലുവ 41 എന്ന് പറയുന്ന പോലെ ഉള്ള മാറ്റം ആ ഫോൺ നമ്പറിൽ വരുന്നുള്ളൂ. ഈ ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആർ ടി ഒ അല്ലെങ്കിൽ ജോയിന്റ് ആർ ടി ഒയുടെ ഡയറക്റ്റ് ഉള്ള ഫോൺ സി യു ജി നമ്പറുകളാണ്. ഇതിനകത്ത് വിളിച്ചും പരാതിപ്പെടാം, അല്ലെങ്കിൽ വാട്സാപ്പ് മുഖേനയും പരാതിപ്പെടാവുന്നതാണ്. ഇതിനെല്ലാം വാട്സാപ്പും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് മുഖേനയും പരാതിപ്പെടാവുന്നതാണ്. ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ ജെനുവിൻനെസ് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളാണെങ്കിൽ അതിനെന്തെങ്കിലും ചിലപ്പോൾ എവിഡൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടികൾ കണ്ടക്ടർ മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ചിലർ വീഡിയോ വഴിയെടുക്കാം, ചിലർ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാർ വഴി ആരെങ്കിലും പറഞ്ഞും മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പരാതികളായിട്ടും വരാം, അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരമുള്ള പരാതികളാണ് വരുന്നതെങ്കിൽ അത് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഏത് വണ്ടിക്കെതിരെയാണ് പരാതി, ആ വണ്ടിയിലെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറോ ഡ്രൈവറോ ആരാണോ അവരെ വിളിച്ച് ഓഫീസിൽ വരുത്തിയതിന് ശേഷം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് ഞങ്ങൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേജ് ഗാരേജ് ബസ്സാണെങ്കിലും എല്ലാ ബസ്സിലും ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ ഉള്ളിലേക്കും ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫുട്ടേജ് ഇത്ര ഒരാഴ്ച മുമ്പുള്ള പരാതിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുള്ള പരാതിയാണെങ്കിലും അതിന്റെ ഫുട്ടേജ് വീഡിയോ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ആ ടൈമിൽ വീഡിയോ എടുത്ത് വരാൻ പറയും. അങ്ങനെ ആ വീഡിയോ എടുത്ത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ. ആ നടപടി വീഡിയോയിൽ കറന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കണ്ടക്ടർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കണ്ടക്ടറിൽ പ്രധാനമായിട്ടും പോലീസിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ ജോലിക്കാർക്കും കണ്ടക്ടർ ഡ്രൈവർക്കും ഒക്കെ വേണമെന്നുണ്ട്, അത് പരിശോധിക്കും. അപ്പൊ അതില്ലാത്ത ഒരു കണ്ടക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടക്ടർ ലൈസൻസ് പരിശോധിക്കും, കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളോ ആണെങ്കിൽ നിർബന്ധമായും വണ്ടിക്ക് കേസുകൾ എടുത്ത് ചെല്ലാൻ പ്രിപ്പയർ ചെയ്യും. അത് പെർമിറ്റ് കൈലേഷൻ പെർമിറ്റ് കണ്ടീഷന്റെ വയലേഷൻ എന്നുള്ള രീതിയിൽ തന്നെ കേസെടുക്കാനാണ് ബന്ധപ്പെട്ട ആർ ടി ഒ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്കൂള് വിടുന്ന സമയത്ത് സ്കൂൾ അല്ലെങ്കിൽ കോളേജിന്റെ ബസ് സ്റ്റോപ്പുകളിൽ വണ്ടികൾ നിർത്തുന്നില്ലെങ്കിൽ അത് അവർക്ക് വീഡിയോയിൽ ചിത്രീകരിക്കാം, വണ്ടി നിർത്താതെ പോകുന്നതൊക്കെ. ഇപ്പൊ എല്ലാ കേസുകളും ഞങ്ങൾക്ക് വരുന്നത് കൂടുതലും വീഡിയോയുടെ എവിഡൻസോട് കൂടിയാണ് വരുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് കേസ് വേറെ ഒരു അന്വേഷണം ഇല്ലാതെ കേസെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ മൊബൈലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും മുതിർന്ന ആളുകളെ കാണുകയാണെങ്കിൽ അവരോടൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബസ്സിന്റെ ഫ്രണ്ട് വ്യൂവിൽ ഫ്രണ്ടിലേക്ക് ഉള്ള വീഡിയോ ആ ക്യാമറ വർക്ക് ചെയ്യുന്ന ക്യാമറ ആയിരിക്കണം എന്നുണ്ട്. ആ ക്യാമറയുടെ ഫുട്ടേജ് നോക്കിയിട്ട് അത് നിർത്തിയോ നിർത്തിയില്ലോ എന്നും കൂടി കറക്റ്റ് ആയിട്ട് അറിയാനും സാധിക്കും. അപ്പൊ അങ്ങനെ കുറെ എവിഡൻസുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ.
1: ബസ് കൺസെഷൻ സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ല, അത് കുട്ടികളുടെ അവകാശമാണ്. വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനകരമായ അനുഭവങ്ങൾ, അവരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. ആത്യന്തികമായി എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് യാത്രാനുകൂല്യം നൽകുന്നത് എന്ന ബോധ്യം ബസ് ജീവനക്കാർക്കുണ്ടാകണം. അതിന് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് ബോധവൽക്കരണം നൽകുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യും. ഒപ്പം വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടിയും കൈക്കൊള്ളേണ്ടതുണ്ട്.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
3: സമകാലികം.
4: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
5: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
6: Let's play football.
7: FIFA World Cup 2026 updates.
8: FIFA World Cup 2026-ൽ ഇനി കാത്തിരിക്കുന്ന തീപാറുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ. ജൂലൈ 4-ാം തീയതി, അതായത് ഇന്ന് രാത്രി 10:30 ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ, ജൂലൈ 4, 10:30 PM. ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 2:30 മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിനെ എതിരിടുന്നു ജർമ്മനിയെ വീഴ്ത്തിയെത്തുന്ന കോൺഫിഡൻസുമായി ലാറ്റിനമേരിക്കൻ ശക്തികൾ പാരഗ്വേ. ഫ്രാൻസ് വേഴ്സസ് പാരഗ്വേ, ജൂലൈ 5th

0: സേവന വാർത്ത. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻഡ്സ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക് നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0491-2-50-50-05 0491-2-50-50-05 FM ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: കുടിലിനകത്ത് പട്ടിണിപ്പേക്കോലങ്ങളായ 4 കുട്ടികൾ കിടക്കുന്നു. എല്ലും തോലും മാത്രം ബാക്കിയായ അവരുടെ അമ്മ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് കരയുന്നു.
3: അമ്മേ, വിശന്നിട്ട് വയ്യ,
2: കുഞ്ഞുങ്ങൾ കരഞ്ഞു. അച്ഛൻ വരട്ടെ മക്കളെ, അമ്മ ആശ്വസിപ്പിച്ചു. അവർ കാത്തിരുന്നു. അവസാനം അവരുടെ അച്ഛൻ വന്നു. ഒരൊറ്റക്കാലൻ ഊന്നുവടിയിൽ നിന്നുകൊണ്ട് അയാൾ തൻ്റെ കയ്യിലുള്ള പൊതി ഭാര്യയുടെ നേരെ നീട്ടി. ആ സ്ത്രീ പൊതി തുറന്നു. നിറയെ അരി. 4-5 ദിവസത്തേക്കുള്ള അരിയുണ്ട്. കുട്ടികൾക്ക് കഞ്ഞിയെങ്കിലും കൊടുക്കാമല്ലോ. ആട്ടെ, ഇതെവിടുന്ന് കിട്ടി?
4: ഭാര്യ അന്വേഷിച്ചു.
2: ഞാൻ മോഷ്ടിച്ചു മാളു, അയാൾ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞു.
4: നിങ്ങൾ മോഷ്ടിച്ചത് ഉള്ളവൻ്റെ വീട്ടിൽ നിന്നോ ഇല്ലാത്തവൻ്റെ വീട്ടിൽ നിന്നോ?
2: ഉള്ളവൻ്റെ വീട്ടിൽ നിന്ന്.
4: സാരമില്ല, കരയണ്ട. എന്തായാലും തെറ്റാണ് നാം ചെയ്തത്. എങ്കിലും ദൈവം നമുക്ക് മാപ്പ് തരും,
2: ഭാര്യ ആശ്വസിപ്പിച്ചു. പാക്കനാരും വള്ളോനും രജകനും പരസ്പരം നോക്കി. വള്ളോൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു:
5: ഈ കുടിലിൽ താമസിക്കുന്നവരെ, പുറത്തുവരിൻ.
2: ഒറ്റക്കാലനും ഭാര്യയും പുറത്തു വന്നു.
5: ഒറ്റക്കാലുള്ള നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുമോ?
2: വള്ളോൻ ചോദിച്ചു.
4: എന്ത് പണിയും എടുക്കാം, എന്നെ കൊണ്ടാവുന്ന പണിയൊക്കെ എടുക്കാം.
5: എന്നാൽ നാളെ മുതൽ എൻ്റെ നെയ്ത്തുശാലയിലേക്ക് വരൂ, ഭാര്യയും കൂട്ടിക്കോളൂ. പഞ്ഞ് ശുദ്ധിയാക്കുന്ന ജോലിക്ക് എനിക്കിനിയും ആളെ ആവശ്യമുണ്ട്.
2: ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ജോലിയാണത്, വള്ളോൻ പറഞ്ഞു. അവർ സസന്തോഷം സമ്മതിച്ചു. പിറ്റേ ദിവസം മുതൽ ആ കുടിലിൽ സന്തോഷം നാം വിട്ടു തുടങ്ങി.
1: മേളത്തോൾ അഗ്നിഹോത്രിക്ക് കലശലായ ജ്വരം. അദ്ദേഹം അബോധാവസ്ഥയിലാണ്. അഷ്ടവൈദ്യന്മാർ വന്ന് ചികിത്സ നിർണയിച്ചു. ചികിത്സ ആരംഭിച്ചു. ലവലേശം ഭേദമില്ല. ഗ്രാമത്തിലാകെ വിഷാദം നിറഞ്ഞു നിന്നു. പറയപ്പെറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങളെല്ലാം ജ്യേഷ്ഠന്റെ കിടക്കക്കരികെ നിൽപ്പുണ്ടായിരുന്നു. വായില്ലാക്കുന്നിലപ്പനൊഴികെ.
3: ഏട്ടാ, എന്റെ ഏട്ടാ,
1: കാരക്കിലമ്മ പൊട്ടിക്കരഞ്ഞു. അഷ്ടവൈദ്യന്മാരിൽ ഒരാൾ നാരായണത്തിന്റെ കാതിൽ മന്ത്രിച്ചു:
6: നേരത്തോട് നേരം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ.
7: രക്ഷ പോരാ.
1: ശരിയാണ്, ശരിയാണ്. മറ്റുള്ള 7 വൈദ്യന്മാരും ശരിവച്ചു. മനക്കിലെ പണിയാളരും ഗ്രാമത്തിലെ നിവാസികളും മുറ്റത്ത് തടിച്ചു.

0: അഗ്നിഹോത്ര തമ്പുരാൻ മരിക്കുകയോ? തങ്ങൾക്ക് പിന്നെ ആരാണ് തുണയായുള്ളത്? മറ്റു ജന്മിമാർ പുലയരുടെയും ചെറുമരുടെയും ചാളകൾക്ക് തീവച്ചപ്പോൾ രക്ഷയ്ക്ക് വന്നത് തമ്പുരാൻ മാത്രമാണ്. മറ്റു ജന്മിമാർക്കെല്ലാം അദ്ദേഹത്തെ ഭയമായിരുന്നു. കഷ്ടപ്പെടുന്നവനെ കൈയച്ച് ഉള്ളറിഞ്ഞ് അദ്ദേഹം സഹായിച്ചു. ആ തമ്പുരാൻ ഇത്ര പെട്ടെന്ന് മരിക്കുകയോ? ഏട്ടന്റെ പാതിയടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി രജകൻ തേങ്ങിക്കരഞ്ഞു. നങ്ങേലി അന്തർജനം കട്ടിലിന്റെ കാൽക്കലിരുന്നു കരഞ്ഞു. മക്കൾ അച്ഛാ എന്ന് വിളിച്ച് നിലവിളിച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം,
2: വായിച്ചത് അഖിൽ സുകുമാരൻ.
3: ഒരിടം തരണം തരണം.

0: ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. പര്യത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: സുമേഷ്, ഏയ് സുമേഷ്, ഇവനൊരു മൈൻഡും ഇല്ലല്ലോ.
1: ഒരു മിനിറ്റ് നിക്കി സാറേ, ഞാൻ ഭയങ്കര ബിസിയാണ്. എനിക്ക് കുറച്ച് എഴുത്തുകുത്തുകളുണ്ട് ഓഫീസിലേക്ക്, അതിൻ്റെ കൂടെ അതേ രണ്ട് മെയിൽ അയക്കണം. പിന്നെ ഓഫീസിലേക്കാണെങ്കിൽ തുരുതരാ കോൾസ് വന്നോണ്ടിരിക്കുക, അതും ചെയ്യണം. ഐ ആം എ വെരി ബിസി മാൻ.
0: വെൽ വെൽ, ലുക്ക് അറ്റ് യു സുമേഷ്, യൂട്ടിലൈസിങ് യുവർ ടൈം എഫിഷ്യന്റ്ലി. യു ആർ റൈറ്റിംഗ്, ടെക്സ്റ്റിംഗ്, മെയിലിംഗ്, കോളിംഗ് അറ്റ് ദ സെയിം ടൈം. യു ആർ എ ട്രൂ മൾട്ടി ടാസ്കർ.
1: കണ്ടോ, സാറ് മാത്രമല്ല ഞാനും പുലിയൊക്കെയാണ്. അല്ല സാറിപ്പോ എന്തോ ഇങ്ങ് ഇങ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്തുവാ?
0: യെസ്, ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണത്. നൗണിന്റെ കൂടെ, അതായത് നാമത്തിന്റെ കൂടെ ഇങ് എന്ന് ചേർത്താൽ, ഐ എൻ ജി എന്ന് ചേർത്താൽ നമുക്ക് വെർബ് അഥവാ ക്രിയാരൂപമാക്കാൻ പറ്റും. ഇപ്പോൾ താൻ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റിംഗ്, മെയിൽ ചെയ്യുകയാണെങ്കിൽ മെയിലിംഗ്, അങ്ങനെ അങ്ങനെ.
1: വാവ്, അപ്പോൾ ഇംഗ്ലീഷ് സംഗതി ഭയങ്കര സിമ്പിൾ ആണല്ലേ. ഏതൊരു സാധനത്തിന്റെയും കൂടെ ഐ എൻ ജി ചേർത്ത സംഗതി ഇടിവിട്ട് ക്ലാസ് ഇംഗ്ലീഷ് ആകും. സാറ് കുറെ നേരമായില്ലേ നിൽക്കുന്നു, വൈ ഡോണ്ട് യു ചെയറിംഗ് ഓൺ ദാറ്റ് ബെഞ്ച്?
0: വാട്ട്, ചെയറിംഗ് ഓൺ എ ബെഞ്ച്?
1: അതെ സാറേ, സാറാ കസേരയിൽ ചെന്ന് ചെയറിംഗ് ചെയ്യൂ. സാറ്

0: ഇപ്പൊ പറഞ്ഞത് കസേരക്കൊക്കെ ഐ എൻ ജി ഇടാന്ന്.
1: നോ, യു അബ്സല്യൂട്ട് മരമണ്ടൻ. ചെയറിംഗ് മീൻസ് പ്രിസൈഡിംഗ് ഓവർ എൻ ഒഫീഷ്യൽ മീറ്റിംഗ് ആസ് എ ചെയർമാൻ. കസേരയിൽ ചെന്ന് വെറുതെ ഇരിക്കുന്നതിന് ചെയറിംഗ് എന്ന് പറയില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് സിറ്റിംഗ്.
0: അങ്ങോട്ടങ്ങ് പിടികിട്ടുന്നില്ലല്ലോ. അപ്പതേ ആ കവലയില് ആ മൈക്ക് വെച്ച് വലിയവായി പ്രസംഗിക്കുന്ന ആ നേതാവിനെ കണ്ടോ? അങ്ങേരെന്താ ചെയ്യുന്നത്? അയാള് സ്പീക്കറിംഗ് ചെയ്യുമല്ലേ.
1: സ്പീക്കറിംഗ്? എന്റെ ദൈവമേ, ഹി ഈസ് സ്പീക്കിംഗ് ഓർ ഗിവിംഗ് എ സ്പീച്ച്. സ്പീക്കർ എന്നത് പദവിയാണ്. അതിന് വീണ്ടും ഐ എൻ ജി ഇടാൻ തന്നോടാരോടോ പറഞ്ഞത്?
0: ഇതിപ്പോ ശേ, അതും പറ്റില്ല. അതേ സാറേ, നല്ല കാറ്റുണ്ട്. ദേ കുസുമം ബസ് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഡോറൊക്കെ ധപധപാ നടയുന്നു. ദ ബസ് ഈസ് ഡോറിംഗ്.
1: ഡോറിംഗ്? വാട്ട് ഓൺ എർത്ത് ഈസ് ഡോറിംഗ്? ഡോർസ് ക്യാൻ സ്ലാം, ഡോർസ് ക്യാൻ ക്ലോസ്, ബട്ട് ഡോർസ് ക്യാൻ നെവർ ഡോർ. സുമേഷ്,
0: ഇതെന്താ സാറേ ഇത്? സാറിനാകുമ്പോ മെയിലിന്റെ അറ്റത്ത് ഐ എൻ ജി ചേർത്ത് മെയിലിംഗ് ആക്കാം, ചാറ്റ് ചെയ്യുമ്പോ ചാറ്റിംഗ് ആക്കാം, പെൻ വെച്ച് എഴുതാൻ പെന്നിങ് ആക്കാം. എനിക്ക് കസേരക്ക് ചെയറിംഗ് പറ്റില്ല, മൈക്കിന് സ്പീക്കറിംഗ് പറ്റില്ല, വാതിലിന് ഡോറിംഗ് പറ്റില്ല. വിവേചനമാണിത്, വിവേചനം. വളരെ മോശം, വളരെ വളരെ മോശം.
1: മിസ്റ്റർ സുമേഷ്, ഒരു ഭാഷയാകുമ്പോൾ അതിനൊരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. തനിക്ക് തോന്നും പോലെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. യു കനോട്ട് ജസ്റ്റ് ടേക്ക് എനി റാൻഡം ഓബ്ജക്ട് ആൻഡ് സ്ലാപ്പ് ആൻ ഐ എൻ ജി ഓൺ ഇറ്റ്.
0: ഓക്കെ, അങ്ങനെ അങ്ങനെ അല്ല സാറിപ്പോ ദേഷ്യം വന്നിട്ട് പല്ലിറുമ്പുന്നുണ്ടല്ലോ, അത് കേണൽ സാറീസ് ടൂത്തിങ് എന്നായിരിക്കും അല്ലേ?
1: പല്ലിറുമ്പോ തന്റെ പല്ല് കൊഴിക്കാൻ പോവുകയാണ്. ഓർഡർ, സ്റ്റോപ്പ് ദേർ.
0: അയ്യോ കൊല്ലുന്നേ, നിർത്തണേ, പോവല്ലേ, പോവല്ലേ. കേണൽ സാറേ സോറി, ഞാനേ ഈ കുസും ബസ്സിൽ കയറി പോവാ. ഐ ആം ഇമ്മീഡിയറ്റ്ലി ബസ്സിംഗ് ഫ്രം ഹിയർ. അല്ലേ, ആരോഗ്യം കേടോ.
1: ബസ്സിംഗ് അല്ലടാ, ഐ ആം ടേക്കിംഗ് എ ബസ്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: സമയം 8 മണി കഴിഞ്ഞ് 5:20. FM ഈവനിംഗ് തുടരുന്നു.
2: FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈറിസ്ക് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സ്റ്റാറി തോമസുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഗർഭധാരണത്തിന് മുമ്പുള്ള കൗൺസിലിംഗിനെ കുറിച്ചാണ്. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ ഗർഭധാരണവും പ്രസവവുമെല്ലാം ഒരു അസാധാരണ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തെ നേരിടാൻ എങ്ങനെ നമുക്ക് ചെറുപ്പക്കാരായ ദമ്പതികളെ സജ്ജമാക്കാം, അതാണോ ശരിക്ക് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്, എന്താണ് ഇതിന്റെ ആവശ്യകത?
2: പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് വെച്ചാല് ഗർഭധാരണം അതും ഒരു കപ്പിളിന് ഒരു സന്തോഷകരമായ ഒരു യാത്രയായിരിക്കണം ഒരു പ്രഗ്നൻസി. അപ്പോൾ ആ പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ തന്നെ അതിനായുള്ള ചുറ്റുപാടുകൾ, അതായത് പ്രിപ്പറേഷൻസ് ചെയ്തിട്ട് ഒരു യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ നാച്ചുറലി കുറച്ചും കൂടെ സുഗമമായിരിക്കും യാത്ര. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പ്രഗ്നൻസിയിൽ ഇഷ്യൂസ് വരാം. ചിലപ്പം അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെതായ പ്രോബ്ലംസ് കാരണം വരാം. ഈ സാഹചര്യങ്ങളെല്ലാം നേരിടാനായിട്ട് നമ്മളൊരു തയ്യാറെടുത്തുകൊണ്ട് ഒരു യാത്രയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രഗ്നൻസിനെ ലോ റിസ്ക് പ്രഗ്നൻസി, ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നാണ് തരംതിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 18 മുതൽ 35 വയസ്സ് വരെ വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു. ആ ഗർഭത്തിൽ വേറെ ബി പി, ഷുഗർ മുതലായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 37 ആഴ്ചയ്ക്ക് ശേഷം ഡെലിവറി ആവുന്നു. അങ്ങനെയുള്ള പ്രഗ്നൻസി നമ്മൾ ലോ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയും. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അതായത് ബി പി, ഷുഗർ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓൾറെഡി മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതായത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയും, അതായത് SLE, അങ്ങനെ ചില ഹാർട്ടിന് അസുഖം ഉണ്ടാവുക, ജെന്നി വരുന്ന അസുഖം ഉണ്ടാവുക, ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയും. അപ്പോൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് പ്രഗ്നൻസി ഹൈ റിസ്ക് പ്രഗ്നൻസി ആണോ ലോ റിസ്ക് ആണോ എന്ന് തരംതിരിക്കുകയാണ്. ലോ റിസ്ക് പ്രഗ്നൻസി ആണ്, അപ്പം ഓൾറെഡി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ദമ്പതികളാണെങ്കിൽ ഞങ്ങൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് നടത്തേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് അവർക്ക് നാച്ചുറലി ഒരു സംശയം വരാം. പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് തുടങ്ങാം. അതായത് ഒരു കപ്പിൾ നമ്മൾ കാണാൻ വരുമ്പോൾ, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിന് ഒരു സ്ത്രീ ഒറ്റയ്ക്കല്ല വരേണ്ടത്, അവരെപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ വേണം വരാനായിട്ട്. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങുന്ന യാത്രയാണ്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങും, അതായത് അവർ രണ്ടുപേരുടെയും പ്രായം. അപ്പോൾ അമ്മയുടെ പ്രായം ഒരു 18 ശേഷവും 35 താഴെയും ആണെങ്കിൽ സാധാരണ

0: ഗതിയിൽ നമ്മൾ കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് കുറവായിരിക്കാം. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ പ്രായം 40 താഴെ, 40 മുകളിലാകുമ്പോഴേക്കും കുഞ്ഞിന് ജനറ്റിക് പ്രോബ്ലംസ് വരാനുള്ള റിസ്ക് കൂടുവാണ്. അതൊന്ന്. പിന്നെ നമ്മുടെ ബേസിക് കാര്യങ്ങൾ, അതായത് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, അവരുടെ ജോലി എന്താണ്, അതിൽ നിന്ന് നമുക്ക് അവരുടെ സ്ട്രെസ് ലെവൽ മനസ്സിലാക്കാം. അത് ബേസിക് ഹിസ്റ്ററി എടുത്ത ശേഷം പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് താമസിച്ച് ഒരു വർഷമായിട്ടും പ്രഗ്നൻസി ആയില്ലെങ്കിൽ നമ്മളതിനെ വന്ധ്യത എന്ന് പറയുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പം അതിന് ഫർദർ ടെസ്റ്റുകൾക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് അവരുടെ പീരിയഡ്സ് എങ്ങനെയുണ്ട്, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. ഇപ്പം നമ്മൾ വളരെ കൂടുതലായി കാണുന്നതാണ് PCOD. അപ്പോൾ PCOD ഉള്ളവർക്ക് പ്രഗ്നൻസി ആവാനും ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ്.
1: ഒരു കാര്യം

0: എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ്.
1: ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ, ഇത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിന് എപ്പോഴാണ് ഒരു ദമ്പതികൾ വരേണ്ടത്? എപ്പോഴാണ്
0: ഞാൻ പറയുകയാണെങ്കിൽ അവര് എന്താണ് സൈക്കോളജിക്കലി പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണം എന്ന് എപ്പോഴാണോ അവർ തീരുമാനിക്കുന്നത്, അത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാവാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞാവാം.
1: കൺസീവ് ചെയ്യുന്നതിന് മുമ്പാണ്
0: മുന്നേ? അതെ, അതിനു മുൻപ് വന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഡോക്ടറെ കണ്ട് ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് തീരുമാനമാക്കിയിട്ട് വേണം പ്രഗ്നൻസിയിലോട്ട് കടക്കാനായിട്ട്.
1: ഗർഭധാരണത്തിന് മുമ്പാണ് ഈ കൗൺസിലിംഗിന് വരേണ്ടത്.
0: അതെ. അപ്പൊ നമ്മള് ബേസിക് ഹിസ്റ്ററി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പൊ നമ്മുടെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ഡയബറ്റീസ്. അപ്പം ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗർഭധാരണം ഉണ്ടായാൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള, അതായത് ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസി ആവുന്നതിന് മുൻപേ ഡയബറ്റീസ് അണ്ടർ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാനോ, അതിന് മൾട്ടി ഡിസിപ്ലിനറി കെയർ എന്ന് പറയും, അതായത് ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല മറ്റ് സ്പെഷ്യാലിറ്റീസും കൂടെ ഇൻവോൾവ് ആയിട്ട് വേണം അവരെ അതിന് അവരുടെ ആ മെഡിക്കൽ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ പിന്നെ നമ്മൾ നോക്കുന്നത് നേരത്തെ എന്തെങ്കിലും സർജിക്കൽ ഹിസ്റ്ററി, അതായത് നേരത്തെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടോ, ആ ഓപ്പറേഷൻസ് കാരണം പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട്.
1: ഇതോടൊപ്പം തന്നെ ചോദിക്കട്ടെ ഡോക്ടർ, ഈ ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രാധാന്യമുള്ളതല്ലേ? അവർക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
0: നമ്മളുടെ എല്ലാ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഇതെന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെൻ്റൽ ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡെലിവറി സമയത്തും അതിനുശേഷവും അമ്മയ്ക്ക് ഡിപ്രഷൻ വരാനും സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, സൈക്കോളജിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാനും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മരുന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുവാനും സ്റ്റേബിളായ ശേഷം മാത്രം പ്രഗ്നൻസിയിലോട്ട് കടക്കാനും ശ്രദ്ധിക്കണം.
1: നമുക്ക് ശരിക്കും ഇതുപോലെ ഗർഭധാരണവും പ്രസവവും ആസൂത്രണം ചെയ്യാൻ കഴിയുമോ?
0: പ്രഗ്നൻസി നമുക്ക് തീർച്ചയായും പ്ലാൻ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രിപ്പയർഡ് ആയ ശേഷം മാത്രം പ്രഗ്നൻസിയിലോട്ട് കടക്കാൻ ശ്രമിക്കുക. അതായത് എനിക്ക് സൈക്കോളജിക്കലി ഒരു അമ്മയാവണം എന്ന് അല്ലെങ്കിൽ അച്ഛനാവണം എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിളായി ആരോഗ്യപരമായിട്ട്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിയിലോട്ട് പ്ലാൻ ചെയ്ത് കടക്കാൻ ശ്രമിക്കുക.
1: ഞാൻ കുറച്ച് മുമ്പ് പറയുകയുണ്ടായി, നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ അതല്ലെങ്കിൽ അപ്രഹെൻഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണ്ടാണെങ്കിൽ ഒരു വീട്ടിൽ 3, 4, 5 പ്രസവം കഴിഞ്ഞ അമ്മൂമ്മമാർ കാണും. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയില്ല നമുക്ക്, നമ്മുടെ ജനറേഷന്. അപ്പോൾ ഇവർക്ക് പ്രസവത്തെക്കുറിച്ച് പല തെറ്റായ ധാരണകളും ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഒരു പ്രസവം എന്താണ്, എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളൊരു ധാരണ നൽകാൻ ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിന് സാധിക്കാറുണ്ടോ?
0: തീർച്ചയായും. അപ്പം പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗർഭധാരണത്തെക്കുറിച്ചും പ്രഗ്നൻസി സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, ചെറിയ കാര്യങ്ങളായിരിക്കാം, എന്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അത് ഡോക്ടറോട് ചോദിച്ച് അതിനുള്ള ശരിയായ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന ചില തെറ്റായ ധാരണകളായിരിക്കാം. അപ്പം അതുകൊണ്ട് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് അതനുസരിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കുക.
1: സാധാരണ എങ്ങനെയായിരിക്കണം പ്രസവം? അതായിരിക്കും ഒരു ചെറുപ്പക്കാരി കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. വേദനരഹിതമായ ഒരു പ്രസവം സാധ്യമാവുമോ, അതല്ലെങ്കിൽ എങ്ങനെ വേദന കുറയ്ക്കാം, ഇത്തരം സംശയങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് നിർദ്ദേശങ്ങൾ നൽകുക?
0: പലപ്പോഴും എല്ലാവർക്കും പേടിയുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഡെലിവറി സമയത്ത് പെയിൻ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസി വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുകയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയും, അതായത് വേദനയില്ലാത്ത പ്രസവം. അതിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഡെലിവറി ആവുന്നത് വരെ എപ്പിഡ്യൂറൽ വഴി മരുന്നുകൾ നൽകുകയും വേദനയില്ലാതെ സുഖമായിട്ട് തന്നെ, ആ വാക്ക് നിർദ്ദേശിക്കുന്ന പോലെ സുഖമായി തന്നെ പ്രസവിക്കാനുള്ള അവസരമുണ്ട്
1: എന്ന് പറയാൻ പറ്റില്ലല്ലോ, വേദന കുറഞ്ഞ പ്രസവം എന്നല്ലേ പറയാൻ പറ്റൂ.
0: സാധാരണ രീതിയിൽ ഒരു 8-9 മണിക്കൂർ ഉണ്ടാവും ഒരാളുടെ പ്രസവ വേദന. അപ്പോൾ ആ പ്രസവിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടാം, പക്ഷെ അതുവരെയുള്ള സുഖമായി ചിരിച്ചു കിടന്ന് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്.
1: സാധാരണ പ്രസവ ശേഷം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരിക്കും ഇതുപോലെയുള്ള പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിൽ? അതിനുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട്, കാരണം മുലയൂട്ടാൻ വരെ ഒരു അമ്മയെ ഒരുക്കേണ്ടതില്ലേ?
0: പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കുറവാണ്. പക്ഷേ ചില പേഷ്യൻസ് ഇതുപോലെ

0: അടുത്ത ഡെലിവറി എനിക്ക് പ്ലാൻ ചെയ്യാൻ സമയമായോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിർദ്ദേശം, അതായത് രണ്ട് പ്രഗ്നൻസീസ് തമ്മിൽ ഉള്ള ഗ്യാപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years മിനിമം ഗ്യാപ്പ് വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി പല ഗർഭനിരോധന മാർഗങ്ങളുണ്ട്, അതിനെപ്പറ്റി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളൊരു പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയും, അതായത് നമ്മുടെ ഗർഭാശയ മുഖത്തിന്റെ അവിടെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം അത് ചെയ്യാനുള്ള അവസരം ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്.
1: ഏതെങ്കിലും അസുഖമുള്ളവർക്ക് അതല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്തരം പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്, ഗർഭധാരണത്തിന് മുമ്പുള്ള കൗൺസിലിംഗ് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും?
0: ഒരു പ്രഗ്നൻസി ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്ന് തരംതിരിക്കാനാണ് യൂഷ്വലി പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് രക്തക്കുറവുണ്ടാവുക, അല്ലെങ്കിൽ ഡയബറ്റിസ്, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ, അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് ചില സിറ്റുവേഷൻസിൽ പ്രഗ്നൻസി പാടില്ല എന്ന് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ, അതായത് ഒരു അമ്മയ്ക്ക് ഇതുപോലെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ട് ഇപ്പോൾ അവർക്ക് പ്രഗ്നൻസി ആകാമോ എന്ന് എല്ലാ ചെക്കപ്പ് ചെയ്ത്, അതായത് ഇപ്പം ഹാർട്ട് അസുഖമുള്ള ഒരാളാണെങ്കിൽ ഒരു എക്കോ എടുത്ത് അവരുടെ ഹാർട്ടിന് ഒരു പ്രഗ്നൻസി താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്തിട്ട് വേണം നമ്മൾ പ്രഗ്നൻസിയിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും നമ്മൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് സമയത്ത് നടത്തുന്നതാണ്. പിന്നെ ഒന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ അബോർഷൻസ് വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, അപ്പോൾ ചില കണ്ടീഷനിൽ ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിനിടയ്ക്കാവും അബോർഷൻ, ചിലർക്ക് 5 മാസത്തിലാവും അബോർഷൻ. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് സമയത്ത് നമ്മൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. അതായത് ആദ്യത്തെ 3 മാസത്തിനിടയ്ക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റ് വന്ന ശേഷമാണ് പ്രഗ്നൻസി അലസി പോയിരിക്കുന്നതെങ്കിൽ ചില APLA ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പം ചില രക്തത്തിലെ ചില ഘടകങ്ങൾ കാരണമാണോ വീണ്ടും വീണ്ടും അബോർഷനായി പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 5 മാസത്തിലാണ്, അതുവരെ പ്രഗ്നൻസി നന്നായി മുന്നോട്ട് പോയി, 5 മാസമായപ്പോൾ പെട്ടെന്നൊരു ബ്ലീഡിങ് അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയി ഡെലിവറി ആയി. അപ്പോൾ ചിലപ്പോൾ ആ ഗർഭാശയ മുഖത്തിന്റെ കട്ടി കുറവ്, നീളം കുറവ് കാരണമാവാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളവർക്ക് നമുക്ക് സ്റ്റിച്ച് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം തീരുമാനിക്കാനുള്ള ഒരു സമയമാണ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നു, അതായത് അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്ലാൻ, അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്ലാൻ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്ലാനിൽ അപ്പോൾ നമ്മൾ 3 മാസമാകുമ്പോൾ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്. അതുകൂടാതെ ഇപ്പം മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ഒരു അമ്മയാണ്, അപ്പോൾ SLE എന്ന് പറയുന്നു, ഓക്കെ, ആ അസുഖത്തിന് അവർ ചില മരുന്നുകൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ചില മരുന്നുകൾ കുഞ്ഞിന് ബർത്ത് ഡിഫെക്ട്സ് ഉണ്ടാക്കുന്ന മരുന്നുകളായിരിക്കാം. അപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ വരികയാണെങ്കിൽ നമുക്ക് ആ മരുന്നുകൾ മാറ്റി പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആയി ചേഞ്ച് ചെയ്യാനും അങ്ങനെ സേഫ് ആയിട്ട് പ്രഗ്നൻസിയിലോട്ട് കടക്കാനും അവർക്കതുകൊണ്ട് സാധിക്കും.
1: അതോടൊപ്പം ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ടായി കുഞ്ഞിന് വേണ്ടിയിട്ടും ചില തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടെന്ന്. എങ്ങനെയാണ്, നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കാം, അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
0: ചിലപ്പോൾ കുഞ്ഞിന് ചില ജനിതകമായ പ്രോബ്ലംസ്, അതായത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, ചിലപ്പോൾ ഫാമിലിയിൽ തന്നെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കൺസാങ്കിനസ് മാരേജ് എന്ന് പറയും, അതായത് ബന്ധത്തിൽ, അതായത്
1: കുറച്ചേർക്കൻ
0: അടുത്ത ബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള മാരേജ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞിന് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ 3 മാസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ചില അംഗവൈകല്യങ്ങൾ കണ്ടു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ആ കപ്പിൾ, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ടെസ്റ്റുകൾ ചെയ്ത് അവർക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫർദർ ആ പ്രഗ്നൻസി ആവുമ്പോൾ 3 മാസത്തിൽ നമുക്ക് CVS എന്ന് പറയും, അല്ലെങ്കിൽ 5 മാസത്തിൽ ആംനിയോസെൻറ്റസിസ്. അപ്പം ആ ടെസ്റ്റുകൾ വഴി ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതെല്ലാ ടെസ്റ്റിങ്ങും നമ്മൾ തുടങ്ങേണ്ടത് പ്രഗ്നൻസി ആവുന്നതിന് മുൻപാണ്. പ്രഗ്നൻസി ആയതിന് ശേഷം ഈ എല്ലാ ടെസ്റ്റുകൾക്കും സമയമെടുക്കും, അതായത് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് വരാൻ 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇതെല്ലാം ആ പ്രഗ്നൻസി ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും.
1: ശരിക്കും ജനിതക പരിശോധന നമുക്ക് ഗർഭധാരണത്തിന് മുൻപ് നടത്തേണ്ടതാണ്.
0: അതെ, നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ആദ്യത്തെ കുഞ്ഞിന് അത് വന്നത്, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ എന്താണ് പ്രോബ്ലം ഉള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടത് ആ പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലാണ്.
1: ഏതെങ്കിലും സ്പെസിഫിക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് HIV പോലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആശങ്കകളെ എങ്ങനെയാണ്, ഈ അസുഖങ്ങൾ വരുന്ന ആശങ്കകളെ എങ്ങനെയാണ് ഈ പ്രഗ്നൻസിക്ക് മുമ്പുള്ള കൗൺസിലിംഗ് അഭിസംബോധന ചെയ്യുന്നത്?
0: HIV പോലെ ഇൻഫെക്ഷൻസ്, അത് HIV, HBV, ഈ എല്ലാ ഇൻഫെക്ഷൻസും സാധാരണഗതിയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള കപ്പിൾസ് പ്രഗ്നൻസി ആവുന്നതിന് മുൻപ് കൗൺസിലിംഗിന് വരണം. കാരണം ഈ ഇൻഫെക്ഷൻസിന് അവർ ഓൾറെഡി മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയും. അതായത് അവരുടെ ഇൻഫെക്റ്റിവിറ്റി കുറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് പ്രഗ്നന്റ് ആവേണ്ടത്. അപ്പോൾ കുഞ്ഞിന് അത് ബാധിക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. അതുപോലെ

0: തന്നെ ആ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് പ്രഗ്നൻസി സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ ആ മെഡിസിൻസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയും വേണം. എച്ച് ഐ വിക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് കരുതി പലരും നിർത്താറുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാവുകയാണ്. അപ്പോൾ ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുകയും വേണം. ഒപ്പം തന്നെ അവരുടെ ആ ഇൻഫെക്റ്റിവിറ്റി, ചില ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, CD4 count, അങ്ങനെ ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് അവരുടെ വൈറൽ ലോഡ്, അതായത് ശരീരത്തിലുള്ള വൈറസിന്റെ അളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പ്രഗ്നൻസിയിലോട്ട് കടക്കാനായിട്ട്.
1: സാധാരണ ഗർഭധാരണത്തിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വാക്സിനേഷൻ എടുത്ത് തയ്യാറെടുക്കേണ്ടതുണ്ടോ?
0: പ്രഗ്നൻസി സമയത്ത് നമുക്ക് ചില വാക്സിൻസ് എടുക്കാൻ പാടില്ല എന്നുണ്ട്. അതായത് ലൈവ് വാക്സിൻസ് പ്രഗ്നൻസി സമയത്ത് എടുത്താൽ അത് കുഞ്ഞിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വാക്സിൻസ് എടുക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പും കൂടിയാണ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് സമയത്ത്. അതായത് ചില റുബെല്ല, ഹെപ്പറ്റൈറ്റിസ് ബി, ചിക്കൻ പോക്സ് എന്നീ അസുഖങ്ങൾക്കുള്ള വാക്സിൻസ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് സമയത്ത് വേണം എടുക്കേണ്ടത്. ഈ റുബെല്ല ഇൻഫെക്ഷൻ കുഞ്ഞിനെ ആദ്യത്തെ 3 മാസത്തിന്റെ ഇടയ്ക്ക് ബാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് ആദ്യത്തെ 3 മാസത്തിനിടയ്ക്ക് വരികയാണെങ്കിൽ കുഞ്ഞിന് ബർത്ത് ഡിഫെക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വാക്സിനേഷൻ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 1 month പ്രഗ്നന്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ.
1: ഈ ഗർഭധാരണത്തിന് മുമ്പുള്ള ഈ കൗൺസിലിംഗ് നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഇന്ന് സമീപിക്കുന്നുണ്ട്? അതിനായി
0: നമ്മുടെ നാട്ടിൽ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നൊരു
1: കൺസെപ്റ്റ്
0: ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പ്രഗ്നന്റ് ആയതിനു ശേഷം മാത്രമാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അത് ഒട്ടും കൺട്രോൾഡ് അല്ല എന്ന് പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ആശങ്കകളായി, ബുദ്ധിമുട്ടുകളായി അങ്ങനെ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിന്റെ ആവശ്യകത എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി പ്രഗ്നൻസിക്ക് മുൻപ് കപ്പിൾസ്, അതായത് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് തന്നെ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിന് ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: തീർച്ചയായും. ഒരുപക്ഷെ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ദമ്പതികൾ ഒരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ഒരുപാട് ജനിതക രോഗങ്ങളിൽ നിന്നും, അതുപോലെ ഒരുപക്ഷെ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വരാവുന്ന വൈകല്യങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മോചനം ലഭിക്കുന്നതായിരിക്കും അല്ലെ? ഡോക്ടറെ ഇതുവരെ സംസാരിച്ചിരുന്ന അതാണ് മനസ്സിലായത്. അപ്പൊ തീർച്ചയായും ഗർഭധാരണത്തിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്, ഒരു ആസൂത്രണം ആവശ്യമാണ്. അതിനുവേണ്ടി ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഒരു കൗൺസിലിംഗിന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്.
0: തീർച്ചയായും ഈ ടോക്കിലൂടെ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിന്റെ ആവശ്യകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞിന്റെ ജനിതകമായ പ്രശ്നങ്ങൾ മാത്രമല്ല, അമ്മയുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിയും പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു.
1: എഫ്എംഎൽ3 ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഹൈറിസ്ക് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സ്റ്റാറി തോമസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: FM ഹെൽത്ത് ലൈൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
2: വിഡ്ഢികളായ മൃഗങ്ങൾ അവനെ ദൈവമെന്ന് വിളിക്കട്ടെ, പക്ഷെ ഞാൻ എന്റെ ബുദ്ധി പണയം വെച്ചിട്ടില്ല. എടാ കപടവേഷക്കാര, നിന്റെ ഈ നീലമുഖംമൂടി ഞാൻ ഉടനെ അഴിച്ചു മാറ്റും.
3: എന്തുട്ടേ ഗടി പറയണേ, ഞാൻ ആരാന്ന് അറിയിഷ്ടാ നിങ്ങക്ക്? ഈ ഗടിയുടെ സൗണ്ട് എടാ കേട്ടിട്ടുണ്ടല്ലോ.
1: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05.

0: സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 19 സെക്കൻഡ്. സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooruniversity.ac.in എന്ന സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. മാനേജ്മെന്റ് ക്വാട്ടയിൽ അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷകർ +2 പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 82-81-57-43-90 82-81-57-43-90 പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ ഈ മാസം 31 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491250538 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0491250538
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 1ാം ഗഡു 1000 രൂപ കൈപ്പറ്റിയവർ 2ാം ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി +2 പഠിക്കുന്നു എന്നതിനുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 മുൻപായി അങ്കമാലിയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 0484245443 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484245443.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയയ്ക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ITIകളിൽ NCVT പാഠ്യപദ്ധതിയനുസരിച്ച് പരിശീലനം നൽകുന്ന വിവിധ

മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിൽ 2026-27 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ചിറ്റൂർ സർവേയർ, മംഗലം സിവിൽ സർവേയർ, പ്ലംബർ, പാലപ്പുറം വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നീ ITIകളിലാണ് പ്രവേശനമുള്ളത്. www.scdd.kerala.gov.in ITI അഡ്മിഷൻ 2026 എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 10 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0495237451 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0495237451. സമയം 8:30:17. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. എസ് ജാനകി പാടിയ തമിഴ് ഗാനം ചിത്രം ഉതിരിപ്പൂക്കൾ. കണ്ണദാസന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

0: ഗാഡ്ജറ്റ്സും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC ആൻഡ് BM. അപേക്ഷ SCU.kerala.gov.in ൽ ഓൺലൈനായി നൽകാവുന്നതാണ്. SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസാനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491-2-52-29-46, 0491-2-52-29-46.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും www.recruit.qsand.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.recruit.qsand.ac.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: വർഷം SSLC, +2, ഡിഗ്രി, PG തലങ്ങളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരും SSLC പരീക്ഷയിൽ 4 C ഗ്രേഡോ അതിനു മുകളിലോ, +2 പരീക്ഷയിൽ 2 C ഗ്രേഡോ അതിനു മുകളിലോ ഗ്രേഡുകൾ കരസ്ഥമാക്കിയവരും ആയിരിക്കണം അപേക്ഷകർ. ഡിഗ്രി PG തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ പൂമാല, ഇടുക്കി, പീരുമേട്, കട്ടപ്പന എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 സെപ്റ്റംബർ. കൂടുതൽ വിവരങ്ങൾക്ക് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പൂമാല. ഫോൺ നമ്പർ ഇതാണ്: 94 96 07 03 59. കട്ടപ്പന 94

96 07 03 58. കട്ടപ്പന ഓഫീസിൻ്റെ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 96 07 03 58.

സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് 45 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിങ്ങിൽ ഒരു ഗാനം കൂടി കേൾക്കാം. താണ്ഡവം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എം ജി ശ്രീകുമാർ.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. എഫ് എം ഇവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: മദമ്മയുടെ മകന്റെ പിൻഭാഗത്ത് ഒരു കാക്കപ്പുള്ളിയുള്ള കാര്യം അപ്പോൾ തന്നെ തക്ഷൻ കുന്ന് അങ്ങാടിയിൽ പ്രചരിക്കുകയും ചെയ്തു. ആദ്യം അത് അങ്ങാടിയിൽ എത്തിച്ചത് കോടതിയിലേക്കും ബാങ്കിലേക്കും മാതാമ്മയുടെ ഹോട്ടലിൽ നിന്നും ദിവസവും ചായ കൊണ്ടുപോകുന്ന പൈതൽ നായരാണ്. താൻ അറിഞ്ഞ ഒരു രഹസ്യം മറ്റുള്ളവരിലേക്ക് പകരുന്ന അതീവ താൽപര്യത്തോടെയാണ് അയാൾ മറുകിന്റെ കാര്യം അറിയിച്ചത്. മറുകിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പലരുടെ മുമ്പിലും അയാൾ തന്റെ മുണ്ട് താഴ്ത്തി കൊടുക്കുകയും ചെയ്തു. അതൊരു ഭാഗ്യമറുകാണെന്നും അയാൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. ധാരാളം പണവും കൊണ്ടാണ് മകൻ വന്നിരിക്കുന്നതെന്നും പൈതൽ നായർ രഹസ്യമായി പറഞ്ഞു. ആ ഭാണ്ഡക്കെട്ട് മുഴുവൻ പണമാണ്. വടക്കേ ഇന്ത്യയിൽ എങ്ങോ പട്ടാളത്തിലാണെന്നും അമ്മയെ കാണണമെന്ന് തോന്നിയപ്പോൾ നാട്ടിലേക്ക് വണ്ടി കയറിയതാണെന്നും അയാൾ അറിയിച്ചു. പൈതൽ നായർ മറ്റൊന്നുകൂടി പറഞ്ഞു, മാതാമ്മയുടെ മകൻ സംസാരിക്കുന്ന ഭാഷ ആർക്കും മനസ്സിലാവുന്നില്ല. ആകപ്പാടെ അയാൾക്കറിയാവുന്ന മലയാളം അമ്മ, ചോറ്, വെള്ളം എന്നു മാത്രമാണ്. ഇത് വെച്ചുകൊണ്ടാണ് അമ്മയും മകനും വർത്തമാനം പറയുന്നത്. 25 വർഷത്തിനു ശേഷം മകൻ വന്നിട്ടും മാതാമ്മയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. കാലത്തെഴുന്നേൽക്കുകയും ഹോട്ടലിലേക്ക് ആവശ്യമായ ഭക്ഷണമുണ്ടാക്കുകയും ബസിന്റെ കണക്കുകൾ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോട്ടലിൽ വരുന്നവരിൽ ഒരാളോടെന്ന പോലെയുള്ള പരിഗണന മാത്രമാണ് മകന് അവർ കൊടുത്തത്. മറ്റുള്ളവരിൽ നിന്നും ഭക്ഷണത്തിന് കാശ് വാങ്ങും, മകനോട് വാങ്ങുന്നില്ല എന്ന വ്യത്യാസം മാത്രം. മാതാമ്മയുടെ മകന്റെ ജീവിത രീതിയും വളരെ വിചിത്രമായിരുന്നു. നാട്ടുകാരോട് ഇടപഴകുവാൻ അയാൾ അല്പവും താല്പര്യം കാണിച്ചില്ല. താനുമായി സംസാരിക്കുവാൻ വരുന്നവരോട് അയാൾ അവർക്കറിയാത്ത ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്നും മാറി നിന്നതുകൊണ്ടാകാം ഭാഷ മറന്നുപോയതെന്ന് അത് കേട്ടവർ വിശ്വസിച്ചു. ഇങ്ങനെ മാറി നിന്നാൽ കുട്ടിക്കാലത്ത് പഠിച്ചത് മറന്നുപോകുമോ എന്നവർക്ക് സംശയമുണ്ടായിരുന്നു. ഇതിന് പരിഹാരം തേടി എഡിസൺ മാസ്റ്ററുടെ അടുത്തു പോയിട്ടും കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ മകനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയ്ക്ക് അത് അയാൾക്ക് അറിയില്ലെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും ഓർത്ത് നാട്ടുകാർ സദാ വിഷമിച്ചുകൊണ്ടിരുന്നു. കാലത്തുതന്നെ അയാൾ തോക്കുമെടുത്ത് പുറത്തേക്കിറങ്ങും. വയലിലും ആന്തൂരാൻ കുന്നിലെ കാട്ടിലുമൊക്കെ ചുറ്റി നടക്കും. കാണുന്നതിനെയൊക്കെ വെടിവെച്ച് വീഴ്ത്തും. എന്നിട്ട് ഉച്ചയോടെ അവയെയും തൂക്കി ഹോട്ടലിലേക്ക് നടക്കും. ഇടയ്ക്കെപ്പോഴോ ഒരു കാട്ടുമുയലിനെ വെടിവെച്ച് കിട്ടിയത് കാരണം പിന്നെ മുയലിനെ തേടിയായി യാത്ര. നാട്ടിലെ ആണുങ്ങളോട് സംസാരിക്കുവാൻ അയാൾ വിമുഖത കാണിച്ചിരുന്നെങ്കിലും പെണ്ണുങ്ങളോട്, പ്രത്യേകിച്ച് ബാല്യക്കാരത്തികളോട് സംസാരിക്കുവാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേക ഭാഷയിലാണ് അയാൾ സ്ത്രീകളോട് സംസാരിക്കുക. അതവർക്ക് മനസ്സിലായില്ലെങ്കിലും ചിരിച്ചുകൊണ്ടവർ അയാൾക്ക് നേരെ ഉറ്റുനോക്കും. സ്ത്രീകളെ ആകർഷിക്കുവാൻ കഴിയുന്ന എന്തോ ചില പ്രത്യേകതകൾ അയാൾക്കുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ കണ്ടെത്തി. അതവരെ പേടിപ്പിക്കുകയും ചെയ്തു. നാട്ടിൽ പക്ഷികളും മൃഗങ്ങളും കുറഞ്ഞതോടെ അയാൾ കിഴക്കൻ മലയോരത്തേക്ക് പോയി തുടങ്ങി. കാലത്ത് പേരാമ്പ്രയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയിരിക്കും. പിന്നെ വൈകുന്നേരത്തോടെയാണ് മടങ്ങി വരിക. ഒരു സഞ്ചി നിറയെ എന്തെങ്കിലും കൂടെ കാണും. മകൻ ബസ്സിൽ പോയി തുടങ്ങിയതോടെ ബസ്സിന്റെ വരുമാനം ഏറെയും അവൻ കൊണ്ടുപോകുന്നതായും മാതാമ്മ അറിഞ്ഞു. ഇതെങ്ങനെയാണ് അവനോട് ചോദിക്കുക എന്നറിയാതെ മാതാമ്മ വിഷമിക്കുകയും ചെയ്തു. ഇതേ വിഷമം മറ്റൊരു വിഷയത്തിലും അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. മോനൊരു പെണ്ണ് വേണ്ടേ എന്ന് ഗോവിന്ദൻ അടിയോട് ചോദിച്ചപ്പോൾ അതിന് മാതാമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, അത് ഞാൻ ഓനോട് എങ്ങനെയാ ചോദിക്കുക? ഓന്റെ ഭാഷ എനക്കും തിരിയൂല, എന്റെ ഭാഷ ഓനും തിരിയൂല. ഓനിവിടെ എത്ര നാള് നിൽക്കുന്ന് അതും ഉറപ്പില്ലല്ലോ. മാതാമ്മയുടെ മകനെക്കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് നാട്ടുകാരിൽ പലർക്കും ഇതിനിടെ തോന്നിത്തുടങ്ങിയിരുന്നു. അതല്ലെങ്കിൽ നാട്ടിലെ പല വീടുകളിലും അയാൾ മേയുമെന്ന് തക്ഷൻ കുന്നങ്ങാടിയിൽ പലരും രഹസ്യമായി പറഞ്ഞു തുടങ്ങി. പെൺകുട്ടികളെ കാണുമ്പോൾ മനോഹരമായി ചിരിച്ചുകൊണ്ടാണ് അയാൾ സംസാരം തുടങ്ങുക. പിന്നെ അടുത്തു ചെന്ന് അയാൾ പറയും, തൂ അതിശയ് സുന്ദരാഹെ, തുജാ ബാരോവർ സ്വൽനെ സാട്ടി, മീ അതിശയ്

0: ചാതുരാഹെ, ഇതെന്താണ്? അവർക്കാർക്കും മനസ്സിലാകാറില്ല. എങ്കിലും മോശപ്പെട്ട എന്തോ ആണെന്ന് അവർ ഊഹിച്ചെടുത്തു. എന്നാലും അവർ രസിച്ചു. അയാളോട് എതിർത്ത് സംസാരിക്കുവാനും തുനിഞ്ഞില്ല. മാത്രവുമല്ല, വീണ്ടും അതേ ഭാഷയിൽ എന്തെല്ലാമോ സംസാരിക്കുവാൻ ചിലർ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മറ്റു ചിലർ ആംഗ്യഭാഷയിൽ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർക്ക് പിറകെ അയാൾ പോകുന്നതിനും വളരെ നേരം വീട്ടിനുള്ളിൽ കഴിഞ്ഞതിനു ശേഷം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതിനും പലരും സാക്ഷികളായി. എന്നും മുൻവാതിലിലൂടെ മാത്രമേ അയാൾ വീട്ടിനകത്തേക്ക് പോയിരുന്നുള്ളൂ. ഇറങ്ങുന്നതും അങ്ങനെ തന്നെ. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മലയാളം ഏതാണ്ട് സംസാരിക്കാമെന്നായി. എന്നാൽ പോലും പെൺകുട്ടികളെ കാണുമ്പോൾ ആദ്യം അയാൾ സംസാരിക്കുക അവർക്കറിയാത്ത ഭാഷയിലായിരുന്നു. അയാളുടെ ഭാഷ അവർക്കിപ്പോൾ കാണാപാഠമാണ്. അതവർ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എഴുതിവെച്ച കടലാസ് അവരിൽ ചിലർ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. തക്ഷൻകുന്നങ്ങാടിയിലെത്തിയ അവർ ഈ കടലാസുകൾ പരസ്പരം കൈമാറി വായിക്കുവാൻ ശ്രമിച്ചു. എല്ലാം ഒന്നുതന്നെയായിരുന്നു. ഇനി ഈ ഭാഷയുടെ രഹസ്യമെന്താണെന്ന് അറിയണം. രാമർ വരാൻ കാത്തിരിക്കുകയായിരുന്നു അവർ. ചിലപ്പോൾ ശ്രീധരൻ ഡോക്ടർക്ക് അറിയാൻ കഴിഞ്ഞെങ്കിലോ?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം.

0: ഷെട്ടിയും പറയും, കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയും ഇറക്കിയും ജലനിരപ്പ് നിയന്ത്രിക്കാൻ പെട്ടിയും പറയും ഉപയോഗിച്ചിരുന്നു. കൃഷിയുമായി ഇഴചേർന്ന ഒരു അനുഷ്ഠാനമാണ് പറ വയ്ക്കുക. നെല്ല് സമൃദ്ധമായി വിളയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ദേശദേവതയ്ക്ക് ഭക്തിപൂർവം സമർപ്പിക്കുന്നു. പറയിടൽ എന്നും ഇതിനെ പറയാറുണ്ട്. പറയെടുപ്പ്, പറയെഴുന്നള്ളത്ത് തുടങ്ങിയ ആചാരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളും പലതരം വിളക്കുകളും കുടകളും അകമ്പടിയായി ദേവവിഗ്രഹം എഴുന്നള്ളിക്കുന്നു. നിറപറയും ദക്ഷിണയും നിലവിളക്ക് സാക്ഷിയായി സമർപ്പിച്ച് കുടുംബങ്ങൾ ദേവിയെയോ ദേവനെയോ വരവേൽക്കുന്ന ചടങ്ങാണിത്. നിറപറ മംഗളകർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നു. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ നെല്ല് നിറച്ച് പറ ഒരുക്കുന്നു. അതിൽ തെങ്ങിൻ പൂക്കുല വയ്ക്കുന്നു. നിറപറയും നിലവിളക്കും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു. ചെണ്ടയുടെ ആകൃതിയിലുള്ള ഒരു തുകൽ വാദ്യത്തിനും പറ എന്ന് പറയുന്നു. പറകൊട്ടി അറിയിക്കുക എന്നാൽ ദേശം മുഴുവൻ വിളംബരം ചെയ്യുക എന്നാണ്. വീക്ക് ചെണ്ട, അച്ഛൻ ചെണ്ട, പറച്ചെണ്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഇവയ്ക്ക് സാധാരണ ചെണ്ടയേക്കാൾ ഉയരം കുറവാണ്. അടിസ്ഥാന താളം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു തരം ചെണ്ടയാണിത്. ബാധ ഒഴിപ്പിക്കാൻ നടത്തിയിരുന്ന ഒരു ആഭിചാര പ്രയോഗത്തിന് പറ തട്ടി ഊതുക എന്നാണ് പറഞ്ഞിരുന്നത്. 1799 മെട്രിക് സിസ്റ്റത്തിലെ അളവുകൾ ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കേരളത്തിലും പറ എന്ന അളവ് പാത്രത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു വന്നു. ഇന്ന് നാം കിലോ ലിറ്റർ കണക്കുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും പറ നാം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടായിരിക്കാം പഴയ അളവുപാത്രമായ പറ ഇന്ന് മലയാളിയുടെ സ്വീകരണ മുറിയിൽ അലങ്കാര വസ്തുവായി സ്ഥാനം പിടിച്ചിരിക്കുന്നതും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക് കേൾക്കാം.

പട്ടികവർഗ വികസന ഓഫീസിനു കീഴിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ ഈ മാസം 7 രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491250538383 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491250538383.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, എന്താണ് എസ് എഫ് ഐ ഒ? ഉത്തരം, എസ് എഫ് ഐ ഒ എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണിത്. സങ്കീർണമായ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും പ്രധാന കോർപ്പറേറ്റ് തട്ടിപ്പുകളും കണ്ടെത്തുന്നതിനും അന്വേഷിക്കുന്നതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുമാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2003 സ്ഥാപിതമായ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനായി അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റിംഗ്, ബാങ്കിംഗ്, നിയമം, നികുതി, വിവരസാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ നിയമിക്കുന്നു.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹനീഫ അഷ്റഫി.

32-ന് റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ തിരുനല്ലൂർ കരുണാകരന്റെ ഗാന്ധാരി എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികം. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടമാകുന്നുവോ? നാളെ രാവിലെ 8:05 വിടരുന്ന മൊട്ടുകൾ. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ രാവിലെ 8:05. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില. ഇതേ തുടർന്ന് പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ എന്താണ് കെരാട്ടോകോണസ്? ഡോക്ടർ ആര്യ A.H. സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ. വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, തൃക്കാക്കര അവസാന ഭാഗം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. വിവിധയിനം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത P.K. കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ FM ഇവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഇവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35 മുതൽ 9:00 വരെ. ഏവർക്കും സുഖാശംസകൾ.

0: FM Evening.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 8:59 54:44. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: 21 for hosting England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:15. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം വില്യംസ് തെന്നൽ എന്നിവർ പാടിയത് നാടകം ഉമയമ്മ റാണി. സംഗീതം കുമരകം രാജപ്പൻ.

നാടകം സ്വപ്നരഥം. പാടിയവർ കെസ്റ്റർ ദലീമ. ഗാനരചന ചാത്തന്നൂർ മോഹൻ. സംഗീതം ഫ്രാൻസിസ് വലപ്പാട്ട്.

നാടക ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിചിത്ര സൂക്തം എന്ന നാടകത്തിൽ അമ്പിളിക്കുട്ടൻ, തെന്നൽ എന്നിവർ പാടിയത്. രചന സി കെ ശശി, സംഗീതം കുമരകം രാജപ്പൻ.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 5 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നെറ്റിപ്പട്ടം എന്ന ചിത്രത്തിൽ ബാലഗോപാലൻ തമ്പി പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ചിത്രപാടിയ ഗാനം ചിത്രം സുന്ദരിക്കാക്ക. ഗാനരചന പ്രദീപ് അഷ്ടമിച്ചിറ. സംഗീതം ജോൺസൺ.

അടുത്ത ഗാനം വല്യേട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവരും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

ചിത്രം ഒന്നാണ് നമ്മൾ. ഗായകർ യേശുദാസ് എസ് ജാനകി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ഇളയരാജ.

ചിത്രം എന്ന് നാഥൻ്റെ നിമ്മി, ഉണ്ണിമേനോൻ ചിത്ര എന്നിവർ പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിൻ്റെ സംഗീതം.

ഉണ്ണിമേനോനൊപ്പം ചിത്ര പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചിത്രം എന്ന് നാഥൻ്റെ നിമ്മി, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിൻ്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് രഘുനാഥ് സേട്ടിൻ്റെ സംഗീതം.